0: ചരിത്രത്തിൻ്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ, കലണ്ടറിൻ്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെത്ര, സംഭവങ്ങളെത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിൻ്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് മെയ് 12-ന്റെ ഹൃദയഭൂമികയിലാണ്. 1820 May 12 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1937 May 12 ഇംഗ്ലണ്ട്, ജോർജ് 6-ന്റെയും എലിസബത്തിൻ്റെയും കിരീടധാരണം നടക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല. ഇലകൾ കൊഴിയും, പുതിയ തളിരിലകൾ ജന്മമെടുക്കും. കൊഴിഞ്ഞു വീണ ഇലയുടെ അവശിഷ്ടത്തിൽ നിന്നോ ചാരത്തിൽ നിന്നോ അല്ല പുതിയ ഇല ജന്മമെടുക്കുന്നത്. പുതിയ തളിര് സൂര്യനിൽ നിന്ന് ചൈതന്യം ഉൾക്കൊള്ളുവാൻ മുകളിലേക്ക് ശിരസ്സുയർത്തുന്നു. കൊഴിഞ്ഞുപോയ ഇലയ്ക്ക് ജീവനില്ല, അത് നിശ്ചേഷ്ടമാണ്, അത് കഴിഞ്ഞു. തളിരിലേക്ക് അതറിയാം, അതുകൊണ്ട് അത് താഴേക്ക് നോക്കുന്നില്ല. മനുഷ്യനാകട്ടെ കൊഴിഞ്ഞുപോയ കഴിഞ്ഞ വർഷങ്ങളിലെ പരാജയങ്ങളും പാളിച്ചകളും എണ്ണിപ്പെറുക്കി നോക്കുന്നു, ഒരു പ്രയോജനവുമില്ലാതെ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒന്നും കഴിഞ്ഞുപോകാത്ത തരത്തിൽ പലതിനെയും നമ്മൾ മനസ്സോട് ചേർത്തുവെക്കുന്നു, ഓർമ്മയുടെ ലാവണങ്ങളിൽ കെട്ടിയിടുന്നു. ഓർക്കുക, ഇന്നലകൾ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഇന്നിന്റെ ജീവിതമാണ് ഇന്നലകളെ സുന്ദര സ്വപ്നമാക്കി തീർക്കുന്നത്, ഓരോ നാളുകളെയും പ്രതീക്ഷാ നിർഭരമാക്കി തീർക്കുന്നത്. പലരുടെയും ഇന്നലകളും നാളുകളും പേടിപ്പിക്കുന്ന പേക്കിനാവുകളായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നത്തെ ജീവിതത്തെ ഭാരമുള്ളതാക്കുന്നതുകൊണ്ടാണ്. പ്രതീക്ഷാ നിർഭരമായ നാളെയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വില്യം ബാർക്ലേയുടെ ഒരു കവിത വായിക്കാം. സകലവും പുതുക്കുന്ന പ്രപഞ്ചമേ, ഈ നല്ല ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒരു പൂ വിരിയുന്നതുപോലെ ലളിതവും നിഷ്കളങ്കവുമായി ഈ ദിവസത്തിൽ ഞാനും പ്രകാശിതമായിരിക്കട്ടെ. സത്യത്തിന്റെയും വിശ്വസ്തയുടെയും ഇളം കാറ്റിലൂടെ ഞാൻ സഞ്ചരിക്കട്ടെ. എന്റെ സ്നേഹിതർക്ക് മനോവേദനയും സങ്കടവും ഉണ്ടാകാതിരിക്കത്തക്ക വണ്ണം എനിക്ക് അവരോട് കൂറു പുലർത്താനുമാവട്ടെ. പ്രപഞ്ചമേ, നീ എനിക്ക് നൽകിയിട്ടുള്ള കഴിവുകളും അനുകൂലനങ്ങളും ഉപയോഗിക്കത്തക്ക വിധം ഞാൻ പ്രയത്നശീലനും ശുഷ്കാന്തിയുള്ളവനുമായിരിക്കട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും പരീക്ഷണങ്ങളിലൂടെ അനുഭവശക്തി ആർജിക്കുവാനും കഴിയത്തക്ക വിധം ക്രോധാദികളിൽ നിന്ന് അകന്നു നിൽക്കാൻ എനിക്കാവുന്നു. ദുഃഖിതരോട് സഹാനുഭൂതിയും ഉത്കണ്ഠാകുലരോട് മാർഗനിർദ്ദേശവും നൽകുന്ന രീതിയിൽ എന്നിൽ കരുണ മിഴിവാർന്നു നിൽക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൈവം നാം തന്നെയാകുന്നു. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട. നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം എന്ന് കവിവാക്യം എത്ര ശരിയെന്ന് ഓർത്തുനോക്കൂ. ഈ പ്രപഞ്ചം സദാ സകലതിനെയും പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിനനുസൃതമായി മനുഷ്യൻ മനുഷ്യനെ ധരിക്കേണ്ടതുണ്ട്, ആധുനിക മനുഷ്യനെ. പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന ശബ്ദം ആർണോൾഡിന്റേതാണ്. പ്രകാശപൂർണമായി ജീവിക്കുക എന്നതാണ് ആർണോൾഡ് ഉദ്ദേശിച്ചത്. ആർണോൾഡ് ഒരു ഇലക്ട്രോണിക് കമ്പനിയുടെ മാനേജറായിരുന്നു. സാമ്പത്തിക തകർച്ച മൂലം ആർണോൾഡിന്റെ കമ്പനി പൊട്ടുമെന്നായി. ഇനി മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകുവാൻ ഒരു നിവൃത്തിയുമില്ല എന്ന നിലയിലെത്തി. ആർണോൾഡ് ആകെ അസ്വസ്ഥനായി. വിട്ടുമാറാത്ത തലവേദനയും ശരീരവേദനയും കൊണ്ട് ജീവിതം തന്നെ അയാൾ മടുത്തു. വളരെ യാദൃശ്ചികമായി ഒരു ദിവസം വഴിയോരത്തെ ഒരു മതിലിൽ പതിപ്പിച്ചിരുന്ന ഏതോ ഒരു പോസ്റ്ററിലെ വാചകം അയാളുടെ മനസ്സിൽ തറച്ചു. പുതിയ മനുഷ്യനെ ധരിക്കുക എന്നതായിരുന്നു ആ വാക്കുകൾ. അത് അയാളുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതായിരുന്നു. ഒരു സ്വയം പ്രകാശത്തിന് വഴിയൊരുക്കാൻ അത് സഹായിച്ചു എന്ന് വേണം കരുതാൻ. അയാൾ കൂടുതൽ ധൈര്യവാനാവുകയും പൊട്ടിത്തകർന്നുപോയ അയാളുടെ കമ്പനിയെ അനുക്രമം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു. ഇത്രയും നാൾ ഈ വക അസ്വസ്ഥതകൾ ചുമന്നുകൊണ്ട് നടന്നത് വ്യഥ ആയിരുന്നു എന്ന തിരിച്ചറിവായിരുന്നു ആർണോൾഡിനെ വീണ്ടെടുത്തത്. അതൊരു സ്വയം വീണ്ടെടുക്കലായിരുന്നു. വീഴുകയാണെന്ന് തോന്നിത്തുടങ്ങിയാൽ അവിടെ നിന്ന് എങ്ങനെ ഉയർത്തെണീക്കാം എന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ നിരാശയോ സമ്മർദ്ദമോ ആണ് പിടിമുറുക്കുന്നതെങ്കിൽ കൂടുതൽ താഴ്ചയിലേക്ക് നിപതിക്കുകയേയുള്ളൂ. നോക്കൂ, നിരാശയ്ക്കും സമ്മർദ്ദത്തിനും ഒരിക്കലും മനുഷ്യനെ ഒരു ഇഞ്ച് പോലും ഉയരത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല. അതിനെ അതിജീവിക്കുമ്പോഴാണ് മനുഷ്യൻ ശരിക്കും പുതിയ മനുഷ്യനാകുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം പോലെ ആർണോൾഡ് ഇപ്രകാരം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഒരു പുതിയ മനുഷ്യനെ ധരിക്കുന്ന മനുഷ്യനാവുക എന്ന്.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ. പ്രകാശചിന്തകളിൽ ഇന്ന് മനോഭാവമാണ് എല്ലാം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. മെന്റാലിറ്റി ഈസ് എവരിത്തിങ്. ഈ മൂന്ന് വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. നിങ്ങളുടെ വിദ്യാഭ്യാസമോ സാമ്പത്തിക പശ്ചാത്തലമോ സൗന്ദര്യമോ അല്ല നിങ്ങളുടെ വിജയത്തെ തീരുമാനിക്കുന്നത്, മറിച്ച് ഏത് സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രതിസന്ധികളെ അവസരങ്ങളായി കാണാനും പരാജയങ്ങളെ പാഠങ്ങളാക്കാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും സഹായിക്കുന്നത് മാനസികാവസ്ഥ തന്നെയാണ്. മനോഭാവം എന്നത് കേവലം പോസിറ്റീവ് ചിന്തയല്ല, അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു ആന്തരിക സംവിധാനമാണ്. രണ്ടു തരം മനോഭാവമുണ്ട്. ഒന്ന് സ്ഥിര മനോഭാവം അഥവാ ഫിക്സഡ് മൈൻഡ്സെറ്റ്, അതായത് തന്റെ കഴിവുകളും ബുദ്ധിയും സ്ഥിരമാണ്, മാറ്റാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ വെല്ലുവിളികളെ ഭയപ്പെടുന്നു, തെറ്റുകൾ സംഭവിക്കുമ്പോൾ എളുപ്പത്തിൽ പിന്മാറുന്നു. രണ്ട് വളർച്ചാ മനോഭാവം അഥവാ ഗ്രോത്ത് മൈൻഡ്സെറ്റ്, പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ. ഇവർ പരാജയങ്ങളെ വളർച്ചയ്ക്കുള്ള അവസരമായി കാണുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ ആ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നതും ഇതൊരു പാഠമാണ് എന്ന് ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ മനോഭാവമാണ്. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. ചിന്തകൾ നിങ്ങളുടെ വാക്കുകളെ, വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികളെ, പ്രവൃത്തികൾ നിങ്ങളുടെ ശീലങ്ങളെ, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ, ഒടുവിൽ സ്വഭാവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ മനോഭാവത്തിൽ നിന്നാണ്. ലോകം കണ്ട വലിയ വിജയകഥകളിലെല്ലാം വിജയിച്ചവരുടെ മനോഭാവമാണ് നിർണായകമായ ഘടകമായിരുന്നത്. മനോഭാവം ശക്തമാകുമ്പോൾ പ്രതിരോധശേഷി അഥവാ റെസിലിയൻസ് വർദ്ധിക്കുന്നു. എത്ര തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കാനുള്ള മാനസിക ശക്തിയാണിത്. പലരും പരാജയപ്പെടുന്നത് അവർ വീഴുന്നത് കൊണ്ടല്ല, മറിച്ച് വീഴുമ്പോൾ എഴുന്നേൽക്കാൻ തീരുമാനിക്കാത്തത് കൊണ്ടാണ്. വളർച്ചാ മനോഭാവമുള്ള ഒരാൾ പരാജയത്തെ തന്റെ വ്യക്തിത്വത്തിന്റെ ഒരു കുറവായി കാണുന്നില്ല, മറിച്ച് ഈ രീതി ഫലവത്തായില്ല, അടുത്തത് എന്ത് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുന്നു. പരാജയപ്പെടാനുള്ള പേടി ഒഴിവാക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെങ്കിൽ അതിലേക്കുള്ള യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നിങ്ങൾ ഒരു നിസ്സാര പ്രശ്നമായി മാത്രമേ കാണൂ. മനോഭാവം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. മാറ്റങ്ങൾ ജീവിതത്തിന്റെ അനിവാര്യതയാണ്. സ്ഥിര മനോഭാവമുള്ളവർ മാറ്റങ്ങളെ ഭയപ്പെടുന്നു. എന്നാൽ വളർച്ചാ മനോഭാവമുള്ളവർ മാറ്റങ്ങളെ പുതിയ അവസരമായി കാണുകയും അതിനനുസരിച്ച് സ്വയം മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല മനോഭാവം എന്നത് ജന്മനാ കിട്ടുന്നതല്ല, അത് ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി നിരീക്ഷിച്ചു തുടങ്ങുക. എനിക്ക് കഴിയില്ല, ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന ചിന്തകൾക്ക് പകരം ഇതൊരു വെല്ലുവിളിയാണ്, ഞാൻ ശ്രമിക്കാം എന്ന് മാറ്റി എഴുതുക. നെഗറ്റീവായ സ്വയം സംഭാഷണങ്ങളെ പോസിറ്റീവായി മാറ്റുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും പ്രാധാന്യം നൽകുക, അല്ലാതെ പ്രതിഭയ്ക്കോ ഭാഗ്യത്തിനോ അല്ല. തെറ്റുകൾ മനുഷ്യ സഹജമാണ്,

സംഭവിച്ചാൽ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം എന്താണ് ഞാൻ പഠിച്ചത് എന്ന് ചിന്തിക്കുക. നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നെഗറ്റീവ് മനോഭാവമുള്ള ആളുകളെ ഒഴിവാക്കുക. ആരോഗ്യകരമായ ഭക്ഷണം, വ്യായാമം, മതിയായ ഉറക്കം എന്നിവ നമ്മുടെ മാനസികാവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നു. ശക്തമായ ശരീരം ശക്തമായ മനസ്സിന് അടിസ്ഥാനമാണ്.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തുടയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

മേക്കാട് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. കാസർകോട് പടന്നക്കാട് കാർഷിക കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാർ ആരംഭിച്ചു. സസ്യരോഗ കീട നിയന്ത്രണത്തിന് നൂതന ആശയങ്ങളെക്കുറിച്ച് ഗവേഷകരും വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ ആദ്യ ദിവസം അവതരിപ്പിച്ചു. സെമിനാർ ഇന്ന് സമാപിക്കും. കാസർകോട് നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മനുഷ്യമതിലും സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം ദേശീയ വിഭവങ്ങളിലുണ്ടാക്കുന്ന അമിതഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെന്റ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ചർച്ചകൾക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ഡൽഹിയിൽ വിശാലയോഗം വിളിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു. മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത. കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നു തിങ്ങും പൂത്തുമ്പികൾ വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അകം കവിതകളെക്കുറിച്ച് കേൾക്കാം. സംഘകാല തമിഴിലെ ശൃംഗാര കവിതകളെയാണ് പൊതുവെ അകം കവിതകൾ എന്ന് പറയുന്നത്. 5-ഉം 6-ഉം ശതകങ്ങളാണ് അകം കവിതകളുടെ കാലഘട്ടമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അകം കവിതകൾ, പുറം കവിതകൾ എന്നിങ്ങനെ 2 വിഭാഗങ്ങളുള്ള സംഘം കൃതികളിലെ അകം കവിതകൾ മിക്കവാറും പ്രണയ കവിതകളാണ്. ഇതിൽ പുറംവീര ചരിത കാവ്യങ്ങളാണ് നക്കീരർ, ഔവയ്യാർ, കാവിലർ, പരണർ, മാമൂലനാർ തുടങ്ങിയവരാണ് അകം കവികളിൽ പ്രധാനികൾ. കുറിഞ്ചിത്തിണൈ, പാലൈത്തിണൈ, മുല്ലൈത്തിണൈ, മരുതത്തിണൈ, നെയ്തൽ തിണൈ എന്നിങ്ങനെ അകം കവികളെ 5 തിരിച്ചിരിക്കുന്നു. വിരഹ പാരവശ്യമാണ് നെയ്തൽ പാട്ടുകളുടെ മുഖമുദ്ര. പരസ്ത്രീ ഗമനമാണ് മരുതം പാട്ടുകളിൽ. അകം കൃതികളുടെ പ്രതിപാദനം നാടോടിപ്പാട്ടുകളുടെ രീതിയിലാണ്. ദൈനംദിന ജീവിതത്തിന്റെ ചിത്രം അകം കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. അഭിലാഷം, ചിന്ത, ചടവ്, ഗുണകീർത്തനം, ലജ്ജാനാശം, ഉവേശം, വിസ്മൃതി, മൂർച്ഛ, മരണം എന്നീ കാമാവസ്ഥകളെക്കുറിച്ചുള്ള വർണ്ണനകൾ അകം കൃതികളെ അക്കാലത്ത് അങ്ങേയറ്റം ജനകീയമാക്കിയിട്ടുണ്ടാവണം. നറ്റിണൈ, കുറുംതൊണൈ, അകാനനൂറ്, ഐങ്കർനൂറ്, കാലിത്തുകൈ എന്നീ കാവ്യസമാഹാരങ്ങളാണ് അകം കൃതികളിൽ പ്രധാനമായി ഉൾപ്പെടുന്നത്. പരണർ, മാങ്കുടിക്കീഴാർ, ഇളന്തരയനാർ, പെരുങ്കടുങ്കോ, തനിമകനാർ, കണ്ണൻ കൊറ്റനാർ തുടങ്ങിയവരാണ് നെറ്റിണൈ വിഭാഗത്തിലെ പ്രധാന കവികൾ. 175 കവികളുടെ കവിതകൾ പാണ്ഡ്യരാജാവായ പന്നാട് താന്തുരുവാറിന്റെ ആജ്ഞപ്രകാരമാണ് സമാഹരിച്ചിരിക്കുന്നത്. സംഘകാലത്തിന്റെ ഒടുവിലാണ് ഇവ സമാഹരിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കാനാവും. നൽത്തിണയാണ് നറ്റിണയായിരിക്കുന്നത്. ചെറിയ പദ്യങ്ങളുടെ സമാഹാരമാണ് കുറും തുകയെ. 205 കവികളുടെ കാവ്യസമാഹാരമാണ് കുറും തുകയെ. അഞ്ചിലാത്തയാർ, കണ്ണൻ കൂത്തനാർ എന്നിവരും ആദിമണയാർ, ആളൂർ, നന്മുല്ലയാർ, ഉൺപിഞ്ഞൈ, ഒക്കൂർ മാച്ചാത്തിയാർ, ഔവയാർ, കച്ചിപ്പോട്ട് നന്നാക്കയ്യാർ, കാക്കേ പാടിനയാർ, നച്ചണ്ണയാർ, നന്നാക്കയ്യാർ, പൂങ്കുണിത്തിരയാർ, വെള്ളിവീതയാർ തുടങ്ങിയ കവയിത്രികളും കുറും തുകയെ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. 401 കവിതകളാണ് കുറും തുകയിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത്. കൃത്യമായ രചനാകാലം നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത കാവ്യസമാഹാരങ്ങളാണ് അകനാനൂറ്. പാണ്ഡ്യരാജാവായ ഉക്കിര പെരുവഴുതിയുടെ നിർദ്ദേശപ്രകാരം മധുരൈ ഉവ്വൂരി കുടികിഴാർ മകൻ ഉരുത്തി രചമൻ ആണ് അകനാനൂറ് സമാഹരിച്ചത്. 400 പാട്ടുകളുള്ള അകനാനൂറിന്റെ ആദ്യത്തെ 120 പാട്ടുകൾ കളയറ്റി ആനയെ നിരയ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ കൊമ്പനാനകളുടെ നിര. 121 മുതൽ 300 വരെയുള്ള പാട്ടുകൾക്ക് മണിമിടേ പവളം എന്നാണ് പേര്. അത് കഴിഞ്ഞ് 400 വരെയുള്ള പാട്ടുകൾ നിത്തിലക്കോവി എന്നാണ് അറിയപ്പെടുന്നത്. ഏകപത്നി വ്രതത്തിന്റെ മഹത്വം പ്രകടമാക്കുന്ന കൃതി കൂടിയാണ് അകനാനൂറ്. യാനേക്കാട് ചേമാന്തരൻ ചേകൽ ഇരുമ്പുറൈ എന്ന ചേരരാജാവിന്റെ ആജ്ഞപ്രകാരം പുലത്തുറൈ മുറ്റിയ കൂടലൂർ കിഴാർ സമാഹരിച്ച കൃതിയാണ് ഐങ്കർനൂറ്. കുറിയതായ 500 ഐങ്കർനൂറ്. 3 മുതൽ 6 വരെ വരികളുള്ള 500 പാട്ടുകളും ഒരു കടവുൾ വാഴ്ത്തുമാണ് ഐങ്കർനൂറിലുള്ളത്. അമ്മുവനാർ, കപിലർ, ലാന്തയാർ, പെയാർ എന്നിവർ 100 പാട്ടുകൾ വീതം രചിച്ചിരിക്കുന്നു. സംഘകാലത്തിന് ശേഷം വിരചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കൃതിയാണ് കലിത്തുറ. കലിവൃത്തത്തിലാണ് കവിതകൾ രചിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കലിത്തുക എന്ന പേര് വന്നിരിക്കുന്നത്. 150 കവിതകളുടെ സമാഹാരമാണ് കലിത്തുക. ശിവസ്തുതിയിൽ തുടങ്ങി സ്നേഹഗീതങ്ങളിലേക്കാണ് കലിത്തുക സഞ്ചരിക്കുന്നത്. പാലൈ, കുറിഞ്ചി, മരുതം, മുല്ലൈ എന്നിങ്ങനെ 5 ഭാഗങ്ങളാണ് കലിത്തുകയ്ക്കുള്ളത്. ഇതിൽ നൈതൽ എഴുതിയ നല്ലന്തുവനാർ ആണ് കലിത്തുകയെ സമാഹരിച്ചിരിക്കുന്നത്. ഈടുറ്റ കവിതകളുടെ സമാഹാരമാണ് അകം കൃതികൾ എല്ലാം തന്നെ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

ശ്രേതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെ പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കളം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

0: വീടെ മാഞ്ചോട്ടി.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സ് ദിനം. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരി അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയെയും രാജ്യം തരണം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പൊതുഗതാഗത സൌകര്യമോ ഇലക്ട്രിക് വാഹനങ്ങളോ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
2: Ministry of External Affairs continues to closely monitor the developments in the Gulf and West Asia region. Our efforts are focused on ensuring the safety and welfare of the large Indian community in the region. We are in constant touch with the state governments and union territories for sharing information and to coordinate our efforts. The dedicated special control room in the ministry is operational to respond to queries from Indian nationals and their families. Our embassies and consulates in the region are operating round the clock helplines to provide timely assistance to Indian nationals.
1: രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണം. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ ഇന്നാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, BD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്ന് ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം തേടുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച 3 വരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം വെള്ളിയാഴ്ച കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2rd പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞി മാക്സിമയുമായും പ്രധാനമന്ത്രി റോബ് ഗെട്ടനുമായും ചർച്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ന് ലോക നേഴ്സ് ദിനം. ലോകമെങ്ങുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ദിനാചരണം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് ആർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുച്ചേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഒന്നാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയിൽ രാജ്യം 3rd സ്ഥാനത്താണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്ത് നിലവിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ മേഖലയിൽ രാജ്യത്തിന് അഭൂതപൂർവമായ വളർച്ച കൈവരിക്കാനായതായും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി.
4: 2014 we had just 350 to 400 startups. Today we have more than 2 lakh. We stand number 3 in the world ecosystem of startups. In just one decade our defense production has gone up by 174 times to 1.54 lakh crore and our defense export has gone up 34 times in just one decade up to 23,622 crore.
1: ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 211 റൺ വിജയലക്ഷ്യം 7 വിക്കറ്റ് നഷ്ടത്തിൽ 6 പന്ത് ബാക്കി നിൽക്കെ ഡൽഹി മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. സൌത്ത് ഡംഡം മുനിസിപ്പാലിറ്റിയിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുൻ മന്ത്രി സുജിത് ബസുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. തൃണമൂൽ കോൺഗ്രസ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സുജിത് ബസു പണവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയതായി ആരോപിച്ചാണ് നടപടി. അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ BBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് BBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം, കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി കടന്നുള്ള ഏത് വിധത്തിലുള്ള പ്രകോപനങ്ങളെയും നേരിടാൻ രാജ്യം സുസജ്ജമെന്ന് നിയുക്ത ഇന്ത്യൻ നാവികസേന മേധാവി വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. വിദേശ മണ്ണിൽ നിന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വെസ്റ്റേൺ നേവൽ കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് കൂടിയായ അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പ്രതിസന്ധി രാജ്യത്തെ വിഭവങ്ങൾക്ക് മേൽ സൃഷ്ടിച്ച അമിത ഭാരം മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് മതിയായ ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നതായും കേന്ദ്ര സർക്കാർ. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. NDA അധികാരത്തിലെത്തുന്നത് തുടർച്ചയായ 3rd തവണ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള തീരുമാനം വൈകിയേക്കും. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം കാത്ത് സംസ്ഥാനം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് ലോക നഴ്സസ് ദിനം. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ഈ പ്രണയത്തിന്റെ പാരാമീറ്ററുകൾ എന്തൊക്കെയാണ്? അതായത് അളവുകോലുകൾ. അങ്ങനെ അളവുകോലുകൾ വച്ച് എങ്ങനെയാണ് ഒരാളെ പ്രണയിക്കാനാകുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മളറിയാതെ നമ്മളെ ആകർഷിക്കുന്ന ചില അളവുകോലുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിനക്കെന്താണ് അവനോട് ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ അവനോട് നിനക്കുള്ളത് വെറും ഇൻഫാക്ച്വേഷൻ ആണെന്ന് ഞാൻ പറയും. അതെന്താ ഇൻഫാക്ച്വേഷൻ? ഇൻഫാക്ച്വേഷൻ എന്ന് വെച്ചാൽ ഒരാളോട് പെട്ടെന്ന് തോന്നുന്ന അതിശക്തമായ താല്പര്യമോ ആകർഷണമോ ആണ്. ഇത് പലപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അപൂർണമായ ധാരണകളിൽ നിന്നോ അല്ലെങ്കിൽ ശാരീരികമായ ആകർഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഇൻഫാക്ച്വേഷൻ വളരെ വേഗത്തിൽ സംഭവിക്കുകയും എന്നാൽ അത്ര തന്നെ വേഗത്തിൽ മങ്ങുകയും ചെയ്തേക്കാം. ഈ അവസ്ഥയിൽ ഒരാൾ തന്റെ പങ്കാളിയുടെ കുറവുകളെ കാണാതെ അവരെ ഒരു സത്യസന്ധമല്ലാത്ത പൂർണതയിൽ പ്രതിഷ്ഠിക്കുന്നു. ചുരുക്കത്തിൽ, ബുദ്ധിയേക്കാൾ ഉപരി വികാരങ്ങൾക്കും ഭാവനകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു താൽക്കാലിക മാനസിക അവസ്ഥയാണ് ഇത്. ഇപ്പൊ മനസ്സിലായോ? എങ്കിൽ പറയൂ, നിനക്കെന്താണ് അവനോട്? അങ്ങനെ ചോദിച്ചാൽ അവന്റെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്, പിന്നെ വായന, കവിതകളോടുള്ള ഇഷ്ടം, അതൊക്കെയാണ് അവനോട് എനിക്കുള്ള ആകർഷണം. അല്ലാതെ നീ പറയുന്നത് പോലെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ശരിയാണ്, ആകർഷണം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരാളുടെ ബാഹ്യമായ ഭംഗിയാണ്. എന്നാൽ മനഃശാസ്ത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ശാരീരികമായ കാഴ്ചയ്ക്കപ്പുറം ആഴത്തിലുള്ള പല ഘടകങ്ങളും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കാണാം. ഒരാളോട് നമുക്ക് തോന്നുന്ന ആദ്യത്തെ കൗതുകം ഒരുപക്ഷെ കാഴ്ചയിലാകാം. പക്ഷെ ആ ബന്ധം ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ വിശ്വാസം, വൈകാരിക സ്ഥിരത, പെരുമാറ്റ രീതി എന്നിവയാണ് നിർണായകമാകുന്നത്. ശാരീരിക സൗന്ദര്യത്തെക്കാൾ ശക്തമായി ഒരാളുടെ വ്യക്തിത്വത്തിലെ ഗുണങ്ങൾ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു. ആദ്യത്തെ ആകർഷണം കാഴ്ചയിലാണെങ്കിൽ പോലും ഒരു വ്യക്തിയോടുള്ള ആഴത്തിലുള്ള അടുപ്പം വളരുന്നത് ആ ബന്ധത്തിൽ നാം എത്രത്തോളം സുരക്ഷിതരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരാൾക്ക് നൽകുന്ന ബഹുമാനവും പെരുമാറ്റത്തിലെ സുതാര്യതയും വൈകാരികമായ വിശ്വാസ്യതയും കാലക്രമേണ ആ വ്യക്തിയോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരാളുടെ സ്ഥിരതയുള്ള പെരുമാറ്റവും സ്നേഹവും അവരെ മറ്റുള്ളവരുടെ കണ്ണിൽ കൂടുതൽ സുന്ദരനോ സുന്ദരിയോ ആക്കി മാറ്റുന്നു എന്നാണ്. ആന്തരികമായ ഗുണങ്ങൾ ബാഹ്യമായ കാഴ്ചയെപ്പോലും

സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം. നമ്മുടെ മസ്തിഷ്കം എപ്പോഴും ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വവും പ്രവചനക്ഷമതയുമാണ്. ഒരു ബന്ധത്തിൽ പങ്കാളി നൽകുന്ന വൈകാരികമായ സ്ഥിരതയും പിന്തുണയുമാണ് ആ ബന്ധത്തെ ദൃഢമാക്കുന്നത്. തന്നെ മനസ്സിലാക്കുന്ന, പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ഒരാളോട് തോന്നുന്ന ആകർഷണം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സുരക്ഷിത ബോധം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വൈകാരികമായ വലിയൊരു ബന്ധം പടുത്തുയർത്താനും സഹായിക്കുന്നു.

ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരതയുള്ള പങ്കാളികളെയാണ് ഭൂരിഭാഗം ആളുകളും ജീവിത പങ്കാളിയായി ആഗ്രഹിക്കുന്നത് എന്നാണ്. ആകർഷണമെന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ഒന്നല്ല, അത് അനുഭവങ്ങളിലൂടെയും പരസ്പരമുള്ള ഇടപെടലുകളിലൂടെയും മാറിക്കൊണ്ടിരിക്കും. ബാഹ്യരൂപം മാത്രം നോക്കി തുടങ്ങുന്ന പല ബന്ധങ്ങളും പെട്ടെന്ന് അവസാനിക്കാൻ കാരണം അവയിൽ വൈകാരികമായ അടിത്തറ ഇല്ലാത്തതാണ്. എന്നാൽ പരസ്പരം കരുതലും സ്നേഹവും പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കാലം കഴിയുന്തോറും കൂടുതൽ മനോഹരമായി മാറുന്നു. ശാരീരികമായ സവിശേഷതകളെക്കാൾ ഉപരിയായി താങ്ങും തണലുമായി നിൽക്കുന്ന സ്വഭാവമാണ് ഒരാളെ മറ്റൊരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത്. മാധവി അമ്മൂമ്മ ആവർത്തിച്ചു പറയുന്ന ഒരു ശ്ലോകമുണ്ട്: വിഷ്ണു രമയ്ക്ക് നിശയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, നളനോർക്കിൽ നിനക്കും. ഒരു നെടുവീർപ്പിട്ടവർ പറയും, നല്ലത് നല്ലതിനോടെ ചേരണം. എത്രയോ വിവാഹങ്ങൾക്ക് പോയിട്ട് അവർ വന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, വേണ്ടായിരുന്നു, ചേരില്ല. എന്തു ചെയ്യാൻ, ബുധനും ശുക്രനും ചൊവ്വയുമല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അനാവശ്യമായി പൊരുത്തം നോക്കുന്ന പരിപാടികളോട് അവർക്ക് അന്നേ എതിർപ്പായിരുന്നു. കൂട്ടായണി മൂട്ടിൽ അംബുജാക്ഷി മാമിയുടെ മകൾ നീലാംബരിയെ തറവാടും പണവും നോക്കി ചക്കരക്കുളത്ത് കെട്ടിച്ചുവിട്ടതിൽ മാധവിയമ്മൂമ്മയ്ക്ക് വലിയ ഈർഷയായിരുന്നു. ഇതിനേക്കാൾ നീ അവളെ കൊണ്ടുവന്ന് ശാർക്കരക്കാവിൽ ഭജനമിരുത്താത്തെന്ത് എന്നവർ അംബുജാക്ഷി മാമിയോട് നേരിട്ട് ചോദിച്ചു. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ഞാൻ ചോദിച്ചു. നീലാംബരി ചേച്ചിയെക്കുറിച്ച് മാധവിയമ്മൂമ്മ പറഞ്ഞത് കേട്ട് ഞാൻ അന്തമിട്ടുപോയി. കവിതകൾ എഴുതുന്ന, വായിക്കുന്ന, കോളേജിൽ പ്രസംഗിക്കുന്ന നീലാംബരി ചേച്ചി. ചേച്ചിയുടെ ചില കവിതകൾ മാധവി അമ്മൂമ്മ എനിക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. കടലല്ലെന്റെ ജീവിതം, പുഴയുമാകുന്നില്ല, മണൽ കാണും വിധം പരന്നൊഴുകുമൊരു നിർച്ചരിയാണെന്റെ മാനസം. ഞാൻ പറഞ്ഞു, കൊള്ളാലോ. ആ അതാ പറഞ്ഞ്, ഇത്രയും കഴിവുള്ള ആ കുട്ടിയെ പണക്കാരൻ മണകൊണാഞ്ചന് കെട്ടിച്ചു കൊടുക്കേണ്ടതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തുനോക്കി, ശരിയാണ്, കഴിവുള്ള എത്ര പേർ വിവാഹത്തോടെ ഒന്നുമല്ലാതാകുന്നു. വൈവാഹിക ജീവിതത്തിലായാലും പ്രണയത്തിലായാലും കേവലം ബാഹ്യ സൗന്ദര്യം, സാമ്പത്തികം എന്നതിനുമപ്പുറം മറ്റു ചില ഘടകങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സിമിലാരിറ്റി അട്രാക്ഷൻ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത്, നമ്മുടെ മൂല്യങ്ങളുമായും ചിന്താഗതികളുമായും ഒത്തുപോകുന്ന വ്യക്തികളോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും. വെറുമൊരു കാഴ്ചയ്ക്കപ്പുറം ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒന്നിച്ചു വളരാനും കഴിയുന്ന സൗഹൃദങ്ങളാണ് നല്ല ബന്ധങ്ങളായി മാറുന്നത്. തന്നെ ബഹുമാനിക്കുന്ന, തന്റെ സ്വപ്നങ്ങൾക്ക് വില നൽകുന്ന ഒരാളെ കണ്ടെത്തുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നൽകുന്ന സുരക്ഷിതത്വമാണ് യഥാർത്ഥ ആകർഷണം. അവിടെയാണ് കൊഹിഷൻ സാധ്യമാകുന്നത്. മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ പങ്കാളികൾക്കിടയിലെ കൊഹിഷൻ, അതായത് ഡയാഡിക് കൊഹിഷൻ എന്നത് അവർ തമ്മിലുള്ള വൈകാരികമായ അടുപ്പത്തെയും ഒത്തൊരുമയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദ്രാവകത്തിലെ തന്മാത്രകൾ എങ്ങനെ പരസ്പരം ഒട്ടിനിൽക്കുന്നുവോ അതുപോലെ ദമ്പതികൾക്കിടയിലെ ബന്ധത്തെ ദൃഢമായി നിലനിർത്തുന്ന പശ പോലെയാണ് ഈ കൊഹിഷൻ പ്രവർത്തിക്കുന്നത്. പങ്കാളികൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതും തമാശകൾ പങ്കുവയ്ക്കുന്നതും ഒരേ താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും കൊഹിഷൻ വർദ്ധിപ്പിക്കുന്നു. തുറന്നതും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ പങ്കാളികൾക്കിടയിൽ വൈകാരികമായ ഐക്യമുണ്ടാക്കുന്നു.

ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളിലും ഭാവി പദ്ധതികളിലും ഇരുവർക്കും ഒരേ കാഴ്ചപ്പാടുണ്ടാകുന്നത് ബന്ധത്തിന്റെ കെട്ടുറപ്പ് കൂട്ടും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുന്നത് കൊഹിഷന്റെ ലക്ഷണമാണ്. ചുരുക്കത്തിൽ, ഞാൻ നീ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന ബോധ്യത്തിലേക്കുള്ള വളർച്ചയാണ് പങ്കാളികൾക്കിടയിലെ കൊഹിഷൻ. ഇത് ദീർഘകാലം നിലനിൽക്കുന്നതും സമാധാനപരമായതുമായ ഒരു കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ്. മനഃശാസ്ത്രജ്ഞനായ റുഡോൾഫ് മോസ് വികസിപ്പിച്ച ഫാമിലി എൻവയോൺമെന്റ് സ്കെയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമേഖലകളിലൊന്നാണ് എക്സ്പ്രസീവ്നെസ്. പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ സ്വഭാവം അളക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പങ്കാളികൾ തങ്ങളുടെ സന്തോഷം, സങ്കടം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഒളിച്ചുവെക്കാതെ പരസ്പരം പങ്കുവയ്ക്കാൻ എത്രത്തോളം തയ്യാറാകുന്നു എന്നത് ഇതിലൂടെ അളക്കുന്നു. പങ്കാളികൾക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ നേരിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ അംഗത്തിനും ഉണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനാകും. ഉയർന്ന എക്സ്പ്രസീവ്നെസ് ഉള്ള പങ്കാളികൾക്കിടയിൽ കൂടുതൽ സുതാര്യതയും വൈകാരികമായ അടുപ്പവും, അതായത് നേരത്തെ പറഞ്ഞ കൊഹിഷൻ അനുഭവപ്പെടുന്നു. ഇത് രണ്ടുപേരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വികാരങ്ങൾ ഉള്ളിലൊതുക്കാതെ കൃത്യമായി പ്രകടിപ്പിക്കുന്നത് കുടുംബത്തിനുള്ളിലെ അനാവശ്യമായ തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും.

പങ്കാളികൾക്കിടയിലെ അധികാര തർക്കങ്ങൾ എന്നിവയാണ് പ്രധാനമായും കുടുംബങ്ങളിൽ കോൺഫ്ലിക്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. വികാരങ്ങൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും പരസ്പരമുള്ള വൈകാരികമായ അകൽച്ചയും ഇത്തരം സംഘർഷങ്ങളുടെ ആക്കം കൂട്ടുന്നു. ബന്ധങ്ങളിൽ പ്രവചനക്ഷമത ഉണ്ടാകുക എന്നത് വളരെ പ്രധാനമാണ്. പങ്കാളി അടുത്ത നിമിഷം എങ്ങനെ പെരുമാറും എന്ന കാര്യത്തിൽ ആശങ്കയുള്ള ബന്ധങ്ങളിൽ ഉത്കണ്ഠയും പിരിമുറുക്കവും കൂടുതലായിരിക്കും. നേരെ മറിച്ച് പെരുമാറ്റത്തിൽ സ്ഥിരതയുള്ളവരോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം ശാന്തമായിരിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. ഈ ശാന്തിയാണ് ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് കൂടുതൽ ആകർഷകനാക്കുന്നത്. സ്നേഹം എന്നത് ഒരാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സമാധാനം കൂടിയാണ്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ പ്രണയത്തിന് ചില പാരാമീറ്ററുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. പങ്കാളിയോട് കാണിക്കുന്ന ചെറിയൊരു കരുതലും ബഹുമാനവും നിങ്ങളെ അവരുടെ കണ്ണിൽ കൂടുതൽ പ്രിയപ്പെട്ടവരാക്കി മാറ്റും. അങ്ങനെയായിരുന്നുവെങ്കിൽ നീലാംബര ചേച്ചി കൂടുതൽ കവിതകൾ എഴുതിയേനെ, കനകശ്രീ മാമി നല്ല ചിത്രങ്ങൾ വരച്ചേനെ, മീര ഒരു മികച്ച ഗായികയായേനെ. ഒന്നും നടന്നില്ല. വിവാഹം അവരെ തളച്ചു. മാധവി അമ്മൂമ്മ പറഞ്ഞ പോലെ അവരുടെ കെട്ടിയന്മാർക്കാർക്കും അവരെ മനസ്സിലായില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സിമിലാരിറ്റി അട്രാക്ഷൻ ഇഫക്റ്റ് അത് വേണം. പ്രണയികൾക്കിടയിലായാലും ദമ്പതികൾക്കിടയിലായാലും അത് വേണം. അതിന് നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകണം. അതിന് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഓരോ വ്യക്തിയും സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അർഹരാണ്. കാഴ്ചയിലെ സൗന്ദര്യത്തെക്കാൾ ഹൃദയത്തിലെ നന്മയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും മനോഹരവും എന്നാൽ അങ്ങേയറ്റം സങ്കീർണവുമായ രണ്ട് വാചകങ്ങളാണിത്. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബ ബന്ധങ്ങളിലും നാം പലപ്പോഴും ഉപയോഗിക്കുന്ന ഈ രണ്ട് പ്രയോഗങ്ങൾക്കിടയിൽ വലിയൊരു മനഃശാസ്ത്രപരമായ അന്തരമുണ്ട്. വെറും വാക്കുകളുടെ കസരത്തല്ല ഇത്, മറിച്ച് നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളും വിവേകവും തമ്മിലുള്ള പോരാട്ടമാണ്. ഐ ലവ് യു ബട്ട്, അഥവാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ എന്ന വാചകത്തിൽ സ്നേഹത്തെക്കാൾ പ്രാധാന്യം പക്ഷേ എന്ന വാക്കിനാണ്. ഇവിടെ സ്നേഹം എന്നത് നിബന്ധനകൾക്ക് വിധേയമാണ്. ഇവിടെ നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അഥവാ യുക്തിചിന്തകളുടെ കേന്ദ്രമാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. പങ്കാളിയുടെ പോരായ്മകളെയും മാറ്റേണ്ട സ്വഭാവങ്ങളെയും കുറിച്ചുള്ള ഉത്കണ്ഠയാണ് ഇവിടെ നിഴലിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിന്റെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് അംഗീകരിക്കാനാവില്ല എന്നൊരർത്ഥം ഇതിനുണ്ട്. ഇത് പലപ്പോഴും ബന്ധങ്ങളിൽ ഒരു മതിൽ തീർക്കുന്നു. സ്നേഹത്തെക്കാൾ ഉപരി പരാതികൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന അവസ്ഥയാണിത്. ബട്ട് ഐ ലവ് യു, അഥവാ പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൽ പക്ഷേ എന്ന വാക്ക് ആദ്യം വരുന്നു. അതായത് പങ്കാളിയുടെ എല്ലാ പരിമിതികളെയും പോരായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടക്കുന്ന വലിയൊരു വികാരമാണ് സ്നേഹം എന്ന് പ്രഖ്യാപിക്കുകയാണിവിടെ. ഇവിടെ തലച്ചോറിലെ ലിംബിക് സിസ്റ്റം അഥവാ വികാരങ്ങളുടെ കേന്ദ്രമാണ് ആധിപത്യം പുലർത്തുന്നത്. അതോടൊപ്പം ഓക്സിറ്റോസിൻ എന്ന ബോണ്ടിംഗ് ഹോർമോൺ സജീവമാകുന്നു. ഇത് പങ്കാളിയുമായി ആഴത്തിലുള്ള ആത്മബന്ധവും സുരക്ഷിത ബോധവും നൽകുന്നു. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, നീയൊരു പക്ഷേ പൂർണ്ണതയുള്ള ആളല്ലായിരിക്കാം, എങ്കിലും നിന്നെ ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന അഗാധമായ അർത്ഥമാണിതിന്. ഇതൊരു നിരുപാധികമായ സ്നേഹമാണ്. ജീവിതമൊരു സ്വർഗമാകണമെങ്കിൽ ഐ ലവ് യു ബട്ട് എന്നതിൽ നിന്ന് ബട്ട് ഐ ലവ് യു എന്നതിലേക്ക് നാം വളരേണ്ടതുണ്ട്. ആദ്യത്തെ വാചകം ഒരു വിധി തീർപ്പാണ്, എന്നാൽ രണ്ടാമത്തെ വാചകം ഒരു ചേർത്ത് പിടിക്കലാണ്. പങ്കാളിയുടെ കുറ്റങ്ങൾ എണ്ണി പറയുന്ന ഡോപ്പമിൻ നൽകുന്ന താൽക്കാലിക ആവേശത്തെക്കാൾ അവരുടെ പോരായ്മകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കുന്ന ഓക്സിറ്റോസിൻ നൽകുന്ന ആത്മബന്ധമാണ് സുസ്ഥിരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനം. നമ്മുടെ ബന്ധങ്ങളിൽ പക്ഷേ എന്നത് സ്നേഹത്തിന് തടസ്സമാകരുത്, മറിച്ച് സ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള കാരണമാകണം. നീ ഇങ്ങനെയായതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനേക്കാൾ നീ ഇങ്ങനെയായിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്താണ് സ്നേഹത്തിന്റെ യഥാർത്ഥ വിജയം.

കായാമ്പൂവുകൾ വീണു കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്തു നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണു കിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരം ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എല്ലാം കഴിഞ്ഞിട്ട് ഒടുവിൽ എന്നെ ഗോപി ഒടുവിക്കാനുള്ള പരിപാടിയെങ്കിലേ ഉമ്മത്തെങ്ങളും നിന്നെയും കൊച്ചിനെയും തെറ്റിച്ച് ഞാനും ഒന്ന് ചാവും
2: പറഞ്ഞേക്കാം. അതല്ല, അങ്ങനെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്ന് അങ്ങനെ അറിഞ്ഞൂടാ. എല്ലാരും പറയുന്നത് അണ്ണൻ നോട്ടടിച്ചോ നോട്ടടവച്ചോ ഒക്കെയാ. അണ്ണൻ കാശുകാരനായിരുന്ന മനസ്സിന് വിഷമമാവുമല്ലോ എന്ന് കണ്ട് ഞാനതൊന്നും ഇത്രയും നാൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിലെനിക്ക് ആരെയും എന്റെ ചേച്ചിയെ പോലും പേടിയില്ല. പക്ഷെ എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഒരു കള്ളനോട്ടുകാരനാണെന്ന് ആളുകൾ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കില്ല.
3: ഞാൻ പറയുന്നത് കേക്ക്, കരച്ചിൽ നിർത്തിട്ട് നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. ഇനി പൊട്ടി ഞാൻ കള്ളനോട്ടുകാരനല്ല, നോട്ട് അടവച്ചിട്ടല്ല ഞാൻ കാശുകാരനായത്.
2: പറയാമെന്ന്
3: പറഞ്ഞാ പറയും. നിങ്ങൾ പറയാണ്, സത്യത്തിൽ എനിക്ക് ബോധം ഒതുക്കിയായിരുന്നു. വേറൊന്നുമല്ല ഉണ്ടായത്, മാമ്മച്ചന്റെ പാത്രം മൊട്ടിച്ചു എന്ന് പറഞ്ഞ് എന്റെ പേർക്ക് പ്രമാദമായൊരു കേസുണ്ടായിരുന്നു.
2: അറിയാം,
3: ആ പാത്രം എനിക്ക് ആർക്കും വിൽക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ടൗണിൽ പോയപ്പോ ഞാനൊരു വ്യാപാരിയെ കണ്ടു, ഒരു അത്ഭുത മനുഷ്യൻ, കള്ളൻ എന്ന് പറഞ്ഞ സാക്ഷാൽ കള്ളൻ. അങ്ങേരും അങ്ങേരുടെ ഒരു പാത്രക്കാടും എനിക്കാകെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരേ ഒരു കള്ളനും അങ്ങേരാ. അങ്ങേരെ ഞാൻ മനസ്സാ ഗുരുവായി സങ്കല്പിച്ചു. അങ്ങേരെ ഒന്ന് രൂപയും വന്നിട്ടുണ്ട് ഞാൻ മറിഞ്ഞുപോന്നു. പക്ഷെ പിന്നെ എനിക്ക് മോട്ടിക്കാൻ തോന്നാതായി. ഞാനൊക്കെ എന്തോന്ന് കള്ളൻ എന്നെനിക്ക് അപ്പോഴാ മനസ്സിലായത്. ഒന്ന് രണ്ടാഴ്ച അങ്ങനെയും കഴിഞ്ഞു. എന്റെ ബുദ്ധിക്കൊരു പതർച്ച പോലെ മൂട്ടിക്കാൻ പോകാൻ വയ്യ. പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല. ഒരു ദിവസം തോന്നി പോയി അദ്ദേഹത്തെ കാണാം, തന്റെ കാര്യം പറയാമോ. അങ്ങനെ സന്ധ്യയ്ക്ക് ജനയുടെ കയ്യിൽ നിന്ന് രൂപയും വാങ്ങിച്ച് ഞാൻ നടന്നു. എങ്ങോട്ടാ പോകുന്നതെന്നോ എന്തിനാ പോകുന്നതെന്നോ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എങ്ങനെയാ പുറത്തൊരു പൂജയാണ്
4: കണ്ടോ എന്റെ കടയിൽ പൂട്ടുണ്ടോ? എഴുന്നേര് പവിത്ര, നമ്മൾ രണ്ടിന് ആരാണ്ടയുടെ ഭാഗ്യം. ഭാഗ്യം ഒന്ന് തന്നെ ബുദ്ധിയുടെ ശക്തിയാണ്. അല്ലേ പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വാതിലും പൂട്ടും? ഇതാ ഇതാ സൈക്കിളേറി കൊടുത്തേരെ, വണ്ടി പോയി എന്ന് പറ പല കടലെടുക്കുന്ന പറ്റും കേട്ടോ. പാത്രത്തിന് മതിയാവേ?
3: മതിയാവേ.
4: നീയും എടുത്തോ, നിന്റെ ഒരു ദിവസം മെനക്കേടം ചെയ്യും. അല്ല ശരിയായേ, അപ്പോ ഇനി ഇന്ന് സമയം കളയാതെ നീ പൊയ്ക്കോ.
5: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

ജീവിതത്തിന്റെ തിരക്കിട്ട വഴികളിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടെന്ന് തോന്നാറില്ലേ? ലോകം മുഴുവൻ നമുക്കെതിരാണെന്നും നമ്മൾ തളർന്നുപോയി എന്നും ചിന്തിച്ചു പോകാറില്ലേ? അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഒരു നിമിഷം ഓർക്കുക, ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരായി വന്നേക്കാം, എന്നാലും നീ തളരരുത്. പ്രതിസന്ധികൾ പ്രകൃതി നിയമമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുക എന്നത് ഒരു അസാധാരണ സംഭവമല്ല. ഒരു നദിക്ക് അതിന്റെ ഒഴുക്കിനിടയിൽ പാറക്കെട്ടുകളും കുന്നുകളും ഉണ്ടാകുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും തടസ്സങ്ങളുണ്ടാവും. പക്ഷേ ഒരു നദി ആ പാറകളിൽ തട്ടി ചിതറിപ്പോകാതെ അതിനെ ചുറ്റിയോ അതിന് മുകളിലൂടെയോ ഒഴുകി മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മളും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ അതിനെ അതിജീവിക്കാൻ പഠിക്കണം. പരീക്ഷയിൽ തോൽക്കുന്നത്, ഒരു ജോലി നഷ്ടപ്പെടുന്നത്, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ, ഇവയെല്ലാം ഒരു തിരിച്ചടിയായി തോന്നാം. എന്നാൽ ഓരോ തിരിച്ചടിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. പ്രതിസന്ധികളാണ് നമുക്ക് പുതിയ വഴികൾ കാണിച്ചു തരുന്നത്, നമ്മളിലെ കഴിവുകൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നത്. തോൽവി എന്നത് അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. എഡിസൺ 1000 തവണ പരാജയപ്പെട്ടിട്ടും ബൾബ് കണ്ടെത്തിയത് അതിനുദാഹരണമാണ്. ഓർക്കുക, പ്രതിസന്ധികൾ ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. അതിനെ അതിജീവിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രകാശമുള്ള ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ. പുറത്തുനിന്നുള്ള പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നത്. നമ്മുടെ കഴിവുകളിൽ ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ലോകം മുഴുവൻ നമ്മളെ എതിർത്താലും നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇരുട്ടിലേക്ക് നോക്കുന്നതിന് പകരം പ്രകാശത്തിന്റെ ഒരു ചെറിയ കണികയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. വലിയ പ്രതിസന്ധികളെ ഒറ്റയടിക്ക് നേരിടാൻ ശ്രമിക്കാതെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോവുക. ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നല്ല ആളുകളെക്കുറിച്ച് ഓർക്കുക. കുടുംബം, സുഹൃത്തുക്കൾ, നമുക്ക് പിന്തുണ നൽകുന്നവർ, അവരുടെ സാന്നിധ്യം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കും. മതത്തിൽ അഭയം തേടാതിരിക്കുക. തളരാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. ശരിയായ ഉറക്കം, പോഷകസമൃദ്ധമായ ഭക്ഷണം, വ്യായാമം എന്നിവ നമ്മുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ആരോഗ്യമുള്ള മനസ്സും ശരീരവും പ്രതിസന്ധികളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കും. മാനസികമായി തളരുമ്പോൾ ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോടോ സംസാരിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ധീരതയാണ്. സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, യാത്രകൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജീവിതം ഒരു നദിയാണ്. പ്രതിസന്ധികൾ ആ നദിയിലെ പാറക്കെട്ടുകളാണ്. പക്ഷെ ഒരു നദി പോലും തന്റെ ലക്ഷ്യം മറന്ന് തിരികെ ഒഴുകാറില്ല. അതുപോലെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയരുത്. ഓർക്കുക, ചുറ്റുമുള്ളതെല്ലാം നിനക്കെതിരായി വന്നേക്കാം, എന്നാലും നീ തളരരുത്. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വെളിച്ചമായി എപ്പോഴും ഉണ്ടാവട്ടെ.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ദി ഗ്രേറ്റ് ബനിയൻ ട്രീയെക്കുറിച്ച് കേൾക്കാം. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഏക്കറോളം പടർന്നുകിടക്കുന്ന ഒരു വലിയ കാടാണെന്നേ ആരും പറയൂ. എന്നാൽ കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാനിക് ഗാർഡനിലെ ഈ വിസ്മയ കാഴ്ച സത്യത്തിൽ ഒരൊറ്റ ആൽമരമാണ്. 250-ലേറെ വർഷം പഴക്കമുള്ള ഈ മരം ദി ഗ്രേറ്റ് ബനിയൻ ട്രീ എന്ന പേരിലാണ് ലോകപ്രശസ്തമായത്. ഏകദേശം 4.67 ഏക്കറിലായി പടർന്നു നിൽക്കുന്ന ഈ മരം ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ശാഖകൾ പടർന്നു നിൽക്കുന്ന ചുറ്റളവും മാത്രം ഏകദേശം 486 മീറ്ററോളം വരും. ഈ മരത്തിന് ചുറ്റുമായി നിർമ്മിച്ചിട്ടുള്ള 330 മീറ്റർ നീളമുള്ള റോഡിലൂടെ നടന്നാൽ ഈ വടവൃക്ഷത്തിന്റെ വലിപ്പം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. ഈ ആൽമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താങ്ങുവേരുകളാണ്. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 3772-ലധികം താങ്ങുവേരുകൾ ഇന്ന് ഈ മരത്തിനുണ്ട്. ഇവ മണ്ണിലിറങ്ങി തടികളായി മാറുന്നതോടെ മരം വീണ്ടും വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് മരങ്ങൾ നിൽക്കുന്ന ഒരു വനമായി ഇതിനെ തോന്നിപ്പിക്കുന്നത് ഈ സവിശേഷതയാണ്. 1864-ലും 1867-ലും ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റുകൾ ഈ മരത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് മരത്തിന്റെ പ്രധാന തടിയിൽ ഫംഗസ് ബാധ ഉണ്ടായതിനെ തുടർന്ന് 1925-ൽ അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പ്രധാന തടി ഇല്ലാതിരുന്നിട്ടും തന്റെ ആയിരക്കണക്കിന് താങ്ങുവേരുകളിലൂടെ ഈ മരം ഇന്നും കരുത്തോടെ വളരുന്നു. മധ്യഭാഗമില്ലാതെ ചുറ്റുമുള്ള വേരുകളിലൂടെ ജീവൻ നിലനിർത്തുന്ന ലോകത്തിലെ ഏക സസ്യവിസ്മയങ്ങളിൽ ഒന്നാണ് ഇത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ മരത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ വർഷവും ഇതിന്റെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മരത്തിന്റെ അതിരുകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ ആൽമരത്തിന്റെ പ്രതാപവും കരുത്തും വിളിച്ചോതുന്ന ഒന്നാണ് ഈ വിസ്മയം. പ്രകൃതിയുടെ അതിജീവനത്തിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ഒരു പ്രധാന തടി പോലുമില്ലാതെ നൂറ്റാണ്ടുകളോളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരം കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 10,000-ങ്ങളാണ് കൊൽക്കത്തയിലെത്തുന്നത്.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ. ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

മുകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

ചെറിയ മനസ്സുകൾ വ്യക്തികളെ പറ്റി സംസാരിക്കുന്നു, ഇടത്തരം മനസ്സുകൾ സംഭവങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു, വലിയ മനസ്സുകൾ ആശയങ്ങളെ പറ്റി സംവദിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തങ്കം മൂവീസിന്റെ ബാനറിൽ രാജു എം മാത്തൻ നിർമ്മിച്ച ചിത്രമായിരുന്നു കല്യാണരാത്രിയിൽ. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്തു. എസ് എൽ പുരം സദാനന്ദന്റെ സംഭാഷണം. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ ഈണം പകർന്നു. ജയചന്ദ്രൻ, എസ് ജാനകി, വസന്ത, പീലീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1966 ജൂലൈ 15 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രേംനസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, അടൂർ ഭാസി, മുതുകുളം രാഘവൻ പിള്ള, പറവൂർ ഭരതൻ, ആന്റണി, വിജയ, നിർമ്മല, ഫിലോമിന, കുമാരി, സച്ചു, സരോജ, ലത എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. എ സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ മലയാള ചിത്രമെന്ന പ്രത്യേകത കല്യാണരാത്രിയിൽ എന്ന ചിത്രത്തിനുണ്ട്. 6 പാട്ടുകളായിരുന്നു കല്യാണരാത്രിയിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കല്യാണരാത്രിയിൽ എന്ന ചലച്ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പുളിയുള്ള തേൻ കാണപ്പെടുന്ന രാജ്യം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് തരവത്ത് അമ്മാളു അമ്മയെ കുറിച്ച് കേൾക്കാം. തരവത്ത് അമ്മാളു അമ്മ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിച്ചാൽ മലയാളത്തിൽ അപസർപ്പക നോവൽ എഴുതിയ ആദ്യത്തെ വനിത. അപസർപ്പക നോവൽ എന്നാൽ ഡിക്റ്റേറ്റീവ് നോവൽ. കമലാഭായി അഥവാ ലക്ഷ്മി വിലാസത്തിലെ കൊലപാതകം എന്നായിരുന്നു നോവലിന്റെ പേര്. എഴുതിയ വർഷം 1914. നോവലിസ്റ്റ് എന്നതിനപ്പുറം സ്വന്തമായി നിലപാടുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു തരവത്ത് അമ്മാളു അമ്മ. മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും അവഗാഹമായ അറിവുണ്ടായിരുന്ന അമ്മാളു അമ്മയ്ക്ക് അന്നത്തെ കൊച്ചി മഹാരാജാവ് സാഹിത്യസഖി ബിരുദം നൽകാൻ തയ്യാറായെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല. മികച്ച ഒരു പ്രഭാഷകയായിരുന്നു അവർ. 1927 തൃശൂർ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നു. അന്ന് ഭാഷ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്ന വിഷയത്തിൽ അവർ നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. അപ്പോൾ രാമകൃഷ്ണപിള്ളയ്ക്കും കുടുംബത്തിനും അഭയം നൽകാൻ അമ്മാളു അമ്മ തയ്യാറായി. അത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു മുഖ്യ ഏടാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിൽ 1873 ഏപ്രിൽ 6 പാലക്കാട് തരവത്ത് കുടുംബത്തിൽ ജനിച്ചു. മലയാള ഭാഷയിൽ എഴുതുക മാത്രമല്ല, സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും നിരവധി കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജുമ ചെയ്തു. കൊച്ചി രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് സാഹിത്യസഖി. അതാണ് അവർ നിരസിച്ചത്. ലീല, കോമളവല്ലി, ഭക്തമാല, ബുദ്ധചരിതം, ബാലബോധിനി, ഭക്തമാലയിലെ ചെറുകഥകൾ, സർവവേദാന്ത സിദ്ധാന്ത സാരംഗ സംഗ്രഹം, ഭക്തിചന്ദ്രിക, കൃഷ്ണഭക്തിചന്ദ്രിക, ബുദ്ധഗാഥചന്ദ്രിക, ഒരു തീർത്ഥയാത്ര, ശ്രീശങ്കര വിജയം, ശിവഭക്തവിലാസം തുടങ്ങി നിരവധി കൃതികൾ അമ്മാളു അമ്മ രചിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയാണ് ബുദ്ധഗാഥ. സ്ത്രീപക്ഷവാദിയും സ്ത്രീസമത്വവാദിയുമായിരുന്ന അമ്മാളു അമ്മ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയോ അതിലധികമോ സാഹിത്യ അഭിരുചിക്ക് പ്രാധാന്യം നൽകണമെന്ന് ആഹ്വാനം ചെയ്തു. ഒരിക്കൽ ലക്ഷ്മിഭായി എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച സ്ത്രീകളുടെ സാഹിത്യവാസന എന്ന ലേഖനത്തിൽ അവർ ഇങ്ങനെ എഴുതി: സ്ത്രീകൾക്ക് സാഹിത്യാഭിരുചി ഉണ്ടെന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം. സാഹിത്യത്തിന്റെ സത്ത ഓരോ സ്ത്രീയിലും ഉണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും ശക്തമായി ആഹ്വാനം ചെയ്യുകയും സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്ത തരവത്ത് അമ്മാളു അമ്മ ചരിത്രത്തിന്റെ വിസ്മൃത പഥത്തിലേക്ക് എങ്ങനെയാണ് ആണ്ടുപോയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ ബി കല്യാണി അമ്മ രചിച്ച വ്യാഴവട്ട സ്മരണകളിൽ തരവത്ത് അമ്മാളു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെപ്പറ്റി വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1936 ജൂൺ 6 അവർ അന്തരിച്ചു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലൂറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻപുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങൾ ഇന്നാദ്യം കന്മദം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, ഗാനം ആവശ്യപ്പെട്ടത് ഐരൂരിൽ നിന്നും ഗിരി, ജസ്ന എന്നിവർ, ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്തു നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങൾ ഇനി കേൾക്കാം. കൈതപ്പുറം രചനയും സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം. ചിത്രം കാരുണ്യം. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നു ഇന്ദിരാനഗറിൽ നിന്നും രാജീവ്.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ഷിബു ചക്രവർത്തി രചിച്ച് ജോൺസൺ ഈണമിട്ട ഗാനം കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ഇനി മാനത്തെ വെള്ളിത്തേര എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു കെ എസ് ചിത്രയും വാണിജ്യറാമും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നു ചെറുകുളത്ത് നിന്നും സ്റ്റീഫൻ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരുവരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ? പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലീവാൻ. ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. രചന ഷിബു ചക്രവർത്തി. സംഗീതം രവീന്ദ്രൻ. ആലാപനം KG യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് ചെറിയ കട്ടക്കയിൽ നിന്നും ശ്രീകുമാർ, മീനാക്ഷി, സുരേന്ദ്രൻ എന്നിവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിലെ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്, ആലാപനം കെ ജി യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന്. ഗാനം ആവശ്യപ്പെടുന്നു മഴുവൻകോട് നിന്നും രാജി, മാലിനി എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിൽ എവിടെയോ മരവിച്ചു പോയൊരി മധുര സംഗീതങ്ങൾ ഇനിയുണർത്താം സഖേ. ഒടുവിലി ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. മണ്ണാങ്കോട് നിന്നും മഹേഷ്, സുമേഷ്, രാജേഷ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഇടം പകർന്നിരിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം എം ജി ശ്രീകുമാർ. ചിത്രം ദേവാസുരം.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ചെങ്കോൽ എന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു വെളിയന്നൂരിൽ നിന്നും സുരേന്ദ്രൻ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക. നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? കൈതപ്പുറം രചിച്ച് ജോൺസൺ ഈണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം സവിധം, ആലാപനം കെ ജി യേശുദാസ്, ഗാനം ആവശ്യപ്പെടുന്നു ചെങ്കൽ നിന്നും ഗണേഷ്.

ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ കേൾക്കാം. വീരണകാവ് നിന്നും സുരേഷ്, സുജ എന്നിവർ ആവശ്യപ്പെടുന്ന മേലെപ്പറമ്പിലാൺവീട എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നത് കെ ജെ യേശുദാസും സുജാതാ മോഹനും. സംഗീതം ജോൺസൺ, രചന ഐ എസ് കുണ്ടൂർ.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്ന് ഊതി. ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞെന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ആയുഷ് കാലം. ഗാനം ആവശ്യപ്പെടുന്നത് കണ്ടല നിന്നും രാജീവൻ, ചിത്ര, സുനിൽ എന്നിവർ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാഥത്തിൽ ഇന്ന് നടൻ ജഗദീഷിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഹാസ്യ നടൻ എന്ന് വിശേഷിപ്പിക്കണോ അതോ സ്വഭാവ നടൻ എന്ന് വിശേഷിപ്പിക്കണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധം അഭിനയത്തിന്റെ പല തലങ്ങൾ കാഴ്ചവെക്കുന്ന നടന്മാരുണ്ട്. മലയാളത്തിൽ അതിൽ വളരെ പ്രധാനമായി പറയാനാകുന്ന അഭിനേതാവാണ് ജഗദീഷ്. നടൻ എന്ന വിശേഷണത്തിന്റെ കലാപരത മുഴുവൻ അർഹമായ ഒരാൾ, തീർത്തും അഭിനേതാവ്. അതുകൊണ്ട് തന്നെ താരമാകാൻ ശ്രമിക്കാത്ത താരമാകാത്ത വ്യക്തിത്വം. അഭിനയത്തിന്റെ സ്വാഭാവിക രസതന്ത്രങ്ങളിലൂടെ കടന്നുപോവുകയും കഥാപാത്രങ്ങളെ അത്രയേറെ മിഴിവോടെ പ്രേക്ഷക മനസ്സുകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ആക്ടർ. സിനിമാ വ്യവസായത്തിന്റെ കുഴപ്പം കൊണ്ടുമാത്രം ചിലപ്പോൾ ചില കാലങ്ങളിൽ ലേബല് ചെയ്യപ്പെട്ടു എന്നതൊഴിച്ചാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മൂന്ന് പതിറ്റാണ്ടിലേറെയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് എന്ന നടൻ മലയാളിക്ക് ഏറെ പ്രിയങ്കരനാകുന്നത് കറകളഞ്ഞ അഭിനയ ചാതുരികൊണ്ട് മാത്രമല്ല, പക്വതയാർന്ന നിലപാടുകൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. ഓൺസ്ക്രീനിലെ അഭിനയത്തിലൂടെയും ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയും ജഗദീഷ് അങ്ങേയറ്റം ആരോഗ്യപരമായിട്ടാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നത്.

തിരശീലയിൽ നാടകീയത ഒട്ടും വേണ്ട എന്ന തിരിച്ചറിവാണ് ഒരു ചലച്ചിത്ര അഭിനേതാവിന്റെ ഏറ്റവും പ്രധാന ഗുണം. ക്യാമറയ്ക്ക് മുന്നിൽ നടമാടുക എന്ന പ്രവൃത്തിയും അത്ര കണ്ട് ആവശ്യമില്ല തന്നെ. സ്വാഭാവികതയാണ് തിരശീല ആവശ്യപ്പെടുന്നത്. ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതിൽ പോലും ആ സ്വാഭാവികത ആവശ്യമാണ്. നാടകീയതയിലേക്ക് ലവലേശം അത് തുളുമ്പിപ്പോകാനും പാടില്ല തന്നെ. ഒരു ചലച്ചിത്ര നടന്റെ അഭിനയശേഷിയുടെ അളവുകോലുകൾ സൂക്ഷ്മമായി അളന്നെടുക്കുന്ന ഈ ഡീറ്റെയിലുകൾ ജഗദീഷ് എന്ന നടനെ മികച്ച അഭിനേതാവെന്ന നിലയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്നതിനേക്കാൾ അത് പഠിക്കുക എന്നതാണ് അഭിനേതാവിനെ സംബന്ധിച്ച് പരമപ്രധാനം. ജഗദീഷ് അഭിനയിച്ച വേഷങ്ങൾ ഏത് പരിശോധിച്ചാലും ഈ പഠനത്തിന്റെ ഫലം ദർശിക്കാനാവും. സ്വന്തം ശരീരഭാഷയിലെ കുറച്ചധികമായ ചടുലത്വത്തെ പോലും കഥാപാത്ര നിർമ്മിതിക്കനുസരിച്ച് രസപരിണാമം വരുത്താൻ ജഗദീഷിന് സാധിക്കുന്നു.

1984 നവോദയയുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് ജഗദീഷ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. പി വി ജഗദീഷ് കുമാർ കോളേജ് പ്രൊഫസറായിരുന്നു. ചലച്ചിത്ര നടൻ എന്നതിനോടൊപ്പം തിരക്കഥാകൃത്തും അവതാരകനുമാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ മുതൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെയുള്ള ചിത്രങ്ങളെടുത്താൽ അവയിലെ മറ്റു കഥാപാത്രങ്ങൾ ആരു തന്നെ ആയിക്കോട്ടെ, ജഗദീഷ് തന്നെ അവയിൽ സ്വയം അടയാളപ്പെടുത്തുന്ന സ്വാഭാവിക അഭിനയ രീതി ശ്രദ്ധേയമാണ്. അഭിനയം പഠിക്കുന്ന ഏതൊരു സർവകലാശാലാ വിദ്യാർത്ഥിക്കും അതൊരു പാഠഭാഗമാണ്. അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിൽ വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകുമായിരുന്നു ഏതൊരു നടനും. അത്രയേറെ ആ കഥാപാത്രം ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയിരുന്നു. അതുപോലെ ഹിറ്റ്ലറിലെ ഹൃദയഭാനു പോലുള്ള കഥാപാത്രങ്ങളിലും വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകാമായിരുന്നിട്ടും അതിസൂക്ഷ്മമായ ഭാവവ്യത്യാസങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കാൻ ജഗദീഷിന് കഴിഞ്ഞു. ഹാസ്യകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്ന ആവർത്തനങ്ങൾ ജഗദീഷിൽ നമുക്ക് ദർശിക്കാനാവില്ല. എന്നാലാകട്ടെ, സ്വന്തം മാനറിസങ്ങളും ശരീരഭാഷയും കഥാപാത്രത്തിന്റേത് എന്നതുപോലെ ഇഴുകിച്ചേരുകയും ചെയ്യുന്നു.

എല്ലാം ഒന്നിച്ചെടുത്തില്ല ഇന്നത് ചില്ലിത്തളച്ചതല്ലേ വെറുതെ ഓലം മനസ്സേ ചേക്കയുണരും വാല് വിറയും പക്ഷി പറയും ഭൂമി ഇനി അടിമുടി കുലുങ്ങുമൻ കുറുവാലും നനഞ്ഞു പൊന്നം മറന്നു തെന്നിപ്പറന്ന് പൊന്നും കിണാക്കളെ.

കാട്ടിയിതിലെ പായുമൊരു പുഴയുടെ തിരയിലെ നുരയുടെ തരിയെ വർണ്ണം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്തു ചില്ലിട്ടടച്ചതല്ലേ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത്

0: ചെക്കയുണരും വാലുതിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവനം നനഞ്ഞു പൊളുന്നം മറന്ന് തെന്നി പറന്ന് പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരലിന്നകത്ത് ചില്ലിട്ടടച്ചതല്ലേ
1: ഉന്നം മറന്ന് തെന്നി പറന്ന് പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരലിന്നകത്ത് ചില്ലിട്ടടച്ചതല്ലേ.
2: തൊണ്ണൂറുകൾ ജഗദീശനെ സംബന്ധിച്ചിടത്തോളം മികച്ച കഥാപാത്രങ്ങൾ ഏറെ ലഭിച്ച കാലമായിരുന്നു എന്ന് വേണം പറയാൻ. ശുഭയാത്രയിലെ രാജേന്ദ്രൻ, അഭിമന്യുവിലെ മണികണ്ഠൻ, എ ഓട്ടോയിലെ ശ്രീകൃഷ്ണൻ, പാവം പാവം രാജകുമാരനിലെ സുജനപാലൻ, വിദ്യാരംഭത്തിലെ നടരാജൻ, ഇൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടൻ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഗുപ്തൻ തമ്പുരാൻ, പാരലൽ കോളേജിലെ വാസു, ഗോഡ്ഫാദറിലെ മയൻകുട്ടി, സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ഗോപാലകൃഷ്ണൻ, ബട്ടർഫ്ലൈസിലെ വെട്ടിക്കൽ സദാശിവൻ, നിർണയത്തിലെ ഡോക്ടർ വി ഡി അയ്യർ, അഗ്നിദേവനിലെ മുരുകൻ, ഹിറ്റ്ലറിലെ ഹൃദയഭാനു, സൂപ്പർമാനിലെ എസ് ഐ ബാലചന്ദ്രൻ, ജൂനിയർ മാൻഡ്രേക്കിലെ പ്രദീപ് നമ്പ്യാർ, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളിലൂടെ ജഗദീശ് എന്ന നടൻ ഒഴുകി നടന്ന കാലമായിരുന്നു തൊണ്ണൂറുകൾ. ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. മിക്കവാറും കഥാപാത്രങ്ങളിൽ ഹാസ്യം അതിന്റെ എല്ലാ സൗന്ദര്യത്തോടെയും മിഴിവാർന്നു നിൽക്കുകയും ചെയ്തു. ഇൻഹരിഹർ നഗറിലെ അപ്പുക്കുട്ടന് ഹിറ്റ്ലറിലെ ഹൃദയഭാനുവിലേക്ക് വരാൻ ദൂരം അധികമില്ല. ഗോഡ്ഫാദറിലെ മായൻകുട്ടിക്കും വേണമെങ്കിൽ അപ്പുക്കുട്ടനെ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും വിലയം പ്രാപിക്കാതെ ഓരോ കഥാപാത്രവും അവരവരുടെ തട്ടകങ്ങളിൽ തന്നെ നിന്നു. അങ്ങനെ കഥാപാത്രങ്ങളെ അവയുടെ വ്യക്തിത്വത്തിൽ നിന്ന് അടർത്തി മാറ്റാതെ ഭദ്രമായി വയ്ക്കാൻ ജഗദീശിനു കഴിഞ്ഞു എന്നതിന് കാരണം ജഗദീഷ് ശരിക്കും ഒരു അഭിനേതാവാണ് എന്നതുകൊണ്ടാണ്.
3: ധുക്കടധിമിതി മിതധ്വനി ധീര മൃദംഗനിനാദരതേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പി നാദം. ആയിരത്തി തൊള്ളായിരത്തി 1993 തലത്തെ പ്രധാന പയ്യൻസ് തിരശീലയിലെത്തുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഫിലിം എന്ന ജോണറിൽ മലയാളത്തിലെത്തിയ മികച്ച ഒരു വ്യാവസായിക ചലച്ചിത്രമായിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻസ്. രഞ്ജി പണിക്കരുടെ രചനയിൽ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രം സാധാരണക്കാരൻ. പക്ഷേ അപ്രതീക്ഷിതമായി അയാൾ ഹോം മിനിസ്റ്ററാകുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സംഭവിച്ച മാറ്റം പോലെയായിരുന്നു അത്. തമിഴിൽ മുതൽവനെ പോലെയുള്ള ചലച്ചിത്രങ്ങളിൽ ഇപ്രകാരമുള്ള അപ്രതീക്ഷിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ അന്യൂനമായ സ്വാഭാവികത ആദ്യാവസാനം പകർന്നതിൽ പ്രധാന പങ്കുവഹിച്ച കഥാപാത്രം ഗോപാലകൃഷ്ണനായിരുന്നു. ആ കഥാപാത്രമാകട്ടെ ജഗദീഷിന്റെ കയ്യിൽ അങ്ങേയറ്റം ഭദ്രമായിരുന്നു താനും.

0: Tina Tina
1: Tina Tina Tina Tina Tina Tina
0: Tina Tina Tina
2: 1985 മുത്താരംകുന്ന് പി ഒ എന്ന ചലച്ചിത്രം ഇറങ്ങുന്നത്. ഗ്രാമത്തെയും ഗ്രാമീണതയെയും സിബി മലയിൽ എന്ന സംവിധായകൻ ആ ചലച്ചിത്രത്തിലേക്ക് ആവാഹിച്ചു വച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതും ആദ്യമധ്യാന്തം ഹാസ്യരസ പ്രധാനമായി. തിരക്കഥ ശ്രീനിവാസന്റേതായിരുന്നു, കഥ ജഗദീഷിന്റേതും. അക്കരെ നിന്നൊരു മാരൻ, മഴ പെയ്യുന്നു, മദളം കൊട്ടുന്നു, പൊന്നുംകുടത്തിനും പൊട്ട്, നന്ദി വീണ്ടും വരിക, ഒരു മുത്തച്ഛി കഥ എന്നീ ചലച്ചിത്രങ്ങളിലെ കഥ ജഗദീഷിന്റേതായിരുന്നു. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചലച്ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചത് ജഗദീഷായിരുന്നു. ന്യൂസ്, അധിപൻ, മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, ഗാനമേള, ഏപ്രിൽ ഫോൾത്ത് എന്നിവയുടെ തിരക്കഥയും സംഭാഷണവും ജഗദീഷിന്റേതായിരുന്നു. ഈ ചലച്ചിത്രങ്ങളെല്ലാം ഒരു സൂക്ഷ്മ വിശകലനത്തിനോ ചലച്ചിത്ര പഠനത്തിനോ വിധേയമാക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിലും ഒരു ജഗദീഷിയൻ നർമ്മം ജീവിത ദുഃഖത്തിൽ നിന്ന് ഉയർകൊണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ ചിത്രങ്ങളെല്ലാം പലതവണ റീവാച്ച് ചെയ്യപ്പെടുന്നതും.

പ്രൊഫഷണൽ ലൈഫിലോ വ്യക്തി ജീവിതത്തിലോ അപ്രതീക്ഷിതമായി അർഹിക്കാത്ത അംഗീകാരങ്ങൾ തേടിവരുമ്പോൾ, അതിനെ ഇരുകൈയും നീട്ടി പുണരുവാൻ വെമ്പി നിൽക്കുമ്പോൾ, ഒരു നിമിഷം നിൽക്കൂ എന്നൊരു വാചകവുമായി ഓർമ്മയിലേക്ക് ജഗദീഷ് കടന്നുവരുന്നു. ഹിറ്റ്ലർ എന്ന ചലച്ചിത്രത്തിൽ സൈക്കിളിൽ നിന്ന് വീഴുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ആ വീഴ്ചയുടെ അതിപെർഫെക്ഷൻ കണ്ട് അതിലെ ടൈമിങ്ങിനെ കുറിച്ച്, ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരുന്ന യൂണിറ്റിനോട്, അതിന്റെ അഭിനയത്തിന്റെ ഗുണമല്ല, സൈക്കിളിൽ ആ സമയത്ത് കൈകൊണ്ട് അറിയാതെ പൂട്ടുവീണതിനാൽ നിയന്ത്രണം തെറ്റി വീണതാണെന്ന് തുറന്നു പറയുന്ന ജെനുവിൻ വ്യക്തിത്വം, അതാണ് ജഗദീഷ് എന്ന മനുഷ്യൻ. കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എംകോം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന പേരിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് കാനറ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്കും കോളേജ് ലെക്ചറർ പോസ്റ്റിലേക്കും വളർന്നുകയറിയ ശേഷം സമൂഹത്തിൽ നല്ല പേരും പെരുമയുമുള്ള ജോലി എന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിനിമ എന്ന സ്വപ്നത്തിന് പിറകെ ഇറങ്ങിത്തിരിച്ച വ്യക്തി ജഗദീഷ് എന്ന വലിയ നടൻ, പൂർണമായും അഭിനേതാവ്, മലയാള ദൃശ്യ സംസ്കാരത്തിന് എക്കാലവും ഒരു മുതൽക്കൂട്ട് ജഗദീഷ്.

വസ്ത്ര അലങ്കാരങ്ങൾ കൊണ്ടല്ല ഒരാൾ കഥാപാത്രമായി ഭാവപരിണാമപ്പെടുന്നത്. ശബ്ദവും ഭാവവും മാറിയാലേ കഥാപാത്രം കഥാപാത്രമായി മാറൂ. ശബ്ദാഭിനയം ഭാവാഭിനയം എന്നൊക്കെ നാട്യശാസ്ത്രകാരൻ പറയുന്നത് വെറുതെയല്ല. ഫാൻസി ഡ്രസ്സല്ല അഭിനയം, ആടയാഭരണങ്ങൾ ഉപകരണങ്ങൾ മാത്രമാണ്. കഥാപാത്രം ഇതാണെന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഉപകരണങ്ങൾ. അഭിനയത്തിലൂടെ അഭിനേതാവ് പ്രേക്ഷകനിലേക്ക് പകരുന്നത് തോന്നലല്ല, അനുഭവിപ്പിക്കലാണ്. ശബ്ദവും ശരീരവും ഭാവവും എല്ലാം ഇഴചേർന്നൊരുക്കുന്ന കലയുടെ രാസപ്രഭാവമാണത്. അത് പ്രതിഭയിൽ നിന്നുയർക്കൊള്ളുന്നതാണ്. അഭ്യാസം കൊണ്ട് മാത്രം ആർജിക്കുക പ്രയാസം. അങ്ങനെ അഭ്യാസത്തിലൂടെ പ്രകടനം കൊണ്ടൊരാൾക്ക് താരമാകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അഭിനേതാവാകണമെങ്കിൽ പ്രതിഭയുടെ വിളയാട്ടം കൂടിയേ തീരൂ. അങ്ങനെയെങ്കിൽ പല താരങ്ങളും അഭിനേതാക്കളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് പറയേണ്ടതായി വരും. അഭിനയകലയുടെ അദ്വിതീയമായ പ്രകടനപരത കരഗതമായ അഭിനേതാവാണ് ജഗദീഷ്. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് ആ രസജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ഈ പ്രണയത്തിന്റെ പാരാമീറ്ററുകൾ എന്തൊക്കെയാണ്? അതായത് അളവുകോലുകൾ. അങ്ങനെ അളവുകോലുകൾ വച്ച് എങ്ങനെയാണ് ഒരാളെ പ്രണയിക്കാനാകുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമ്മളറിയാതെ നമ്മളെ ആകർഷിക്കുന്ന ചില അളവുകോലുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിനക്കെന്താണ് അവനോട് ഇഷ്ടം തോന്നാനുള്ള പ്രധാന കാരണം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് നിന്റെ ഉത്തരമെങ്കിൽ അവനോട് നിനക്കുള്ളത് വെറും ഇൻഫാക്ച്വേഷൻ ആണെന്ന് ഞാൻ പറയും. അതെന്താ ഇൻഫാക്ച്വേഷൻ? ഇൻഫാക്ച്വേഷൻ എന്ന് വെച്ചാൽ ഒരാളോട് പെട്ടെന്ന് തോന്നുന്ന അതിശക്തമായ താല്പര്യമോ ആകർഷണമോ ആണ്. ഇത് പലപ്പോഴും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അപൂർണമായ ധാരണകളിൽ നിന്നോ അല്ലെങ്കിൽ ശാരീരികമായ ആകർഷണത്തിൽ നിന്നോ ഉണ്ടാകുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമായി ഇൻഫാക്ച്വേഷൻ വളരെ വേഗത്തിൽ സംഭവിക്കുകയും എന്നാൽ അത്ര തന്നെ വേഗത്തിൽ മങ്ങുകയും ചെയ്തേക്കാം. ഈ അവസ്ഥയിൽ ഒരാൾ തന്റെ പങ്കാളിയുടെ കുറവുകളെ കാണാതെ അവരെ ഒരു സത്യസന്ധമല്ലാത്ത പൂർണതയിൽ പ്രതിഷ്ഠിക്കുന്നു. ചുരുക്കത്തിൽ, ബുദ്ധിയേക്കാൾ ഉപരി വികാരങ്ങൾക്കും ഭാവനകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു താൽക്കാലിക മാനസിക അവസ്ഥയാണ് ഇത്. ഇപ്പൊ മനസ്സിലായോ? എങ്കിൽ പറയൂ, നിനക്കെന്താണ് അവനോട്? അങ്ങനെ ചോദിച്ചാൽ അവന്റെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ ഒരു പൊളിറ്റിക്കൽ അവയർനെസ്, പിന്നെ വായന, കവിതകളോടുള്ള ഇഷ്ടം, അതൊക്കെയാണ് അവനോട് എനിക്കുള്ള ആകർഷണം. അല്ലാതെ നീ പറയുന്നത് പോലെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല. ശരിയാണ്, ആകർഷണം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരാളുടെ ബാഹ്യമായ ഭംഗിയാണ്. എന്നാൽ മനഃശാസ്ത്രപരമായ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ശാരീരികമായ കാഴ്ചയ്ക്കപ്പുറം ആഴത്തിലുള്ള പല ഘടകങ്ങളും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കാണാം. ഒരാളോട് നമുക്ക് തോന്നുന്ന ആദ്യത്തെ കൗതുകം ഒരുപക്ഷെ കാഴ്ചയിലാകാം. പക്ഷെ ആ ബന്ധം ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ വിശ്വാസം, വൈകാരിക സ്ഥിരത, പെരുമാറ്റ രീതി എന്നിവയാണ് നിർണായകമാകുന്നത്. ശാരീരിക സൗന്ദര്യത്തെക്കാൾ ശക്തമായി ഒരാളുടെ വ്യക്തിത്വത്തിലെ ഗുണങ്ങൾ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു. ആദ്യത്തെ ആകർഷണം കാഴ്ചയിലാണെങ്കിൽ പോലും ഒരു വ്യക്തിയോടുള്ള ആഴത്തിലുള്ള അടുപ്പം വളരുന്നത് ആ ബന്ധത്തിൽ നാം എത്രത്തോളം സുരക്ഷിതരാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഒരാൾക്ക് നൽകുന്ന ബഹുമാനവും പെരുമാറ്റത്തിലെ സുതാര്യതയും വൈകാരികമായ വിശ്വാസ്യതയും കാലക്രമേണ ആ വ്യക്തിയോടുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ഒരാളുടെ സ്ഥിരതയുള്ള പെരുമാറ്റവും സ്നേഹവും അവരെ മറ്റുള്ളവരുടെ കണ്ണിൽ കൂടുതൽ സുന്ദരനോ സുന്ദരിയോ ആക്കി മാറ്റുന്നു എന്നാണ്. ആന്തരികമായ ഗുണങ്ങൾ ബാഹ്യമായ കാഴ്ചയെപ്പോലും സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം. നമ്മുടെ മസ്തിഷ്കം എപ്പോഴും ആഗ്രഹിക്കുന്നത് സുരക്ഷിതത്വവും പ്രവചനക്ഷമതയുമാണ്. ഒരു ബന്ധത്തിൽ പങ്കാളി നൽകുന്ന വൈകാരികമായ സ്ഥിരതയും പിന്തുണയുമാണ് ആ ബന്ധത്തെ ദൃഢമാക്കുന്നത്. തന്നെ മനസ്സിലാക്കുന്ന, പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന ഒരാളോട് തോന്നുന്ന ആകർഷണം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള സുരക്ഷിത ബോധം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും വൈകാരികമായ വലിയൊരു ബന്ധം പടുത്തുയർത്താനും സഹായിക്കുന്നു.

ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരതയുള്ള പങ്കാളികളെയാണ് ഭൂരിഭാഗം ആളുകളും ജീവിത പങ്കാളിയായി ആഗ്രഹിക്കുന്നത് എന്നാണ്. ആകർഷണം എന്നത് ഒരിക്കലും മാറ്റമില്ലാത്ത ഒന്നല്ല, അത് അനുഭവങ്ങളിലൂടെയും പരസ്പരമുള്ള ഇടപെടലുകളിലൂടെയും മാറിക്കൊണ്ടിരിക്കും. ബാഹ്യരൂപം മാത്രം നോക്കി തുടങ്ങുന്ന പല ബന്ധങ്ങളും പെട്ടെന്ന് അവസാനിക്കാൻ കാരണം അവയിൽ വൈകാരികമായ അടിത്തറ ഇല്ലാത്തതാണ്. എന്നാൽ പരസ്പരം കരുതലും സ്നേഹവും പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കാലം കഴിയുന്തോറും കൂടുതൽ മനോഹരമായി മാറുന്നു. ശാരീരികമായ സവിശേഷതകളെക്കാൾ ഉപരിയായി താങ്ങും തണലുമായി നിൽക്കുന്ന സ്വഭാവമാണ് ഒരാളെ മറ്റൊരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത്. മാധവി അമ്മൂമ്മ ആവർത്തിച്ചു പറയുന്ന ഒരു ശ്ലോകമുണ്ട്: വിഷ്ണു രമയ്ക്ക് നിശയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, നളനൂർക്കിൽ നിനക്കും. ഒരു നെടുവീർപ്പിട്ടവർ പറയും, നല്ലത് നല്ലതിനോടേ ചേരണം. എത്രയോ വിവാഹങ്ങൾക്ക് പോയിട്ട് അവർ വന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. വേണ്ടായിരുന്നു, ചേരില്ല. എന്തു ചെയ്യാൻ, ബുധനും ശുക്രനും ചൊവ്വയുമല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അനാവശ്യമായി പൊരുത്തം നോക്കുന്ന പരിപാടികളോട് അവർക്ക് അന്നേ എതിർപ്പായിരുന്നു. കൂട്ടായണി മൂട്ടിൽ അംബുജാക്ഷി മാമിയുടെ മകൾ നീലാംബരിയെ തറവാടും പണവും നോക്കി ചക്കരക്കുളത്ത് കെട്ടിച്ചുവിട്ടതിൽ മാധവിയമ്മൂമ്മയ്ക്ക് വലിയ ഈർഷയായിരുന്നു. ഇതിനേക്കാൾ നീ അവളെ കൊണ്ടുവന്ന് ശാർക്കരക്കാവിൽ ഭജനമിരുത്താത്തെന്ത് എന്നവർ അംബുജാക്ഷി മാമിയോട് നേരിട്ട് ചോദിച്ചു. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ഞാൻ ചോദിച്ചു. നീലാംബരി ചേച്ചിയെക്കുറിച്ച് മാധവിയമ്മൂമ്മ പറഞ്ഞത് കേട്ട് ഞാൻ അന്തമിട്ടുപോയി. കവിതകൾ എഴുതുന്ന, വായിക്കുന്ന, കോളേജിൽ പ്രസംഗിക്കുന്ന നീലാംബരി ചേച്ചി. ചേച്ചിയുടെ ചില കവിതകൾ മാധവി അമ്മൂമ്മ എനിക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. കടലല്ലെന്റെ ജീവിതം, പുഴയുമാകുന്നില്ല, മണൽ കാണും വിധം പരന്നൊഴുകുമൊരു നിർച്ചരിയാണെന്റെ മാനസം. ഞാൻ പറഞ്ഞു, കൊള്ളാലോ. ആ അതാ പറഞ്ഞു, ഇത്രയും കഴിവുള്ള ആ കുട്ടിയെ പണക്കാരൻ മണകൊണാഞ്ചന് കെട്ടിച്ചു കൊടുക്കേണ്ടതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തുനോക്കി, ശരിയാണ്, കഴിവുള്ള എത്ര പേർ വിവാഹത്തോടെ ഒന്നുമല്ലാതാകുന്നു. വൈവാഹിക ജീവിതത്തിലായാലും പ്രണയത്തിലായാലും കേവലം ബാഹ്യ സൗന്ദര്യം, സാമ്പത്തികം എന്നതിനുമപ്പുറം മറ്റു ചില ഘടകങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സിമിലാരിറ്റി അട്രാക്ഷൻ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അതായത്, നമ്മുടെ മൂല്യങ്ങളുമായും ചിന്താഗതികളുമായും ഒത്തുപോകുന്ന വ്യക്തികളോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നും. വെറുമൊരു കാഴ്ചയ്ക്കപ്പുറം ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒന്നിച്ചു വളരാനും കഴിയുന്ന സൗഹൃദങ്ങളാണ് നല്ല ബന്ധങ്ങളായി മാറുന്നത്. തന്നെ ബഹുമാനിക്കുന്ന, തന്റെ സ്വപ്നങ്ങൾക്ക് വില നൽകുന്ന ഒരാളെ കണ്ടെത്തുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നൽകുന്ന സുരക്ഷിതത്വമാണ് യഥാർത്ഥ ആകർഷണം. അവിടെയാണ് കൊഹിഷൻ സാധ്യമാകുന്നത്. മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ പങ്കാളികൾക്കിടയിലെ കൊഹിഷൻ, അതായത് ഡയാഡിക് കൊഹിഷൻ എന്നത് അവർ തമ്മിലുള്ള വൈകാരികമായ അടുപ്പത്തെയും ഒത്തൊരുമയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു ദ്രാവകത്തിലെ തന്മാത്രകൾ എങ്ങനെ പരസ്പരം ഒട്ടിനിൽക്കുന്നുവോ അതുപോലെ ദമ്പതികൾക്കിടയിലെ ബന്ധത്തെ ദൃഢമായി നിലനിർത്തുന്ന പശ പോലെയാണ് ഈ കൊഹിഷൻ പ്രവർത്തിക്കുന്നത്. പങ്കാളികൾ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതും തമാശകൾ പങ്കുവയ്ക്കുന്നതും ഒരേ താൽപ്പര്യമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും കൊഹിഷൻ വർദ്ധിപ്പിക്കുന്നു. തുറന്നതും സത്യസന്ധവുമായ സംഭാഷണങ്ങൾ പങ്കാളികൾക്കിടയിൽ വൈകാരികമായ ഐക്യമുണ്ടാക്കുന്നു.

ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങളിലും ഭാവി പദ്ധതികളിലും ഇരുവർക്കും ഒരേ കാഴ്ചപ്പാടുണ്ടാകുന്നത് ബന്ധത്തിന്റെ കെട്ടുറപ്പ് കൂട്ടും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പരസ്പരം ബഹുമാനിക്കാനും അംഗീകരിക്കാനും കഴിയുന്നത് കൊഹിഷന്റെ ലക്ഷണമാണ്. ചുരുക്കത്തിൽ, ഞാൻ നീ എന്ന ചിന്തയിൽ നിന്ന് നമ്മൾ എന്ന ബോധ്യത്തിലേക്കുള്ള വളർച്ചയാണ് പങ്കാളികൾക്കിടയിലെ കൊഹിഷൻ. ഇത് ദീർഘകാലം നിലനിൽക്കുന്നതും സമാധാനപരമായതുമായ ഒരു കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ്. മനഃശാസ്ത്രജ്ഞനായ റുഡോൾഫ് മോസ് വികസിപ്പിച്ച ഫാമിലി എൻവയോൺമെന്റ് സ്കെയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപമേഖലകളിലൊന്നാണ് എക്സ്പ്രസീവ്നെസ്. പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ സ്വഭാവം അളക്കാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പങ്കാളികൾ തങ്ങളുടെ സന്തോഷം, സങ്കടം, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഒളിച്ചുവെക്കാതെ പരസ്പരം പങ്കുവയ്ക്കാൻ എത്രത്തോളം തയ്യാറാകുന്നു എന്നത് ഇതിലൂടെ അളക്കുന്നു. പങ്കാളികൾക്കിടയിലെ പ്രശ്നങ്ങളെക്കുറിച്ചോ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചോ നേരിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ അംഗത്തിനും ഉണ്ടോ എന്ന് ഇതിലൂടെ മനസ്സിലാക്കാനാകും. ഉയർന്ന എക്സ്പ്രസീവ്നെസ് ഉള്ള പങ്കാളികൾക്കിടയിൽ കൂടുതൽ സുതാര്യതയും വൈകാരികമായ അടുപ്പവും, അതായത് നേരത്തെ പറഞ്ഞ കൊഹിഷൻ അനുഭവപ്പെടുന്നു. ഇത് രണ്ടുപേരുടെയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വികാരങ്ങൾ ഉള്ളിലൊതുക്കാതെ കൃത്യമായി പ്രകടിപ്പിക്കുന്നത് കുടുംബത്തിനുള്ളിലെ അനാവശ്യമായ തെറ്റിദ്ധാരണകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. ഒരു കുടുംബം എത്രത്തോളം ഡൈനാമിക്കാണ് എന്നും അവിടുത്തെ അംഗങ്ങൾ മാനസികമായി എത്രത്തോളം സ്വതന്ത്രരാണ് എന്നും മനസ്സിലാക്കാൻ ഈ സ്കെയിൽ സഹായിക്കുന്നു. ഫാമിലി എൻവയോൺമെന്റ് സ്കെയിലിന്റെ പശ്ചാത്തലത്തിൽ പങ്കാളികൾക്കിടയിൽ പ്രകടമാകുന്ന ദേഷ്യം, ആക്രമണോത്സുകത, പരസ്പര വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ എന്നിവയാണ് കോൺഫ്ലിക്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തിപരമായ താൽപര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ആശയവിനിമയത്തിലെ പോരായ്മകൾ, സാമ്പത്തികമായ പരാധീനതകൾ, പങ്കാളികൾക്കിടയിലെ അധികാര തർക്കങ്ങൾ എന്നിവയാണ് പ്രധാനമായും കുടുംബങ്ങളിൽ കോൺഫ്ലിക്ട് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. വികാരങ്ങൾ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയും പരസ്പരമുള്ള വൈകാരികമായ അകൽച്ചയും ഇത്തരം സംഘർഷങ്ങളുടെ ആക്കം കൂട്ടുന്നു. ബന്ധങ്ങളിൽ പ്രവചനക്ഷമത ഉണ്ടാകുക എന്നത് വളരെ പ്രധാനമാണ്. പങ്കാളി അടുത്ത നിമിഷം എങ്ങനെ പെരുമാറും എന്ന കാര്യത്തിൽ ആശങ്കയുള്ള ബന്ധങ്ങളിൽ ഉത്കണ്ഠയും പിരിമുറുക്കവും കൂടുതലായിരിക്കും. നേരെ മറിച്ച്, പെരുമാറ്റത്തിൽ സ്ഥിരതയുള്ളവരോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം ശാന്തമായിരിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവപ്പെടുകയും ചെയ്യും. ഈ ശാന്തിയാണ് ഒരു വ്യക്തിയെ മറ്റൊരാൾക്ക് കൂടുതൽ ആകർഷകനാക്കുന്നത്. സ്നേഹം എന്നത് ഒരാളുടെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന സമാധാനം കൂടിയാണ്. ഇതൊക്കെ വെച്ച് നോക്കിയാൽ പ്രണയത്തിന് ചില പാരാമീറ്ററുകൾ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത്. പങ്കാളിയോട് കാണിക്കുന്ന ചെറിയൊരു കരുതലും ബഹുമാനവും നിങ്ങളെ അവരുടെ കണ്ണിൽ കൂടുതൽ പ്രിയപ്പെട്ടവരാക്കി മാറ്റും. അങ്ങനെയായിരുന്നുവെങ്കിൽ നീലാംബരി ചേച്ചി കൂടുതൽ കവിതകൾ എഴുതിയേനെ, കനകശ്രീ മാമി നല്ല ചിത്രങ്ങൾ വരച്ചേനെ, മീര ഒരു മികച്ച ഗായികയായേനെ. ഒന്നും നടന്നില്ല. വിവാഹം അവരെ തളച്ചു. മാധവി അമ്മൂമ്മ പറഞ്ഞ പോലെ അവരുടെ കെട്ടിയന്മാർക്കാർക്കും അവരെ മനസ്സിലായില്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. സിമിലാരിറ്റി അട്രാക്ഷൻ ഇഫക്റ്റ്, അത് വേണം. പ്രണയികൾക്കിടയിലായാലും ദമ്പതികൾക്കിടയിലായാലും അത് വേണം. അതിന് നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകണം. അതിന് നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഓരോ വ്യക്തിയും സ്നേഹിക്കപ്പെടാനും ബഹുമാനിക്കപ്പെടാനും അർഹരാണ്. കാഴ്ചയിലെ സൗന്ദര്യത്തെക്കാൾ ഹൃദയത്തിലെ നന്മയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടി വി കെ നേതാവ് ജെ സി ഡി പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. സംസ്ഥാന ജനസംഖ്യാ കണക്കെടുപ്പിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ സഹകരണം അഭ്യർത്ഥിച്ച് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് നഴ്സിംഗ് മേഖലയിൽ മികച്ച സേവനം കാഴ്ചവച്ചവരെ ആദരിക്കുന്നതിനായാണ് പുരസ്കാരം. ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേളിന്റെ ജന്മദിനത്തിലാണ് ലോക നഴ്സിംഗ് ദിനം ആചരിക്കുന്നത്. അവർ നഴ്സസ് അവർ ഫ്യൂച്ചർ, എംപവേർഡ് നഴ്സസ് സേവ് ലൈഫ്സ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കഴിഞ്ഞ വർഷത്തെ ഫ്ലോറൻസ് നൈറ്റിംഗേൾ അവാർഡ് ജേതാവായ റിട്ടയേർഡ് മേജർ ജനറൽ പി ഡി ഷീന നഴ്സിംഗ് മേഖലയിലെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: മിലിറ്ററി നഴ്സിംഗ് ഇറ്റ് ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് നഴ്സിംഗ്, ഇറ്റ് ഈസ് കോമ്പറ്റന്റ് നഴ്സിംഗ്. അതിന്റെ അർത്ഥം നമ്മൾ സർവീസിൽ ആർമി, എയർഫോഴ്സ്, നേവി എല്ലാവിധ വീരഭടന്മാര് അല്ലെങ്കിൽ യുദ്ധഭടന്മാരുടെ സേവനമാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു പീസ് സ്റ്റേഷനിലുള്ള പേഷ്യന്റ് അല്ലായിരിക്കും നമ്മളുടെ ഒരു ഫീൽഡ് സ്റ്റേഷൻ അഥവാ വാർ സോൺ ഏരിയയിൽ നമ്മൾക്ക് കാണുന്നത്. സോ ദ എബിലിറ്റി ടു അക്കോമഡേറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. So there are the times you feel why I chose this profession, but then your capability, your intelligence and care for your, you know, military personnel, and when they come back to you and you send them back healthy, hearty and able to walk, that is what makes the military nurse different from other nurses.
0: ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കി. ഈ മാസം 3 നടത്തിയ പരീക്ഷയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. പരീക്ഷ വീണ്ടും നടത്താനും എൻ ടി എ തീരുമാനിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായ ആരോപണത്തെ തുടർന്നാണ് നടപടി. വിഷയം സി ബി ഐ അന്വേഷിക്കും. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. ന്യൂഡൽഹിയിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നും ചർച്ചകൾ തുടരുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിട്ട് ഇന്ന് 8 ദിവസത്തേക്ക് കടക്കുകയാണ്. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഭരണം നിലനിർത്തിയത്. തമിഴക വെട്രി ഘടകം നേതാവ് ജെ സി ഡി പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേസമയം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. എ ഐ എൻ ആർ സിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. ഈ വർഷം ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ നടക്കുന്ന സെൻസസ് 2027 1ാം ഘട്ടത്തിനും അതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ നടക്കുന്ന സെൽഫ് എന്യൂമറേഷനും പൊതുജനങ്ങൾ പൂർണ്ണ സഹകരണം നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് 1ാം ഘട്ടം. ഇതിനു മുന്നോടിയായി 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ഉണ്ടായിരിക്കും. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ജനങ്ങൾ നൽകണമെന്നും സർക്കാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി ജി റെസിഡന്റ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 4 മാസമായി സ്റ്റൈഫൻഡ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരം. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തുന്നത്. പി ജി റെസിഡന്റ് ഡോക്ടർമാർ അടിയന്തര സാഹചര്യങ്ങളിലൊഴികെ ഒ പി ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് സമരം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയമേൽകാൻ അൻപ് വീട് പദ്ധതി. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് സംരക്ഷണം നൽകുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ആദ്യഘട്ടത്തിൽ 3 സംരക്ഷണ കേന്ദ്രങ്ങളാവും തുടങ്ങുക. ഇതിന്റെ ഭാഗമായി ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ഹോം അൻപ് വീടാക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി രണ്ട് സ്ഥലത്തുകൂടി സംരക്ഷണ കേന്ദ്രം തുടങ്ങാനാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ ലക്ഷ്യം. ഓട്ടിസം, ബൗദ്ധിക ഭിന്നശേഷി, കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർ എന്നിവരെ ഒരാഴ്ച വരെ ഇവിടെ താമസിപ്പിക്കാം. രക്ഷിതാക്കളുടെ മരണത്തിലൂടെ അനാഥരാകുന്നവർക്ക് പുനരധിവാസം നടപ്പാക്കുന്നതുവരെ ദീർഘകാല സംരക്ഷണവും നൽകും. ഒരു കേന്ദ്രത്തിൽ പരമാവധി 25 മുതൽ 30 വരെ ഭിന്നശേഷിക്കാർക്കാണ് പ്രവേശനം.
0: ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 തുടക്കമായി. ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ മുഖ്യാതിഥിയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി മുതൽ സഞ്ചാരികൾ ഫീസ് നൽകേണ്ടിവരും. പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കാനാണ് മൂന്നാർ പഞ്ചായത്തിന്റെ നീക്കം. ഇന്ന് ചേരുന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: മൂന്നാറിലെ പ്രധാന റോഡുകളായ അടിമാലി, ദേവികുളം, മറയൂർ എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. വിനോദസഞ്ചാരികൾ തള്ളുന്ന മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ചെലവ് കണ്ടെത്താനാണ് ഫീസ് ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചായിരിക്കും പ്രവേശന നിരക്ക് നിശ്ചയിക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഫീസിനൊപ്പം സഞ്ചാരികൾക്ക് മാലിന്യം ശേഖരിക്കാനായി പ്രത്യേക സഞ്ചികളും അധികൃതർ നൽകും. തിരികെ വരുമ്പോൾ തരംതിരിച്ച മാലിന്യം ചെക്ക് പോസ്റ്റുകളിൽ തന്നെ കൈമാറാൻ സൌകര്യമുണ്ടാവും. നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്.
0: പാലക്കാട് എലപ്പുള്ളിയിൽ ചരക്ക് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. എലപ്പുള്ളി സ്വദേശി വിഷ്ണു, പുതുശ്ശേരി സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പേട്ട ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 799 പോയിന്റ് താഴ്ന്ന് 75,212, നിഫ്റ്റി 217 പോയിന്റ് നഷ്ടത്തിൽ 23,593 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം July 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് നിയമം. കോട്ടയം തിരുനക്കരയിൽ ബസ് അപകടത്തിൽ യാത്രക്കാരിക്ക് ഗുരുതര പരിക്ക്. നട്ടാശ്ശേരി സ്വദേശിനി റോസ് സിഡിക്കാണ് പരിക്കേറ്റത്. ബസ് ബേയിൽ നിന്നിറങ്ങി നടക്കവേ യുവതി മുന്നോട്ടെടുത്ത ബസ്സിനടിയിൽ അകപ്പെടുകയായിരുന്നു. കാസർഗോഡ് ചെറുവത്തൂർ മട്ടാലയിൽ ദേശീയപാത നിർമ്മാണത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലപരിശോധന നടത്തി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ പുറത്തിറക്കി. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, മേലെ തമ്പാനൂർ ആയുർവേദ കോളേജ്, കുന്നുംപുറം അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് എന്നീ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഫ്ളോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഇന്ന് ലോക നഴ്സസ് ദിനം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ന്യൂഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളുമായി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തമിഴ്നാട്ടിൽ ടി വി കെ നേതാവ് ജെ സി ഡി പ്രഭാകർ നിയമസഭാ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വരെ സമയം. ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് മെയ് 12-ന്റെ ഹൃദയഭൂമികയിലാണ്. 1820 മെയ് 12 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1937 മെയ് 12 ഇംഗ്ലണ്ട്, ജോർജ് 6-ന്റെയും എലിസബത്തിൻ്റെയും കിരീടധാരണം നടക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ധന ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് യുജി പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് മഹാമാരിയെ അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും രാജ്യം തരണം ചെയ്യണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ധന ഉപഭോഗം കുറച്ച് പൊതുഗതാഗത സൌകര്യങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തുന്നതുവരെ സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കണം. വർക്ക് ഫ്രം ഹോം രീതി, ഓൺലൈൻ ക്ലാസുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദേശ നാണ്യ വിനിമയം കുറയ്ക്കുന്നതിനായി വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: പെട്രോൾ ഡീസൽ ഉപയോഗ കം കരേ, ഇലക്ട്രിക് ബസ് ഓർ പബ്ലിക് ട്രാൻസ്പോർട്ട് കാ അധിക ഇസ്തമാൽ കരേ, കാർ പുലിംഗ് കോ ബഢാവാ ദേ. യേ ജരൂരി ഹൈ കി സർക്കാരി ഓർ പ്രൈവേറ്റ് ദോനോ ഹി ദഫ്തരോ മേ വർക്ക് ഫ്രം ഹോം കോ പ്രാഥമികത ദി ജായേ. മേ കുഛ് സ്കൂളോ സേ ഭി ആഗ്രഹ കരുംഗാ കി കുഛ് സമയ കേ ലിയേ ഓൺലൈൻ ക്ലാസസ് കി വ്യവസ്ഥ പർ കാം കരേ. മേ ആപ് സബ് സേ ആഗ്രഹ കരുംഗാ കി ജബ് തക് ഹാലാത് സാമാന്യ ന ഹോ ഹം സോനെ കി ഖരീദ് കോ ടാലേ.
0: അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു.
2: ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ ഈശ്വര൰ നാമത ശപത് ലওঁ যে বিধিৰ দ্বাৰা স্থাপিত ভাৰতৰ সংবিধানৰ প্ৰতি মই প্ৰকৃত বিশ্বাস ആരോ അനുഗത്യ പോഷണ കരിം.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അസമിൽ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരിയിൽ മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. സംസ്ഥാനത്ത് പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം വൈകുന്നു. അന്തിമ തീരുമാനം എടുക്കുന്നതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടുകയാണ്. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും ഹൈക്കമാൻഡ് അഭിപ്രായം സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം 8 ദിവസം കടന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നാണ് സൂചനകൾ. തമിഴക വെട്രിക്കഴകം നേതാവ് JZD പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട്ടിൽ ആരാധനാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ഉത്തരവിട്ടു. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ 717 മദ്യശാലകളാണ് പ്രവർത്തിക്കുന്നത്. 2 അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പരസ്പര താൽപര്യമുള്ള മറ്റ് ആഗോള പ്രാദേശിക വിഷയങ്ങളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെയ് 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം ഏർപ്പെടുത്തുന്നതായും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആരോഗ്യരംഗത്തിനായി ആത്മസമർപ്പണം ചെയ്യുന്ന നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ആധുനിക നഴ്സിംഗിന്റെ ശില്പി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സിംഗ് ദിനമായി ലോകം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെൻസസ് 2027 ബന്ധപ്പെട്ട സെൽഫ് എന്യൂമറേഷൻ നടപടികൾ സംസ്ഥാനത്ത് ജൂൺ 16 മുതൽ 30 വരെ നടക്കും. ജൂലൈ 1 30 വരെയാണ് സെൻസസ് 1 നടപടികൾ. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. നടപടികളുമായി ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു. വിവരശേഖരണ സമയത്ത് കൃത്യവും പൂർണ്ണവും വ്യക്തവുമായ വിവരങ്ങൾ സെൻസസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടത്

0: വർഷം വരെ തടവ് ലഭിക്കാൻ വ്യവസ്ഥയുണ്ട്. ഭവനസ്ഥിതി, അടിസ്ഥാന സൌകര്യങ്ങൾ, സാമ്പത്തിക പ്രവർത്തനം, മതം, സാക്ഷരത, കുടിയേറ്റം തുടങ്ങിയ വിവിധ മേഖലകളിലെ വിവരശേഖരണമാണ് സെൻസസിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് നടപടി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കുക, ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ അധികാരം അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ട്രംപ് തള്ളി. ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കാനാവില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 4% വർദ്ധിച്ച് ബാരലിന് $105 മുകളിലെത്തി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകത്തിന് മുന്നിലുള്ളതെന്ന് സൌദി അറാംകോ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നാൽ പോലും എണ്ണവില സാധാരണ രീതിയിലെത്താൻ 2027 വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറാംകോ ആശങ്ക പങ്കുവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1034 താഴ്ന്ന് 74,980, നിഫ്റ്റി 293 നഷ്ടത്തിൽ 23,522 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 വർദ്ധിച്ച് 1,12,920 ഗ്രാമിന് 14,115 ഇന്നത്തെ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്ത് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ ഉപഭോഗവും വിദേശ നാണ്യ വിനിമയവും കുറയ്ക്കണമെന്നും പ്രധാനമന്ത്രി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ചർച്ചകൾ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പുതുച്ചേരിയിൽ സത്യപ്രതിജ്ഞ നാളെ. 2026 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. നഴ്സുമാരുടെ ആത്മസമർപ്പണത്തിന് ആദരമർപ്പിച്ച് ഇന്ന് ലോക നഴ്സസ് ദിനം. ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സമയവിശേഷം, നേരത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: സമയമില്ല, തിരക്കാണ് എന്ന് പറയുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷവും. മറ്റുള്ളവരോട് അങ്ങനെ പറയുന്നതിൽ അഭിമാനവും നമ്മൾ കാത്തു സൂക്ഷിക്കും. മുൻകൂർ അനുവാദം വാങ്ങാതെ ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഞാനിവിടെ ജോലിയും കൂലിയും ഇല്ലാതെ ഇരിക്കുന്ന ആളെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ്. തിരക്കുള്ള ആൾ എന്ന് വെച്ചാൽ ഒരു വലിയ മനുഷ്യനായി എന്ന് നമ്മൾ കരുതി വച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് തിരക്കാണോ എന്ന്. സമ്മേളനങ്ങളിൽ സ്വാഗതം പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത്രയും തിരക്കിനിടയിലും ഇവിടെ വരാൻ കാണിച്ച മനസ്സ് എന്നൊക്കെ. തിരക്കാണ് എന്നതിന്റെ അർത്ഥം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലല്ലാതെ മറ്റൊരു കാര്യം ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. നിങ്ങളൊരു ഓഫീസിൽ ചെല്ലുന്നു എന്ന് വിചാരിക്കും. ഓഫീസറെ കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, കാരണം ഓഫീസർ തിരക്കിലാണ്. നിങ്ങൾ പുറത്ത് കാത്തിരിക്കുന്നു. ഇതിനിടയിൽ ചിലരെങ്കിലും ഓഫീസറെ കാണാൻ നിങ്ങളുടെ മുന്നിലൂടെ കയറിപ്പോകും. അതിനർത്ഥം നിങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നാണ്. തിരക്കുള്ള ആൾക്ക് ആരെയും കാണാനാവില്ലല്ലോ. തിരക്ക് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ അവകാശപ്പെടുന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സമയത്തെ യഥാവിധി ഉപയോഗിക്കാൻ അറിയാത്തവരാണ് സമയമില്ല എന്ന പരാതി പറയുന്നത്. സമയത്തെ നിമിഷം പ്രതി നന്നായി ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ തിരക്കാണെന്ന് പറയുകയേയില്ല, എന്നാൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും ചെയ്യും. സമയവിനിയോഗം എന്നത് ഒരു നിപുണതയാണ്. അനാവശ്യമായി സമയം കളയാതിരിക്കുന്നതിനും അലസതയില്ലാതെ സമയത്തെ ഉപയോഗിക്കുന്നതിനും ഈ നിപുണത നമ്മളെ സഹായിക്കും. സാമർഥ്യമുള്ള ഒരാൾ തിരക്ക് കൂട്ടുമെന്ന് തോന്നുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തൊഴിലാളികൾ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, സാങ്കേതിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവർ എന്നിവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരക്ക് കൂട്ടില്ല, എന്നാൽ ജോലി ചെയ്യുകയും ചെയ്യും. തിരക്ക് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ സംഗതി വൈറ്റ് കോളർ ജോലിയുടെ കൂടപ്പിറപ്പ് മാത്രമാണ്. നന്നായി സമയത്തെ വിനിയോഗിക്കാൻ പരിശീലിച്ചു നോക്കൂ, വലിയ സംഭാവനകൾ സമൂഹത്തിന് നൽകാൻ സാധിക്കും. തിരക്ക് കൂട്ടിയവരല്ല, സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്തവരാണ് ലോകത്തെ മാറ്റിമറിച്ചത്. സമയമില്ല എന്ന് പരാതിപ്പെടുന്നതിനേക്കാൾ സമയത്തെ യഥാവിധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതോടെ സ്വയം മതിപ്പ് വർദ്ധിക്കുവാൻ തുടങ്ങും. തിരക്ക് ഒരു പരിധിവരെ നിങ്ങളിൽ അഹന്തയുണ്ടാക്കാനേ സഹായിക്കും. ജീവിതത്തിൽ ഓടാം, പക്ഷേ നെട്ടോട്ടം ഓടിയിട്ട് കാര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് സമയം വിനിയോഗിക്കേണ്ട സമയമാകുന്നു.
0: സമയവിശേഷം, അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അംബേദ്കറും ഗാന്ധിയും.
0: അംബേദ്കറും ഗാന്ധിയും എന്ന പരിപാടിയിൽ തൊഴിലാളികൾ എങ്ങനെ സമയം ചെലവഴിക്കണം എന്ന ഗാന്ധിജിയുടെ ലേഖനം കേൾക്കാം. അവതരണം ഗായത്രി.
1: ലോക്ക്ഔട്ട് അവസരങ്ങളിൽ തൊഴിലാളികൾ അവരുടെ സമയം എങ്ങനെ ചെലവാക്കണം എന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അലസത നാശത്തിന് കാരണമാകും എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് അഹമ്മദാബാദിൽ 10,000 ആളുകൾ ജോലിയില്ലാതിരിക്കുക എന്നത് നല്ലതല്ല. തൊഴിലാളികൾ ചെയ്യാൻ പാടില്ലാത്തത് എന്തൊക്കെയാണ് എന്നാദ്യം പറയാം. ഒന്ന്, അവർ ചൂതുകളി പോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. 2, പകലുറങ്ങി സമയം കളയരുത്. 3, എപ്പോഴും മുതലാളിമാരെയും ലോക്കൌട്ടിനെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കരുത്. 4, ചായക്കടകളിൽ കൂടെ കൂടെ പോകരുത്. പലരും ഹോട്ടലുകളിൽ പോവുകയും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ആവശ്യമില്ലാത്ത ആഹാരം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. 5, ലോക്കൌട്ട് തുടരുന്നിടത്തോളം കാലം അവർ മില്ലുകളിൽ പോകരുത്. തൊഴിലാളികൾ എന്തെല്ലാം ചെയ്യണം? 1, പല തൊഴിലാളികളുടെയും വാസസ്ഥലങ്ങളും പരിസരവും പൊതുവെ വൃത്തിയില്ലാത്തതാണ്. ജോലി ഉണ്ടായിരിക്കുമ്പോൾ തൊഴിലാളികൾക്ക് വൃത്തിയാക്കാൻ സമയം കാണുകയില്ല. ജോലിയില്ലാതെ ഇരിക്കാൻ നിർബന്ധിതരാകുമ്പോൾ തൊഴിലാളികൾക്ക് കുറച്ച് സമയം വീടും പറമ്പും വൃത്തിയാക്കാനും നന്നാക്കാനും വിനിയോഗിക്കാം. 2, വിദ്യാഭ്യാസമുള്ളവർ പുസ്തകങ്ങൾ വായിച്ച് അറിവ് വർദ്ധിപ്പിക്കണം. അക്ഷരാഭ്യാസമില്ലാത്തവരെ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പരസ്പരം സഹായിക്കാനും അവർ പഠിക്കും. തയ്ക്കാനോ മേശ അലമാരി മുതലായവ പണിയാനും അവർ പഠിക്കും. തടിയിലോ ലോഹങ്ങളിലോ കൊത്തുപണി നടത്താനോ അറിയാവുന്നവർക്ക് സ്വയം ജോലി കണ്ടുപിടിക്കാൻ സാധിക്കും. 4, ഉപജീവനത്തിനായി ചെയ്യുന്ന ജോലി കൂടാതെ മറ്റേതെങ്കിലും ജോലിയിലും ഓരോ തൊഴിലാളിയും പ്രായോഗിക പരിശീലനം നേടിയിരിക്കണം. അതുകൊണ്ട് എളുപ്പമുള്ള ഒരു പുതിയ തൊഴിൽ അഭ്യസിക്കുന്നതിന് സമയം വിനിയോഗിക്കാം. തന്റേതല്ലാത്ത മറ്റൊരു ജോലി ചെയ്യുന്നത് അന്തസ്സുകേടാണെന്ന് ഇന്ത്യക്കാരൻ കരുതുന്നു. കൂടാതെ ചില ജോലികൾ തരം താണതും അന്തസ്സില്ലാത്തതുമാണെന്ന് അയാൾ വിചാരിക്കുന്നു. ഇതെല്ലാം തെറ്റാണ്. മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ജോലികളിൽ താണതെന്നോ ഉയർന്നതെന്നോ ഉള്ള തരംതിരിക്കലിന്റെ പ്രശ്നമേയില്ല. നാം പതിവായി ചെയ്യുന്നതല്ലാതെയുള്ള ഒരു തൊഴിൽ ചെയ്യുന്നത് അപമാനകരവുമല്ല. തുണി നെയ്യുക, കല്ലുടയ്ക്കുക, തടി അറക്കുക, വിറക് കീറുക, വയലിൽ പണിയെടുക്കുക, ഇവയെല്ലാം ആവശ്യവും അന്തസ്സുമുള്ള തൊഴിലുകളാണ്. അതുകൊണ്ട് തൊഴിലാളികൾ അലസരായി സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ.
0: അംബേദ്കറും ഗാന്ധിയും. അവതരണം ഗായത്രി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ജാതിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്കൂളുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും സംസാരിക്കാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: ചാത്തമൂട്ടാനത്ത് ചേരുമാറുണ്ടെങ്കിൽ ചേട്ടന്റെ ഇല്ലപ്പറമ്പിൽ. വേമഞ്ചേരി ഇല്ലത്തായിരുന്നു ഈ ഒത്തുചേരൽ. ശ്രാദ്ധമണ്ഡപത്തിലെ ഏറ്റവും വൈശിഷ്ട്യമാർന്ന സമർപ്പണം എള്ളുണ്ടയായിരുന്നു. ഉപ്പുകൂറ്റനായിരുന്നു എള്ളുണ്ട സമർപ്പിച്ചിരുന്നത്. ലാഭം നോക്കാത്ത കച്ചവടക്കാരൻ. പാലക്കാട്ടുനിന്ന് ഉപ്പുമായി കച്ചവടത്തിന് പൊന്നാനിയിൽ വന്നിരുന്ന ഉപ്പുകൂറ്റൻ. പക്ഷെ പൊന്നാനിക്കാർക്ക് ഉപ്പിനവിടെ ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാവും ഉപ്പുകൂറ്റൻ പൊന്നാനിയിൽ ഉപ്പ് വിൽക്കാൻ വന്നത്? എന്തിനായിരിക്കും പൊന്നാനിയിൽ നിന്ന് തിരിച്ച് പാലക്കാട്ടേക്ക് പഞ്ഞിയുമായി പോയത്? എന്ത് ലാഭമാണ് ഈ കച്ചവടത്തിൽ നിന്ന് ഉപ്പുകൂറ്റിന് കിട്ടിയിരുന്നത്? ലാഭമല്ല, തൻ്റെ കർമ്മം നന്നായി ചെയ്യുക എന്ന ദൗത്യം നിർവഹിക്കുകയായിരുന്നു ഉപ്പുകൂറ്റൻ. ആദ്യം ക്രിസ്ത്യാനിയായും പിന്നെ മുസ്ലിമായും അതിനുശേഷം മനുഷ്യനായും ജീവിച്ച ഉപ്പുകൂറ്റൻ. ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അയാളുടേത്. ആരും അയാളെ സ്നേഹിച്ചില്ല. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് നടന്ന ഉപ്പുകൂറ്റന് കുട്ടികളായിരുന്നു കൂട്ടുകാർ. അവരോടൊപ്പം അയാൾ ചെപ്പും പന്തും കളിച്ചു നടന്നു. അവരെ സ്നേഹിച്ച ഉപ്പുകൂറ്റൻ അവരുടെ ചങ്ങാത്തം വിടാതിരിക്കാൻ അവർക്ക് സഞ്ചിയിൽ നിന്ന് എള്ളുണ്ടകൾ എടുത്തു കൊടുക്കുമായിരുന്നു. അതേ എള്ളുണ്ട തന്നെയാണ് അച്ഛൻ്റെ ശ്രാദ്ധത്തിനും അയാൾ സമർപ്പിച്ചിരുന്നത്. ചെപ്പും പന്തും ഉപ്പുകൂറ്റനാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ കൂട്ടുകിട്ടാൻ അവരെ ആകർഷിക്കുന്നതിനായി അയാളുണ്ടാക്കിയ ജാലവിദ്യയായിരുന്നു അത്രേ ചെപ്പും പന്തും. പാലക്കാട് പട്ടാമ്പിയിൽ പിന്നീട് വാഴക്കുന്നും ചെപ്പും പന്തും ജനകീയമാക്കി. അന്നും ഇന്നും ചെപ്പും പന്തും കളി പാലക്കാട് തന്നെയാണല്ലോ പ്രസിദ്ധം. ഉപ്പുവിറ്റ് പഞ്ഞി വാങ്ങിയതിൻ്റെ പിന്നിലെ തത്വശാസ്ത്രം എന്തായിരിക്കും? കർമ്മം കൊണ്ട് ജീവിത തത്വശാസ്ത്രങ്ങൾ മാലോകരെ പഠിപ്പിച്ചിരുന്നവരാണല്ലോ ഈ പന്തിരുകുലപുത്രന്മാർ. ദേവസ്ഥാനത്തേക്ക് ചത്ത പശുവിൻ്റെ അകിടറുത്ത് കൊണ്ടുവന്ന പാക്കനാരുടെയും മന്ത് ഒരു കാലിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിവെക്കാൻ ദേവിയോട് പറഞ്ഞ നാറാണത്ത് ഭ്രാന്തൻ്റെയും കഥകൾ ജീവിത തത്വശാസ്ത്രങ്ങൾ തന്നെയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതേ രക്തത്തിൽ പിറന്ന ഉപ്പുകൂറ്റൻ്റെ കർമ്മത്തിലുണ്ടാവുമല്ലോ തത്വശാസ്ത്രങ്ങളുടെ ചാന്ദ്രനിലാവ്. കഠിനാധ്വാനത്തിലൂടെയുള്ള വിയർപ്പിൻ്റെ ഉപ്പ് ജീവിതഭാരത്തെ പഞ്ഞി പോലെ ലഘുവാക്കാൻ സഹായിക്കുമെന്ന മഹാതത്വമായിരിക്കുമോ ഉപ്പുകൂറ്റൻ്റെ കർമ്മകാണ്ഡത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ആയിരിക്കണം, അങ്ങനെയായിരിക്കണം അതൊക്കെ വായിച്ചെടുക്കേണ്ടത്.
2: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഭിക്ഷാടനം ഒരു ദരിദ്ര രാജ്യത്തിന്റെ ലക്ഷണമാണ്. ലൂയി 14-ാമന്റെ കാലത്ത് ഫ്രാൻസ് ദാരിദ്ര്യത്തിന്റെ പര്യായമായി. യാചകർ പാരീസിൽ വട്ടം കൂടി. എവിടെയും യാചകരെ മാത്രമേ കാണാനുള്ളൂ എന്ന അവസ്ഥയായി. അവർക്ക് തൊഴിലിടങ്ങൾ കണ്ടെത്തിക്കൊടുക്കാൻ ലൂയി ശ്രമിച്ചില്ല, പകരം അവരെ കൂട്ടത്തോടെ ഒരിടത്ത് കൊണ്ടുവന്ന് തള്ളുകയായിരുന്നു ചെയ്തത്.

0: കരുണാ സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: പോലെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അന്ന കരിനീന എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
1: വിശ്വസാഹിത്യ സാർവഭൗമനായ കൗളിയോ ടോൾസ്റ്റോയുടെ ലോകപ്രശസ്തമായ ഒരു ഇതിഹാസ കൃതി കഥാപ്രസംഗ രൂപത്തിൽ ആവിഷ്കരിക്കുന്നു അന്ന കരിനീന.

നന്നായി വസ്ത്രധാരണം ചെയ്തൊരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ചെറുപ്പക്കാരൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അക്ഷമനായി ഉലാത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കുന്നു. ആരാണാവോ ഇയാൾ? ഇയാളെ കുറിച്ച് എനിക്കറിയാവുന്നിടത്തോളം പറയാം.

ഏയ് ബ്രോൺസ്കി, ആരോ തന്നെ പേരിട്ട് വിളിക്കുന്നു. അയാൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. ആഹാ, സ്റ്റീഫനോ? നീ എന്താണ് ഇവിടെ? ബ്രോൺസ്കി എന്തിനു വന്നു? ഞാൻ അമ്മയെ പ്രതീക്ഷിച്ചു വന്നു. അമ്മ ഈ വണ്ടിയിലുണ്ട്. നീ ആരെ കാണാൻ വന്നു? ഞാനും ഒരാളെ കാത്തു വന്നതാണ്. ആരെ? ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. ആരാണ്? ഈ വണ്ടിയിൽ ഒരാൾ വരുന്നുണ്ട്. ആരാണെന്ന് പറയടാ നാശമേ. ഈ വണ്ടിയിൽ ഒരു പെണ്ണ് വരുന്നുണ്ട്. പെണ്ണോ? ഏത് പെണ്ണ്? എവിടുത്തുകാരി? എന്ത് പ്രായം? എന്ത് തരം? പറയടാ സ്റ്റീഫ. എടാ ബ്രോൺസ്കി, നിന്റെ വെപ്രാളം ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് നിന്നെ പണ്ടേ അറിഞ്ഞൂടെ. നിന്നെ എന്നല്ല, നിന്നെ പോലുള്ള സകല പട്ടാള ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പെണ്ണെന്ന് കേൾക്കുമ്പോ പെണ്ണോ? ഏത് പെണ്ണ്? എന്ത് പ്രായം? എന്ത് തരം? ബ്രോൺസ്കി, ഈ വണ്ടിക്കകത്തൊരു പെണ്ണ് വരുന്നുണ്ട്. അതിസുന്ദരിയായ ഒരു പെണ്ണ്. പക്ഷെ നീ വിചാരിക്കുന്ന തരമല്ല. എന്റെ സഹോദരി അന്ന. ചുളം മുഴ

വണ്ടി സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. പിന്നെ കുറെ നേരത്തേക്ക് ഒരു ബഹളമായിരുന്നു. ചായയും കാപ്പിയും പഴവും പത്രവും മാസികയും കച്ചവടക്കാരുടെ ബഹളം, കയറുന്നവരുടെയും ഇറങ്ങുന്നവരുടെയും തിരക്ക്. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്നു ബ്രോൺസ്കിയുടെ തോളി തട്ടി, ഹലോ മിസ് ബ്രോൺസ്കി, നിങ്ങൾ അമ്മയെ പ്രതീക്ഷിച്ചു നിൽക്കല്ലേ, ദേ ആ കമ്പാർട്ട്മെന്റിലുണ്ട്. ഓ താങ്ക് യു ബ്രോൺസ്കി. അയാൾ ചൂണ്ടിക്കാട്ടി കമ്പാർട്ട്മെന്റിലേക്ക് ഓടി. വാതിലിൽ നിൽക്കുന്നു ഒരു സ്ത്രീ, വാതിൽ നിറഞ്ഞു നിൽക്കുന്നു അതിരൂപവതിയായ ഒരു സ്ത്രീ. അവൾ മാറിക്കൊടുത്താൽ മാത്രമേ ബ്രോൺസ്കിക്ക് അകത്ത് കയറി പോകാൻ പറ്റൂ. അയാൾ ആവശ്യപ്പെടാതെ തന്നെ ആ സ്ത്രീ അയാൾക്ക് വേണ്ടി ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. ഒരു തീവണ്ടി മുറിയുടെ വാതിലിന്റെ വീതി നമുക്കറിയാം. ഒരാളൊന്ന് മാറിക്കൊടുത്താൽ മറ്റൊരാൾക്ക് കഷ്ടിച്ച് കയറിപ്പോവാം, കഷ്ടിച്ച് കയറിപ്പോകാം. ചിലർക്ക് വളരെ ഇഷ്ടമാണ് ഈ കഷ്ടിച്ചുള്ള യാത്ര. ബ്രോൺസ്കി അകത്ത് കടന്നു, ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു. എന്ന് പറഞ്ഞാൽ പോരാ,

അങ്ങനെ അധികം നോക്കി നിൽക്കുന്ന മര്യാദയല്ലല്ലോ. അയാളകത്തേക്ക് പോയി, അമ്മേ അമ്മേ. അമ്മ ഇരുന്ന് ഉറങ്ങുന്നു. ആ മക്കളെ നീ വന്നോ, ഇരിക്ക്, ഈ ബഹളം വന്ന് അടങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാം. ഇതിനിടയ്ക്ക് ആ വാതിലിൽ നിന്ന് സുന്ദരി ആരോടോ പറയുന്നു, കേട്ടു, എന്റെ സഹോദരൻ അവിടെ എവിടെങ്കിലും കാണും, ഞാൻ ഇവിടെ നിൽക്കുന്നു പറയും. ബ്രോൺസ്കി പെട്ടെന്ന് ജാലകത്തിലൂടെ തല പുറത്തേക്ക് നീട്ടി ചോദിച്ചു, ആ സ്റ്റീഫന്റെ സഹോദരിയാണല്ലേ, എനിക്ക് മനസ്സിലായില്ല, ക്ഷമിക്കണം. ഡാ മോനെ, നീ ചെന്ന് അവളുടെ സഹോദരനെ തിരഞ്ഞു പിടിച്ചു കൊണ്ടു കൊടുക്ക. ഈ ആൾബഹളത്തിനിടയ്ക്ക് അവൾ പോകണ്ട, ഞങ്ങൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. അവിടെ സംഭാഷണം കേട്ടിരുന്നുകൊണ്ട് സമയം പോലെ അറിഞ്ഞില്ല. ബ്രോൺസ്കി എഴുന്നേറ്റു, വാതിലിൽ ചെന്ന് വിളിച്ചു, ഏ സ്റ്റീഫൻ, സ്റ്റീഫൻ, ഇങ്ങോട്ട് വരൂ, ഇവിടെ നിന്റെ സഹോദരി ഇവിടെ നിൽക്കുന്നു, സ്റ്റീഫ. അയാൾ വന്നു. ബ്രോൺസ്കി പിന്നെയും വന്ന് അമ്മയുടെ അടുത്തിരുന്നു. അന്നയും സ്റ്റീഫനും അകത്തേക്ക് വന്നു. അന്നെ പറഞ്ഞു, അമ്മേ ഞങ്ങൾ പോട്ടെ, ഞാൻ എന്റെ സഹോദരനെ കണ്ടു, അമ്മ അമ്മയുടെ മകനെയും കണ്ടു. നാലു കണ്ണുകൾ നാലു കാട്ടുപൂവുകൾ. എടി മോളെ, നിന്റെ മോനെ ഓർത്ത് ദുഃഖിക്കണ്ട, മോനെ നോക്കാൻ അച്ഛൻ അവിടെ ഉണ്ടല്ലോ. ബ്രോൺസ്കി, ഇവൾക്ക് 8 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ട്, ഇവിടം വരെ മകനെ കുറിച്ച് ഉള്ള വർണ്ണനയായിരുന്നു. ശരിയാണ്, ഞാൻ എന്റെ മകനെ കുറിച്ചും അമ്മ അമ്മയുടെ മകനെ കുറിച്ചും. നാലു കണ്ണുകൾ നാലു കാട്ടുപൂവുകൾ. അമ്മയോട് യാത്ര പറഞ്ഞ അന്ന ബ്രോൺസ്കിയുടെ നേർക്ക് കൈ നീട്ടി. ബ്രോൺസ്കി അന്നയുടെ കൈ പിടിച്ചെന്ന് അമർത്തിയാണ്.

അന്നയും സ്റ്റീഫനും ഇറങ്ങി. പൊടുന്നനെ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഒരു ഭാഗത്തേക്ക് ഓടുന്നത് കണ്ടു. അവിടെ എന്തോ ഒരു സംഭവം. അന്ന തിരിച്ചു വന്ന് അമ്മയുടെ അടുത്തിരുന്നു. സ്റ്റീഫനും ബ്രോൺസ്കിയും ഇറങ്ങി ഓടി. അല്പം കഴിഞ്ഞവർ തിരിച്ചു വന്നു. സ്റ്റീഫൻ ചോദിക്കുന്നു, അന്നേ സംഭവം അറിഞ്ഞു? എന്താണ് എന്താണ്? ഹോ, ചെന്ന് കണ്ടതോടെ കഷ്ടമായി പോയി. ഒരുത്തൻ കുടിച്ച് ലെക്ക് കെട്ട് റെയിൽവേ പാളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. വണ്ടി എഞ്ചിൻ പുറകോട്ട് വരികയായിരുന്നു. എന്നിട്ട് ആൾക്കാർ വിളിച്ചിട്ട് അവൻ കേൾക്കണ്ടേ? ഓ, ചെന്ന് കണ്ടതോടെ കഷ്ടമായി പോയി. എന്താ എന്താ, അരഞ്ഞു പോയില്ലേ? അതോ അവന്റെ ഭാര്യയുടെ കൺമുമ്പിലാണ് ഈ സംഭവം. ആ സ്ത്രീയുടെ ദുഃഖമാണ് ദുഃഖം. അന്നയുടെ കണ്ണു നിറഞ്ഞു. ആരോടെന്നില്ലാതെ അവൾ പറഞ്ഞു, ആ വിധവയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തെങ്കിൽ. ആരോടെന്നില്ലാതാണ് അവൾ പറഞ്ഞത്. പക്ഷെ ബ്രോൺസ്കി അങ്ങോട്ട് ഓടി. അല്പം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. ആ സ്റ്റേഷൻ കാമ്പൗണ്ടിൽ നിന്ന് രണ്ട് കുതിരവണ്ടികൾ രണ്ടു വഴിക്ക് പുറപ്പെട്ടു. ഒന്നിൽ അമ്മയും മകനും, മറ്റൊന്നിൽ ആങ്ങളെയും പെങ്ങളും. കുതിരവണ്ടിയിലിരിക്കുന്ന അന്ന സ്റ്റീഫനോട് ചോദിക്കുന്നു, സ്റ്റീഫൻ, ആ ചെറുപ്പക്കാരനെ നേരത്തെ പരിചയമുണ്ടോ? ആരെ? മിസ്റ്റർ ബ്രോൺസ്കിയെ. പരിചയമുണ്ടോന്ന്? നല്ല കാര്യം, അവൻ നമ്മുടെ ബന്ധുവാകാൻ പോവല്ലേ. എങ്ങനെ? അവൻ എന്റെ ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോവല്ലേ. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ല.

കഴിഞ്ഞതാണ്. സ്റ്റീഫന് ഭാര്യ ആഹാരം വിളമ്പിക്കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ വീട്ടിൽ സമാധാനം സ്ഥാപിക്കാനാണ് അന്ന വന്നെത്തിയിരിക്കുന്നത്. അന്ന ഇടപെട്ട് സംസാരിച്ചാൽ തീരാത്ത കുടുംബ വഴക്കില്ല. അന്ന വന്നു, അരമണിക്കൂർ അവർ നാത്തൂന്മാർ തമ്മിൽ സംസാരിച്ചു, എല്ലാം നിരപ്പായി. അന്നത്തെ രഷ്യയിലെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് അന്ന. അംബാസഡർ സ്റ്റാറ്റസിലുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് അലക്സി കരീനിൻ. അലക്സി കരീനിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അന്ന കരീനിന എന്ന് അവളെ വിളിക്കുന്നതും. അന്ന കരീനിന മോസ്കോ നഗരത്തിൽ വന്നു നിറഞ്ഞപ്പോഴേക്ക് മോസ്കോ നഗരത്തിലെ ഉദ്യോഗസ്ഥ ഭാര്യമാരുടെ അസോസിയേഷൻ ഒരു അടിയന്തര യോഗം ചേർന്നു. അന്നയ്ക്കൊരു സ്വീകരണം നൽകണം. പിന്നെ നിശ്ചയമായിട്ടും ഓഫ് കോഴ്സ് ഷീ ഡിസേർവ്സ് എ റിസപ്ഷൻ സർട്ടൻലി. യോഗത്തിൽ സംബന്ധിച്ച മഹിളാമണികൾ ഇംഗ്ലീഷും ഫ്രഞ്ചും റഷ്യനും എല്ലാം ഇടകലർത്തി സംസാരിച്ച് ആ തീരുമാനം ഏകകണ്ഠമായിരുന്നു. അന്ന ആ സ്വീകരണത്തിന് പോയി. സ്വീകരണ ഹാളിൽ കടന്നു ചെന്നപ്പോൾ അവളെ അവിടെ കേട്ടത് പാട്ടും അവളെ സ്വീകരണം ചെയ്തത് പാട്ടും ഡാൻസും ഒക്കെയാണ്.

തന്നെ അകത്ത് കടന്നു, ഒരു സെറ്റിയിലിരുന്നു. ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ ബ്രോൺസ്കി അടുത്തിന്ന് വിളിച്ചു, വരൂ നമുക്ക് ഡാൻസ് ചെയ്യാം. ഇല്ല ക്ഷമിക്കണം, ഞാൻ ഇതെല്ലാം കണ്ട് ഇവിടെ ഇരുന്നു കൊള്ളാം. ആ അത് പറ്റില്ല, അത് പറ്റില്ല, ഇവിടെ എല്ലാവരും നൃത്തം ചെയ്യണം. അതിഥിയും ആതിഥേയരും എല്ലാവരും വരൂ പ്ലീസ്. മനസ്സില്ല മനസ്സോടെ അവൾ എഴുന്നേറ്റു ബ്രോൺസ്കിയുടെ കൈ ഓർത്ത് പിടിച്ചു. അവൾ നൃത്തത്തിന്റെ ഹരം പിടിച്ചപ്പോൾ

ആ ഹാളിന്റെ കോണിൽ ഒരു കസേരയിൽ ഒറ്റക്കൊരു പെണ്ണിരുന്ന് കണ്ണു തുടയ്ക്കുന്നു, നെടുവീർപ്പിടുന്നു. അവൾ ഒറ്റപ്പെട്ടു പോയി. അവളെ ആരും നൃത്തത്തിന് ക്ഷണിച്ചില്ല. അവളെ ക്ഷണിക്കേണ്ടയാളാണ് ബ്രോൺസ്കി. അവളുടെ പ്രതിശുദ്ധ വരനാണ് അയാൾ. അയാൾ അന്നയും ഒത്ത് നൃത്തം ചെയ്യുന്നു. അവളിരുന്ന് പെറുപിറുക്കുന്നു. കണ്ടില്ലേ ആ സ്ത്രീയുടെ ഭാവം? വലിയ സുന്ദരിയാണെന്ന് അഹങ്കാരമാണ്. എവിടെ നിന്നോ ഇങ്ങോട്ട് വന്നു, യാതൊരു പരിചയമില്ലാത്ത ചെറുപ്പക്കാരനോ തങ്ങ് തുള്ളല് തന്നെ തുള്ളല്. അവിടെ മുഖം കണ്ടാൽ അറിയാം.

ഞാൻ പോകുന്നു, എന്നെ എഴുന്നേറ്റു, ഞാൻ പോകുന്നു, എനിക്ക് ധൃതിയുണ്ട്. ആതിഥേയരുടെ മുഖം വാടി. അവർ അവളെ തടഞ്ഞു. പോവരുത്, ഇപ്പോൾ പോവരുത്, യു ആർ ദി ചീഫ് ഗസ്റ്റ്, നിങ്ങളാണ് പ്രധാന അതിഥി. ഞാൻ പോകുന്നു, എനിക്ക് ധൃതിയുണ്ട്, ക്ഷമിക്കണം. അന്ന ആതിഥേയരുടെ കൈതട്ടി പൊയ്ക്കളഞ്ഞു. അന്ന കണ്ടു ഒരു പെണ്ണിന്റെ ദുഃഖം. ആ കണ്ണിന്റെ കാരണക്കാരി താനാണ്. തനിക്കിഷ്ടമില്ലെങ്കിലും ആ പെണ്ണിന്റെ പ്രതിശുദ്ധ വരണമൊത്ത് താൻ അല്പനേരം നൃത്തം ചെയ്തു പോയി. ഒരു നിമിഷം നേരത്തെ താൻ ഈ ഹാൾ വിട്ടു പോകുമെങ്കിൽ അതായിരിക്കും ആ പെണ്ണിന്റെ സന്തോഷം. അതുകൊണ്ട് നല്ലവളിൽ നല്ലവളായ അന്ന പൊയ്ക്കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവളുടെ സഹോദരൻ സ്റ്റീഫൻ അവർക്ക് യാത്ര പറഞ്ഞു. വണ്ടി നീങ്ങി. ആ ട്രെയിനിൽ ധാരാളം യാത്രക്കാരുണ്ടായിരുന്നു. അന്ന ഒരു പുസ്തകമെടുത്തു, വായിക്കാൻ തുടങ്ങി. നാലഞ്ചാറ് പേജ് വായിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താണ് വായിച്ചെന്നൊരു പിടിയും കിട്ടിയില്ല. അവരുടെ മനസ്സിൽ ഇന്നലത്തെ നൃത്തം, ഇന്നലത്തെ ഗാനം, ഇന്നലെ അവൾ നൃത്തം ചെയ്ത ചെറുപ്പക്കാരന് തൊടുത്ത മുഖം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു. അവൾ ആ പുസ്തകം സീറ്റിലിട്ടു. അവൾ അവളെ തന്നെ കുറ്റപ്പെടുത്തി. അന്നേ, നീ എന്താണ് ചിന്തിക്കുന്നത്? നീ ആരെക്കുറിച്ചാണ് ആലോചിക്കുന്നത്?

വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. അർദ്ധരാത്രി സമയം. എന്നെ പുറത്തേക്ക് നോക്കി. പരിചയമുള്ള സ്ഥലമല്ലല്ലോ. ആരോ പറയുന്നു കേട്ടു, 10 മിനിറ്റ് കഴിഞ്ഞേ വണ്ടി ഈ സ്റ്റേഷൻ വിട്ടു പോകൂ. എന്നെ പ്ലാറ്റ്ഫോമിൽ

പ്രകാശമാനമായ പ്ലാറ്റ്ഫോമിൽ അവൾ മെല്ലെ നടന്നു. വണ്ടിയിൽ നിറങ്ങിയവരെല്ലാം അവളെ ഉച്ചു നോക്കിയിട്ടാണ് കടന്നു പോകുന്നത്. താൻ സുന്ദരിയാണ്, ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തന്നെ നോക്കും, പക്ഷേ അവൾ അത് ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. തിരികെ വണ്ടിയിൽ കയറാൻ അവൾ വന്ന ഡോർ പോസ്റ്റിൽ പിടിച്ച് സ്റ്റെപ്പിൽ കാൽ വെച്ചപ്പോൾ ആരോ തന്റെ പിന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. മുട്ടോളം എത്തുന്ന കരിമ്പടക്കോട്ടും ചരിച്ചു വെച്ച തൊപ്പിയുമായി ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ചുരുട്ടും കടിച്ചു പിടിച്ച് അങ്ങനെ നിൽക്കുന്നു. അവൾ അയാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. മിസ്റ്റർ ബ്രോൺസ്കി. അയാൾ തൊപ്പി കയ്യിലെടുത്തു, ശിരസ്വല്പം കുനിച്ചു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഒന്നു മോദാനരുതാ തൊട്ടുനേരം നിർനിമേഷാക്ഷിയായി നിന്നുപോയന്ന, ഒന്നു മോദാനരുതാതെ തൊട്ടുനേരം നിർനിമേഷാക്ഷിയായി നിന്നുപോയന്ന. താൻ ആരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു? ആ മനുഷ്യൻ പൊടുന്നതിനെ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രതീക്ഷമായിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തപ്പോൾ ഒരക്ഷരവർക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്താ മിണ്ടാത്തത്? നിങ്ങൾ എന്റെ സ്നേഹിതന്റെ സഹോദരിയാണ്, നാം തമ്മിൽ ലേശം പരിചയമുണ്ട്. അസമയമാണ്, പരിചയമില്ലാത്ത സ്ഥലം, എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അല്ല, നിങ്ങൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങോട്ട് പോകുന്നു? ഒന്നും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് ഞാനും വരികയാണ്. പെട്ടെന്നൊരു ചുഴലിക്കാറ്റ് വീശി. ആ സ്റ്റേഷനിൽ ഒരു ബോർഡ് പൊട്ടി താഴെ വന്നു. തീവണ്ടി എഞ്ചിൽ നിന്ന് കൂവി വിളിച്ചു. അവൾക്ക് തോന്നിയത്,

എന്ത്, ഞാനിത് മറക്കാനും? നമ്മുടെ ഈ സംഭാഷണം, ഈ സമാഗമം എനിക്ക് ജീവനുള്ള കാലം ഞാനിത് മറക്കില്ല. നിർത്തോ. അവൾ അകത്ത് കയറി വാതിലടച്ചു, വണ്ടി നീങ്ങി. യാത്രക്കാരും ഇതൊന്നും അറിയുന്നില്ലല്ലോ. അവർ സുഖനിദ്ര. കൂരിളിന് എന്നുള്ളതിനെ കുത്തിമുറിച്ചുകൊണ്ട് മുമ്പോട്ട് കുതിക്കുന്ന നീണ്ട തീവണ്ടിക്കുള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റിൽ രണ്ടുപേർക്ക് അശേഷം ഉറക്കം വന്നില്ല. ഒരാൾ കണ്ടമാനം ചുരുട്ട് പുകച്ചു പുകച്ചു തള്ളുന്നു.

നേരം പുലർന്നു. വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. ബ്രോൺസ്കി പുറത്തേക്ക് നോക്കി. ഇത് ഏത് സ്റ്റേഷൻ? ഓ, പീറ്റേഴ്സ്ബർഗ്. അവൾ ഇറങ്ങേണ്ടത് ഇവിടെയാണ്. അലക്സി കരീനന്റെ നാട്. അവൾ ഇറങ്ങിയോ? ഇറങ്ങി. ആൾക്കൂട്ടത്തിൽ ഇതാ വളരെ ധൃതി പിടിച്ചങ്ങനെ നടന്നു പോകുന്നു. ഒരു ബാഗും തൂക്കി പിടിച്ചവൾ ധൃതി നടന്നു പോകുന്നു. ബ്രോൺസ്കി ആ തീവണ്ടിയുടെ വാതിലിൽ നിന്നു. ആ ഗേറ്റ് കടക്കുമ്പോഴെങ്കിലും എന്നെ തിരിഞ്ഞു നോക്കും എന്ന പ്രതീക്ഷയിൽ. ഇല്ല, അവൾ കടന്നുപോയി. ഓ, അയാൾക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാഴ്ച. അവൾ ചെന്ന് മറ്റു പുരുഷനുമായി സംസാരിക്കുന്നു. അവളുടെ ഭർത്താവ്, അദ്ദേഹം ഭാര്യയെ പ്രതീക്ഷിച്ച് സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയായിരുന്നു. അതിന് ഇയാൾ കിടന്ന് എന്തിന് കയറി പൊട്ടിക്കുന്നു? പക്ഷേ ബ്രോൺസ്കി ഇറങ്ങി അങ്ങ് ചെന്നു. എന്നിട്ട് അവിടെ ഭർത്താവ് നിൽക്കുന്നത് കൂട്ടാക്കാതെ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നാം തമ്മിൽ കണ്ടതിന് ശേഷം വണ്ടിക്കകത്ത് ഉറങ്ങാനും മറ്റും സൗകര്യമായിരുന്നു? ദൈവമേ, നല്ല ചോദ്യം. ഭർത്താവ് എന്ത് വിചാരിക്കും? അവൾ പെട്ടെന്ന് അയാളെ ഭർത്താവിന് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങറിയുമോ ഇദ്ദേഹത്തെ? ആരാണ്? ആരാണ്? മിസ്റ്റർ ബ്രോൺസ്കി. ഏത് ബ്രോൺസ്കി? ഞാൻ അങ്ങോട്ട് പോകുമ്പോ വണ്ടിയിൽ എന്റെ കൂടെ ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ. ആ അമ്മയുടെ മകനാണ് ബ്രോൺസ്കി. ഓഹോ, അപ്പോൾ നീ അമ്മയും ഒത്തു പോയി മകനും ഒത്തു വന്നിരിക്കുകയാണല്ലേ. ഗ്ലാഡ് ടു മീറ്റ് യു മിസ്റ്റർ ബ്രോൺസ്കി. ഗ്ലാഡ് ടു മീറ്റ് യു.

അന്നയുടെ ഭർത്താവ് വളരെ തിരക്കുള്ള ഉദ്യോഗസ്ഥനാണല്ലോ. അദ്ദേഹത്തിന് പോകാൻ കഴിയാത്ത ക്ഷണിക്കപ്പെടുന്ന വിവാഹ വിരുന്നുകൾക്കും ഗാർഡൻ പാർട്ടികൾക്കും അദ്ദേഹം സുന്ദരിയായ തന്റെ ഭാര്യയെ അയക്കാറുണ്ട്. ആ വിധത്തിൽ

പീറ്റേഴ്സ്ബർഗിൽ ഇപ്പോൾ ഇതൊരു സംഭാഷണ വിഷയമായിരിക്കുകയാണ്. വിശേഷിച്ചും സ്ത്രീകളുടെ ഇടയിൽ ഉദ്യോഗസ്ഥ ഭാര്യമാർ സമ്മേളിക്കുന്ന ക്ലബുകളിൽ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ അന്നയും വ്രോൺസ്കിയുമാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, എന്തോ പറഞ്ഞു അന്ന വളരെ നല്ലവല്ലാനെന്ന്. എനിക്കങ്ങനെ തന്നെയോ? പക്ഷെ എനിക്കങ്ങനെ തന്നെയല്ല, അതെന്താണ് നിങ്ങൾക്ക് തോന്നാത്തത്? എല്ലാ അവളും അവളെ പ്രൈസ് ചെയ്യലാണ്, പുകഴ്ത്തലാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് സോ പെർഫെക്റ്റ്. അവൾ അത്രയും നല്ലവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നാത്തത്? അന്ന് അവൾ പോയി അവളുടെ ബ്രദർ മിസ്റ്റർ സ്റ്റീഫന്റെ വീട്ടിൽ മോസ്കോയിൽ. അന്ന് അവൾ അവിടുന്ന് വന്ന നാൾ തൊട്ട് ഞാൻ അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓ, എന്താണ് ഇത്രയ്ക്ക് വാച്ച് ചെയ്യാൻ?

0: എടി എടി, അതാ വരുന്നു അന്ന.
1: അല്ല, അവനും ഉണ്ടടി. അന്ന വന്നു, ക്ലബ് ഹാളിൽ കടന്നു. ബ്രോൺസ്ക്ക് പിന്നാലെ അവളെ കസേരയിലിരുന്നു. അയാൾ തൊട്ടടുത്ത കസേരയിൽ ഉദ്യോഗസ്ഥ ഭാര്യമാർക്ക് നല്ല രസം. അവർ മേശക്കടിയിലൂടെ കാല് നീട്ടി പരസ്പരം ചവിട്ടുന്നു. നോക്കടി നോക്കടി, അന്ന പറയുന്നു, മിസ്റ്റർ ബ്രോൺസ്കി, ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന്. നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു? ഞാൻ എന്തു വേണമെന്ന് പറയൂ? നിങ്ങൾ എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞു തരണോ? നിങ്ങൾ അറിഞ്ഞോ എനിക്കൊരു കത്ത് വന്നിരിക്കുന്നു മോസ്കോയിൽ നിന്ന്. എന്താ വിശേഷം? ആ എന്താ വിശേഷം?

അതിന് ഞാൻ എന്ത് വേണമെന്ന് പറയൂ? എന്ത് വേണമെന്നോ? മോസ്കോയിലേക്ക് മടങ്ങണം ചെന്നുടൻ, ആവിരഹാർത്തയെ കേൾക്കണമാതരാൽ. അവൾക്ക് അസുഖം പിടിപെടാൻ അനേ ഞാനല്ല കാരണക്കാരൻ, അനേ അത് നിങ്ങളാണ് ഒരു കാരണക്കാരി. റോൺസ്കി, നിങ്ങൾ ഇങ്ങനെ അർത്ഥം വെച്ച് പലതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു, ദയവായി നിങ്ങൾ തിരികെ പോകൂ. നിങ്ങളെ കാത്തിരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചു. അനേ, എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന് മാത്രമല്ല, ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്ക് സംശയമാണ്.

0: സ്ത്രീകൾ. ഇതാ നിങ്ങളെ ഭർത്താവ് വരുന്നു. അലക്സി കരിനും കയറി വന്നു, കറുത്ത കോട്ടും വെള്ള കോളറും വളഞ്ഞ വാക്കിംഗ് സ്റ്റിക്കുമായി ഹാറ്റ് കക്ഷത്ത് ഒതുക്കി പിടിച്ച് അദ്ദേഹം കടന്നു വരുന്നു. ഹാളിൽ എല്ലാവരും എഴുന്നേറ്റു. അദ്ദേഹം കയ്യുയർത്തി, ഇരിക്കും ഇരിക്കും. എല്ലാവരും ഇരുന്നു. ബെയറർ ചായ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ചായക്കപ്പും സാസറും കയ്യിലെടുത്തു. ചായ അല്പം രുചിച്ചു, ചുറ്റും നോക്കി. ഓ അന്ന, തൊട്ടടുത്ത് അയാൾ, അങ്ങനെ പലരും. അടുത്തിരുന്ന ആൾ ചോദിച്ചു, അങ്ങയുടെ പദ്ധതിയൊക്കെ എവിടം വരായി?
1: പദ്ധതി?
0: അദ്ദേഹം ചായ മേശപ്പുറത്ത് വെച്ചു. ഞാൻ കൊടുത്ത പദ്ധതി അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കുമെങ്കിൽ 5 സംവത്സരത്തിനുള്ളിൽ നമ്മുടെ രാജ്യം സ്വർഗമായനെ സ്വർഗം. എന്ത് ചെയ്യാം? ഗവൺമെന്റിന് താല്പര്യമില്ല. നോ ഇന്ററസ്റ്റ്, നോ ഇന്ററസ്റ്റ്. ചീട്ട് കളിക്കുന്ന പെണ്ണുങ്ങൾക്ക് നല്ല രസം. അവർ മേശയുടെ അടിയിൽ കൂടെ ഉള്ള ആ പ്രയോഗം തുടർന്നുകൊണ്ട് തമ്മിൽ പറയുന്നത് ശരിയാണടി, ഇങ്ങനെ പറഞ്ഞു ശരിയാ. പുള്ളിക്കാരൻ വന്നിട്ടും പുള്ളിക്കാരിക്ക് നോ ഇന്ററസ്റ്റ്, നോ ഇന്ററസ്റ്റ്. ഇതൊക്കെ അലക്സി കരീനെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം പോകാൻ ഭാവിക്കുമ്പോൾ അന്നെ അടുത്തി വന്നു. അന്നെ, നമുക്കൊന്നിച്ചു വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ ഇവിടുന്ന് ആഹാരം കഴിക്കാൻ സമ്മതിച്ചു പോയി. ശരി, ആഹാരം കഴിച്ചിട്ട് വന്നാ മതി. അന്ന ആ ക്ലബിൽ നിന്നിറങ്ങുമ്പോൾ വളരെയേറെ ഇരുട്ടിയിരുന്നു. അവ വണ്ടിയിൽ കയറാൻ ഭാവിക്കുമ്പോ ബ്രോൺസ്കി തൊട്ടു പിന്നിലുണ്ട്. ബ്രോൺസ്കി, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞല്ലേ എനിക്കിത് ഇഷ്ടമല്ല, ഇഷ്ടമല്ലെന്ന്. ഒരു കാര്യം പറഞ്ഞേക്കാം, നാം രണ്ടും എന്നും സുഹൃത്തുക്കളായിരിക്കും. അതിനപ്പുറം യാതൊന്നുമില്ല, യാതൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ സൗഹൃദം വേണ്ട. എന്താ

അതെല്ലാം പറഞ്ഞു നിൽക്കാൻ എന്നെ നിന്നുകൊടുത്തില്ല. അവൾ വണ്ടി വിട്ടു പോയി. അയാൾ അവിടെ നിശ്ചലായി നിന്നു, നിശ്ചലനായി, നിർനിമേഷാക്ഷനായി. അന്നയുടെ ഭർത്താവ് നിൽക്കുകയല്ല, നടക്കുകയാണ്, കിടക്കമുറിയിൽ നടക്കുകയാണ്. മേശപ്പുറത്ത് ഒരു വിളക്കിരുന്ന് പ്രകാശിക്കുന്നു. അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന വേദപുസ്തകം തുറന്നു തന്നെ ഇരിക്കുന്നു. ചിന്താധീനനായി ആ മനുഷ്യൻ കൈപുറകെ കെട്ടി നടക്കുന്നു. ചിലതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നേരം വളരെ ഇരുത്തിയിരിക്കുന്നു. ഭാര്യ ഇനിയും വന്നു ചേർത്തിട്ടില്ല. മനസമാധാനത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും വേദപുസ്തകം കയ്യിലെടുത്തു. വായിച്ച ഭാഗം തന്നെ വീണ്ടും വായിച്ചു. Whosoever shall smite your right cheek, turn to him the other also. And if the man takes away your coat, let him have the cloak also. ഒരുത്തൻ നിന്റെ വലത്തെ ചെള്ളക്കടിച്ചാൽ ഇടത്തെ ചെള്ള കൂടി കാട്ടിക്കൊടുക്കുക. ഒരുത്തൻ നിന്റെ കോട്ടെടുത്തുകൊണ്ട് പോയാൽ രണ്ടാം മുണ്ടും കൂടി കൊടുത്തേക്കുക. അദ്ദേഹം വേദപുസ്തകം താഴെ വെച്ചു.

0: അല്ല, അങ്ങ് ഇതുവരെ ഉറങ്ങിയില്ലേ? മണി പന്ത്രണ്ടായല്ലോ. പെട്ടെന്നാണ് അന്ന വാതിൽ തുറന്ന് അകത്ത് കടന്നത്. എന്താണ് കിടക്കാഞ്ഞത്? എന്നും കൃത്യം 11 മണിക്ക് കിടക്കുന്ന ആളാണല്ലോ, ഇന്നെന്ത് പറ്റി? അന്നെ അല്പം സംസാരിക്കാനുണ്ട്. എന്നോടോ? അത്യാവശ്യം വലുത് വേണോ? നമുക്ക് രാവിലെ സംസാരിക്കാം, എനിക്ക് ഉറക്കം വരുന്നു. അന്നെ, ഇത് നീ തന്നെയാണോ?
1: എന്താ?
0: ഇന്ന് വൈകിട്ട് നീയും ആ ചെറുപ്പക്കാരും തമ്മിലുള്ള സംഭാഷണം മറ്റുള്ള സ്ത്രീകളുടെ ദൃഷ്ടിയിൽ സംശയകരമായി തീർന്നു.
1: എന്താ?
0: നീയും ബ്രോൺസ്കിയുമായിട്ടുള്ള സംഭാഷണം? ഓ ഓ, ശരിയാണ് ശരിയാണ്. ഞാനിന്ന് വൈകുന്നേരം വളരെ ഉന്മേഷവതിയായിരുന്നു. അത് അങ്ങക്ക് ഇഷ്ടമായില്ലേ? ഭാര്യയെ സംശയിക്കുന്ന താണതരം പ്രകൃതക്കാരനല്ല ഞാൻ എന്ന് നിനക്ക് അറിയാമല്ലോ. അറിയാമല്ലോ. അങ്ങ് എന്താണ് ഈ പറയുന്നൊക്കെ? മറ്റുള്ള സ്ത്രീകൾ നിങ്ങളെ ശ്രദ്ധിക്കുകയും എന്നിട്ട് എന്നെ അർത്ഥഗർഭമായി നോക്കുകയും ചെയ്യുമ്പോ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നു. അന്നേ, അവിടെ നിൽക്കാൻ. അവൾ നിന്നില്ല, അവൾ അടുത്ത മുറിയിലേക്ക് പോയി, ഡ്രസ് മാറി. തിരികെ കിടക്കമുറിയിൽ എത്തിയപ്പോൾ അദ്ദേഹം കിടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉറങ്ങിയിട്ടില്ല. ചുണ്ടുകൾ അമർത്തി പിടിച്ച്, കൈകൾ നെഞ്ഞത്ത് പിണച്ചു കെട്ടി, അങ്ങനെ കണ്ണും തുറന്ന് കിടക്കുന്നു. ഏത് നിമിഷവും സംഭാഷണം ആരംഭിക്കുമെന്ന് കരുതി അവൾ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് കിടന്നു. പക്ഷേ അടുത്ത നിമിഷം അവൾ കേട്ടത് അദ്ദേഹം കൂർക്കം വലിക്കുന്നതാണ്. ആ വിളക്ക് കെട്ടു, ആ വീടിന്റെ പ്രകാശം പൊലിഞ്ഞു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്ന കരീനിന എന്ന കഥാപ്രസംഗത്തിന്റെ 1-ാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം B. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആഴത്തിൽ വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാരെ ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ എലെയ്ൻ ആരോൺ വിശേഷിപ്പിച്ചത് ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ എന്നാണ്. ലോക ജനസംഖ്യയുടെ 15 മുതൽ 20% വരെ ആളുകളിൽ ഈ സവിശേഷത കാണപ്പെടുന്നു. പലപ്പോഴും ഇത്തരക്കാരെ "നീ എന്തിനാണ് ഇത്രയധികം ആലോചിക്കുന്നത്?" അല്ലെങ്കിൽ "നീ അല്പം ഓവറാണ്" എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇവരുടെ തലച്ചോർ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നത് അല്പം വ്യത്യസ്തമായാണ്. ഇവരുടെ നാഡീവ്യൂഹം ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ഗന്ധങ്ങൾ, ആളുകളുടെ ഭാവവ്യത്യാസങ്ങൾ എന്നിവയെ വളരെ വേഗത്തിൽ തിരിച്ചറിയുന്നു. പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും ഇവരുടെ മനസ്സ് മറ്റുള്ളവരുടെ സംസാരത്തിലെ ടോൺ മാറ്റങ്ങൾ, ബോഡി ലാംഗ്വേജ്, പറയാതെ ബാക്കി വയ്ക്കുന്ന കാര്യങ്ങൾ എന്നിവയെ സജീവമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇത്തരക്കാർ എല്ലാവരുമായും പെട്ടെന്ന് അടുക്കാത്തതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. നെഗറ്റീവ് ഊർജമുള്ള സാഹചര്യങ്ങൾ ഇവരെ വേഗത്തിൽ തളർത്തുന്നു. അതിനാൽ സ്വന്തം മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ ഇവർ ബോധപൂർവം ചില അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നു. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ആളുകളുടെ പെരുമാറ്റ രീതികൾ ഇവർ വേഗത്തിൽ മനസ്സിലാക്കുന്നു. അതിനാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവർക്ക് മാത്രമേ ഇവർ തങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് പ്രവേശനം നൽകാറുള്ളൂ. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ റീസെറ്റ് എന്നത് ഇത്തരക്കാർക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അമിതമായ വിവരങ്ങളും വികാരങ്ങളും തലച്ചോറിലെത്തുമ്പോൾ ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാനോ വിശ്രമിക്കാനോ ഉള്ള സമയം ആവശ്യമാണ്. ഈ സമയത്താണ് ഇവരുടെ നാഡീവ്യൂഹം സാധാരണ നിലയിലാകുന്നത്. മറ്റുള്ളവരുടെ വേദനകൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. ആഴത്തിലുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇവർ മികച്ചു നിൽക്കുന്നു. ആരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും കണ്ടെത്താനുള്ള കഴിവ് ഇവരെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ടൂ മച്ച് ആയതുകൊണ്ടല്ല, നിങ്ങൾ ലോകത്തെ കൂടുതൽ ആഴത്തിൽ കാണുന്നത് കൊണ്ടാണ് ഇത്തരം തോന്നലുകൾ ഉണ്ടാകുന്നത്. നിശബ്ദത എന്നത് ഒഴിഞ്ഞുമാറലല്ല, മറിച്ച് സ്വയം സംരക്ഷിക്കാനുള്ള ഒരു കരുതലാണ്. നിങ്ങളുടെ ഈ സവിശേഷതയെ ഒരു പോരായ്മയായി കാണുന്നതിനു പകരം അതൊരു പ്രത്യേക കഴിവായി തിരിച്ചറിയുക.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഇൻസാനിറ്റി മാസ്കിനെ കുറിച്ച് കേൾക്കാം.

ഇൻസാനിറ്റി മാസ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ ഇപ്പോഴും തുരുമ്പ് പിടിക്കാതെ കിടക്കുന്ന ഭയപ്പെടുത്തുന്ന മുഖം മൂടിയാണ് അത്. 17 നൂറ്റാണ്ട് വിജ്ഞാനോദയത്തിന്റെ പ്രകാശത്തിലേക്ക് ലോകം കണ്ണുറക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലം. അന്ന് മനുഷ്യന്റെ മനസ്സിനുള്ളിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ ഭ്രാന്തിനെ സമൂഹം കണ്ടിരുന്നത് ഒരു രോഗമായിട്ടായിരുന്നില്ല, മറിച്ച് ധാർമ്മികമായ പരാജയമായും ദൈവകോപമായും അല്ലെങ്കിൽ പിശാചിന്റെ സ്വാധീനമായുമായിരുന്നു. ഈ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഏറ്റവും ഭീകരമായ പ്രതീകങ്ങളിൽ ഒന്നായിരുന്നു ഇൻസാനിറ്റി മാസ്ക്. ഭ്രാന്തനായി കാണപ്പെടുന്ന ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായും തുടച്ചു നീക്കിക്കൊണ്ട് അയാൾ ഒരു ഭീകര ജീവി മാത്രമാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഇരുമ്പ് കവചം. ഈ മുഖം മൂടിയെക്കുറിച്ചും അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിൽ സമൂഹം അടിച്ചേൽപ്പിച്ച കഠിനമായ സ്റ്റിഗ്മയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. 17 നൂറ്റാണ്ടിലെ യൂറോപ്പ് മാനസികാരോഗ്യ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയത്? ആ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 16, 17 നൂറ്റാണ്ടുകളോടെ യൂറോപ്യൻ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ചരിത്രകാരനായ മൈക്കിൾ ഫൂക്കോ ഇതിനെ ദി ഗ്രേറ്റ് കൺഫൈൻമെന്റ് അഥവാ മഹാതടവറ എന്ന് വിളിച്ചു. അതുവരെ ഭ്രാന്തന്മാർ സമൂഹത്തിൽ അലഞ്ഞു തിരിയുകയോ അല്ലെങ്കിൽ സന്യാസിമാരെ പോലെ പ്രത്യേക ഇടങ്ങളിൽ ആരാധിക്കപ്പെടുകയോ ചെയ്തിരുന്നു. എന്നാൽ ഈ കാലമായപ്പോൾ യുക്തിക്ക് നിരക്കാത്ത എല്ലാ കാര്യങ്ങളെയും സമൂഹം ഭയപ്പെടാൻ തുടങ്ങി. ഭിക്ഷക്കാർ, തൊഴിലില്ലാത്തവർ, ലൈംഗിക തൊഴിലാളികൾ, ദരിദ്രർ, ഭ്രാന്തന്മാർ ഇവരെല്ലാവരും കൂടി ഒറ്റയടിക്ക് പൊതു ഇടങ്ങളിൽ നിന്ന് തടവറകളിലേക്കും അസൈലങ്ങളിലേക്കും ലേലപ്പുരകളിലേക്കും മാറ്റപ്പെട്ടു. ഭ്രാന്തന്മാർക്ക് വേണ്ടിയുണ്ടായിരുന്ന സാൽപിത്രയർ പോലുള്ള സ്ഥാപനം ഈ കാലഘട്ടത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ടിക്കറ്റ് എടുത്ത് സാധാരണക്കാർക്ക് അവിടുത്തെ രോഗികളുടെ ദയനീയ അവസ്ഥ കണ്ട് ചിരിക്കാനും അവരെ കളിയാക്കാനും അനുവാദം ഉണ്ടായിരുന്നു. രോഗികളെ മൃഗങ്ങളെപ്പോലെ കൂട്ടിൽ അടച്ചിരുന്നു. ഈ തടവറകളുടെ ലക്ഷ്യം ചികിത്സയായിരുന്നില്ല, മറിച്ച് നിയന്ത്രണവും ശുദ്ധീകരണവുമായിരുന്നു. ഭ്രാന്തന്മാരെ സമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ചുകൊണ്ട് നല്ല സമൂഹത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. രോഗികളെ ചങ്ങലക്കിടുക, തണുത്ത വെള്ളം കോരി ഒഴിക്കുക, വിശപ്പടക്കി പീഡിപ്പിക്കുക എന്നിവ സാധാരണ ചികിത്സാരീതികളായി മാറി. ഈ പീഡനങ്ങളുടെ മൂർത്തീഭാവമായിരുന്നു ഇൻസാനിറ്റി മാസ്ക്. ഇൻസാനിറ്റി മാസ്ക് എന്നത് ഭ്രാന്തന്മാരെ ശാന്തരാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരുതരം സംയമന ഉപാധി ആയിരുന്നു. ഈ മാസ്കുകൾ ആ കാലഘട്ടത്തിലെ ഭ്രാന്തന്മാരോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെ തുറന്നുകാട്ടുന്നു. ഇത് പ്രധാനമായും കട്ടിയുള്ള തുകലോ ഇരുമ്പോ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തലമുതൽ കഴുത്തുവരെ മൂടുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഘടന. ഈ മാസ്കുകൾക്ക് പലപ്പോഴും മൂക്കിനും കണ്ണിനും മാത്രം ചെറിയ ദ്വാരങ്ങളുണ്ടാകും. ചില മാസ്കുകളിൽ രോഗിയെ കൂടുതൽ ഭീകരനായി കാണിക്കാൻ നീണ്ട നാക്കുകളോ വളഞ്ഞ കൊമ്പുകളോ അല്ലെങ്കിൽ വിചിത്ര രൂപങ്ങളോ കൂട്ടിച്ചേർത്തിരുന്നു. രോഗികൾ കടിക്കുകയോ തുപ്പുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നത് തടയാൻ വായഭാഗം പൂർണ്ണമായും അടച്ചിരുന്നു. സംസാരിക്കാനുള്ള കഴിവ് പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ മാസ്കുകൾ ചങ്ങലകളുമായി ബന്ധിപ്പിച്ച് രോഗികളുടെ കഴുത്തിലോ കൈകളിലോ ഉറപ്പിക്കുമായിരുന്നു. ഇത് രോഗിയുടെ ചലന സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ മാസ്ക് അണിയിച്ചതിലൂടെ രോഗിക്ക് സ്വന്തം വ്യക്തിത്വം നഷ്ടമായി. ചിരിക്കാൻ, സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടി. മാസ്ക് ധരിച്ച ഒരാളെ കണ്ട് സഹാനുഭൂതി തോന്നുകയെന്നത്

0: അക്കാലത്ത് മാനസിക രോഗം ഒരു ധാർമ്മിക രോഗം അഥവാ മോറൽ ഡെഫിഷ്യൻസി ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതായത്, ഒരാൾ ദൈവത്തെ ധിക്കരിക്കുകയോ പാപം ചെയ്യുകയോ ലൈംഗികമായി വഴിതെറ്റി നടക്കുകയോ ചെയ്താൽ അതിനുള്ള ശിക്ഷയാണ് ഭ്രാന്ത് എന്ന് വിശ്വസിക്കപ്പെട്ടു. വീട്ടിൽ ഒരാൾക്ക് മാനസിക രോഗം വന്നാൽ ആ കുടുംബം അത് പരമ രഹസ്യമായി സൂക്ഷിച്ചു. കാരണം അത് ആ കുടുംബത്തിന്റെ മുഴുവൻ മാനക്കേടായി കണക്കാക്കപ്പെട്ടു. ആ കുടുംബത്തിലെ മറ്റ് കുട്ടികൾക്ക് വിവാഹബന്ധം ലഭിക്കാൻ പ്രയാസമായി. ഒരു തലമുറയിൽ സംഭവിച്ച ഭ്രാന്ത് അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും എന്ന് സമൂഹം വിശ്വസിച്ചു. മാനസിക രോഗിയുമായി ബന്ധമുള്ളവരെ പൊതുചടങ്ങുകളിൽ നിന്നും നാട്ടുകൂട്ടങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. ഇത് കളങ്കം രോഗിയോടൊപ്പം അയാളുടെ കുടുംബത്തിലേക്കും പടർന്നു കയറാൻ കാരണമായി. ഇൻസാനിറ്റി മാസ്ക് എന്നത് രോഗിയെ ശാരീരികമായി തടവിലാക്കിയില്ലെങ്കിൽ ഈ കളങ്കം രോഗിയെയും കുടുംബത്തെയും സാമൂഹികമായി തടവിലാക്കി. രോഗം ഭേദമായാൽ പോലും സമൂഹം അയാളെ ഒരു ഭ്രാന്തൻ ആയി മാത്രമേ വീക്ഷിക്കുമായിരുന്നുള്ളൂ. രോഗം ഭേദമാകാനുള്ള എല്ലാ സാധ്യതകളെയും ഈ കളങ്കം അഥവാ സ്റ്റിഗ്മ ഇല്ലാതാക്കി. രോഗികളെ അവരുടെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ക്രൂരമായ സമ്പ്രദായമായിരുന്നു അത്. 17-ാം നൂറ്റാണ്ടിലെ ആ ഇരുമ്പിന്റെ മാസ്കുകൾ ഇന്ന് നിലവിലില്ല. മാനസിക രോഗങ്ങളെ നമ്മൾ ഇന്ന് തലച്ചോറിലെ രാസമാറ്റങ്ങൾ എന്ന നിലയിൽ ശാസ്ത്രീയമായി സമീപിക്കുന്നു. മനഃശാസ്ത്രജ്ഞരും സൈക്യാട്രിസ്റ്റുകളും കൌൺസിലർമാരും ഇന്ന് നമുക്കിടയിലുണ്ട്. എങ്കിലും ആ പഴയ കളങ്കത്തിന്റെ ഭൂതം ഇന്നും നമ്മെ വിട്ടുപോയിട്ടില്ല. ഇന്ന് നമ്മൾ നേരിടുന്നത് അദൃശ്യമായ ഒരു മുഖംമൂടിയാണ്. മാനസിക രോഗമുള്ള ഒരാൾ തന്റെ രോഗത്തെക്കുറിച്ച് പുറത്ത് സംസാരിക്കാൻ ഭയപ്പെടുന്നു. കാരണം സമൂഹം തന്നെ 17-ാം നൂറ്റാണ്ടിലെ പോലെ കളിയാക്കുമോ, ഒറ്റപ്പെടുത്തുമോ, ജോലിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഇരുമ്പിന്റെ മാസ്കിന് പകരം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നിശബ്ദതയുടെ മാസ്കാണ്. പീഡനമുറകൾക്ക് പകരം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഏകാന്തതയുടെ പീഡനമാണ്. ഒരു സമൂഹമെന്ന നിലയിൽ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കണം. ഭയം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന നിമിഷം സത്യത്തിൽ നമ്മൾ വീണ്ടും 17-ാം നൂറ്റാണ്ടിലെ ആ ക്രൂരമായ തടവറകൾ നിർമ്മിക്കുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മറ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ കാണുക. ചികിത്സ തേടുന്നവരെ ധൈര്യശാലികളായി പ്രോത്സാഹിപ്പിക്കുക. ഭ്രാന്ത് എന്നത് ഒരു വ്യക്തിയുടെ ധാർമ്മിക പരാജയമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരവസ്ഥയാണ് എന്ന് അംഗീകരിക്കുക. ഇരുമ്പിന്റെ മുഖംമൂടി നീക്കം ചെയ്യാൻ സാധിച്ചതുപോലെ ഈ സാമൂഹിക കളങ്കത്തിന്റെ മുഖംമൂടിയും നമുക്ക് വലിച്ചെറിയാൻ കഴിയണം. അപ്പോൾ മാത്രമേ മാനസികാരോഗ്യ രംഗത്ത് നമ്മുടെ സമൂഹം പൂർണ്ണമായും പ്രബുദ്ധരാകും എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ നയന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരും കേട്ടിട്ടുണ്ടാവുന്ന പക്ഷെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു മാനസികാരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, അല്ലെങ്കിൽ ചുരുക്കി പറയുമ്പോൾ OCD. നമ്മളിൽ പലരും പറയാറുണ്ട് എനിക്ക് അല്പം വൃത്തി കൂടുതലാണ്, വൃത്തിയോട് ഭയങ്കര OCD ആണ്, അല്ലെങ്കിൽ അവൻ ഭയങ്കര വൃത്തി കൂടുതലാണ്, അവനൊരു OCD കാരനാണ്. പക്ഷെ യഥാർത്ഥ OCD ഒരു തമാശയല്ല, ഒരു ശീലമല്ല, അത് ചികിത്സിക്കേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. OCD എന്നാൽ എന്താണ്? OCD എന്ന് പറയുന്ന ഈ അസുഖത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒബ്സഷൻ, രണ്ട് കമ്പൽഷൻസ്. ഒബ്സഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത, പേടിയുണ്ടാക്കുന്ന, വിഷമം തരുന്ന കുറച്ച് ചിന്തകളാണ്. ഉദാഹരണങ്ങൾ: എന്റെ കയ്യിൽ അണുക്കളുണ്ട്, ഞാൻ ആരെങ്കിലും രോഗിയാക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു

യോഗ്യാകും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തില്ലേ, അതോ ചെയ്തോ? എനിക്ക് എന്തെങ്കിലും തെറ്റായ ചിന്ത വന്നാൽ ഞാൻ മോശം ആളാവുമോ? ദൈവത്തെ അപമാനിക്കുന്ന ചിന്തകൾ വരുന്നു, ഞാൻ പാവിയാണോ? ഈ ചിന്തകൾ സ്വമേധയ ഉണ്ടാകുന്നതല്ല, പക്ഷെ അത് ആളെ ഭയപ്പെടുത്തും, വിഷമിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു ഭാഗം കമ്പൽഷൻസ് ആണ്. ഈ പേടിപ്പിക്കുന്ന ചിന്തകൾ ഒഴിവാക്കാൻ ആളുകൾ ആവർത്തിച്ച് ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് നമ്മൾ കമ്പൽഷൻസ് എന്ന് പറയുക. ഉദാഹരണം, കൈ കഴുകുക, അതും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൈ കഴുകുക. കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നു, എന്റെ കയ്യിൽ അണുക്കളുണ്ടോ, എന്റെ കൈ അഴുക്കുണ്ടോ, അതിനാൽ എനിക്ക് അസുഖം വരുമോ, മറ്റുള്ളവർക്ക് അസുഖം വരുമോ. വാതിൽ, ഗ്യാസ് ലോക്കുകൾ വീണ്ടും വീണ്ടും പരിശോധിക്കുക. കാരണം ഞാനത് ഓഫാക്കിയോ, ലൈറ്റ് ഓഫാക്കിയോ, വീട് പൂട്ടിയോ എന്നുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പോയി ഇത് ചെക്ക് ചെയ്യുക. പ്രാർത്ഥനകൾ എണ്ണിച്ചൊല്ലുക, ചില വാക്കുകൾ മനസ്സിൽ ആവർത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടും, പക്ഷെ പിന്നെയും ഈ ചിന്തകൾ വരും. ഇതാണ് OCDയുടെ ചക്രം. ആദ്യം കുറെ ചിന്തകൾ വരുന്നു, ആ ചിന്തകൾ പോകാൻ വേണ്ടി കുറച്ച് പ്രവൃത്തികൾ ചെയ്യുന്നു. ഇനി വെറും ഒരു വൃത്തി അല്ലെങ്കിൽ വൃത്തിയോടുള്ള അധികമായ ഒരു ശ്രദ്ധ, അത് മാത്രമാണ് OCD അല്ല. വൃത്തിയുള്ള ആളുകൾ OCD ഇല്ലാതെയും വൃത്തിയാവാം. OCD ഉള്ളവർക്ക് വൃത്തിയോട് ബന്ധമില്ലാത്ത ചിന്തകളും ഉണ്ടാകാം. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ ദോഷം ചെയ്യുമെന്ന പേടി, ലൈംഗികമോ മതപരമോ ആയ അസ്വസ്ഥതകൾ, ചിന്തകൾ, എനിക്ക് എന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ ദോഷം ചെയ്യുമോ എന്ന പേടി എന്നിവയും കാണാം. ഈ ചിന്തകൾ വന്നതുകൊണ്ട് ആരും ഇത് ചെയ്യണമെന്നില്ല. ഇതുപോലത്തെ ചിന്തകൾ അവർക്ക് പ്രയാസം വരുത്തുന്നതായി മാറുകയാണ് സാധാരണ ചെയ്യുക. OCD ആരെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾക്കും മുതിർന്നവർക്കും ടീനേജേഴ്സിനും എല്ലാം OCD വരാം. പലർക്കും കൗമാരത്തിലോ യൗവനത്തിലോ ഇത് തുടങ്ങും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ വരാവുന്ന ഒരു അസുഖം തന്നെയാണ് OCD. പലരും പറയുന്നൊരു സംഭവമുണ്ട്, മോശമായ വളർത്തൽ കൊണ്ടാവാം ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മനസ്സ് കുറച്ച് വീക്കാണ്, ബലഹീനത കൊണ്ടുണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ മനസ്സൊന്ന് ശക്തമാക്കിയാൽ മാറാവുന്നതേ ഉള്ളൂ ഈ അസുഖങ്ങളൊക്കെ. അങ്ങനെയല്ല, OCD പോലത്തുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാവുന്ന അസുഖമാണ്. തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾക്ക് വരുന്ന ചേഞ്ചുകളും, നമ്മൾ പറയുന്ന പോലത്തെ എന്താണ്, നമ്മുടെ തലച്ചോറിലും കുറച്ച് സർക്യൂട്ടുകളൊക്കെ ഉണ്ട്, ആ സർക്യൂട്ടുകളിലും വരുന്ന മാറ്റങ്ങളും കാരണം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് OCD. ഈ പറയുന്ന OCD ചികിത്സിക്കാനാകുമോ? തീർച്ചയായും OCD ചികിത്സിക്കാവുന്ന ഒരു രോഗമാണ്. പ്രധാനമായ രണ്ട് ചികിത്സകളാണ് ഉള്ളത്, ഒന്ന് മരുന്ന്, പിന്നെ തെറാപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന സൈക്കോതെറാപ്പി. മരുന്നുകളിൽ നമ്മൾ യൂഷ്വലി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആന്റിഡിപ്രസന്റ് പോലത്തെ മരുന്നുകളുണ്ട്, അത് ഫലപ്രദമാണ്. പക്ഷെ ഈ മരുന്നുകൾ നമ്മൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിക്കേണ്ടത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന മതിയായ ഡോസിലും മതിയായ കാലത്തും എടുക്കണം. അടുത്തത് സൈക്കോതെറാപ്പി. അതിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതേപോലെ തന്നെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലെ തെറാപ്പികളാണ് ഉള്ളത്. ഇത് രണ്ടും OCD പോലത്തെ ഒരു അസുഖത്തിന് സഹായിക്കും. പേടിയുണ്ടാക്കുന്ന ചിന്തകളെ നേരിടാൻ പഠിപ്പിക്കും, കമ്പൽഷൻസ് എങ്ങനെ ഒഴിവാക്കാൻ സഹായിക്കും. പതുക്കെ പതുക്കെ സുരക്ഷിതമായ പരിശീലനത്തോടെ മരുന്നും തെറാപ്പിയും ചേർത്താൽ ഈ അസുഖത്തിൽ നിന്ന് നമുക്കൊരു പുരോഗതി കാണാൻ സാധിക്കും. OCD ഉള്ളവരെ ഇതൊക്കെ നിർത്തൂ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ നിർത്തിയേ പറ്റുള്ളൂ, ഇങ്ങനൊന്നും ആയാൽ ശരിയാവില്ല എന്ന രീതിയിൽ അവരോട് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ റിച്വൽസിൽ, അതായത് അവരുടെ കമ്പൽഷൻസിൽ നമ്മൾ പങ്കാളിയാവുകയോ ചെയ്യുന്നത് കൊണ്ട് ഒരു നല്ലൊരു റിസൾട്ട് വരില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും രോഗികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു ചിന്ത വരികയാണ്, ഗ്യാസ് ലോക്ക് ചെയ്ത്, ഗ്യാസ് ഓഫ് ആണോ ഇല്ലയോ, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ ചിലപ്പോൾ അവര് തന്നെത്താനെ ചെക്ക് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഈ റിച്വൽസിൽ അവരുടെ വൈഫിനെയോ മക്കളെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ഉൾപ്പെടുത്തും, അവർക്ക് പകരം ഇവർ ചെയ്യുന്നത് പോലെ. പക്ഷേ അതും ഒരു ശരിയായ രീതിയല്ല. കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കി ചികിത്സയ്ക്ക് പ്രോത്സാഹിപ്പിക്കുകയും ക്ഷമയുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഒരു കുടുംബ ബന്ധന OCD എന്ന ചികിത്സയിൽ വളരെ വളരെ പ്രധാനമാണ്. ഇനി നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്നവരോ നിങ്ങൾ വീട്ടിലോ ആർക്കെങ്കിലും
അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസത്തിൽ മണിക്കൂറുകൾ ചിന്തകളിലും ഇതുപോലത്തെ റിച്വൽസിലും അല്ലെങ്കിൽ ഇതുപോലത്തെ കമ്പൽഷൻസിലും വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ജോലിയും പഠനവും ബന്ധങ്ങളും ബാധിക്കപ്പെടുകയാണെങ്കിൽ ദയവായി സഹായം തേടുക. ഓർക്കുക, സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഒരു ഭ്രാന്തിന്റെ അടയാളമല്ല, പരാജയമല്ല, അത് ധൈര്യത്തിന്റെ അടയാളമാണ്. OCD ഉള്ളവർക്കായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ മോശമാളല്ല, ചികിത്സയിലൂടെ നല്ലൊരു ജീവിതം സാധ്യമാണ്. ഈ കുറച്ചു മിനിറ്റുകൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എനിക്കതിൽ സന്തോഷമുണ്ട്. നന്ദി.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എട്ട് ആറ് 2013 എന്റെ ഡയറിയിലെ 142 പേജ്. ഇന്നിവിടെ എത്തിയ യുവാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിപ്പോഴും ശാന്തമായിട്ടില്ല. അവന്റെ പേര് വിനീത്, 24 വയസ്സ്. പക്ഷെ അവന്റെ ഉള്ളിൽ ഓരോ നിമിഷവും മാറിമറിയുന്ന ലോകങ്ങൾ എന്നെ മാത്രമല്ല, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പലതവണ പല മന്ത്രവാദികളെയും കാണിച്ച് സർവപൂജകളും മന്ത്രവാദങ്ങളും ചെയ്തിട്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ നേരം ഓരോ പ്രകൃതം. വീട്ടുകാർ കരുതിയത് പല ബാധകൾ അവനെ ആവാഹിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഒരു പ്രകൃതം, ഉച്ചയ്ക്ക് വേറൊന്ന്, വൈകിട്ട് മറ്റൊന്ന്, രാത്രിയാകുമ്പോൾ തികച്ചും നോർമൽ. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും കാണില്ലേ ഡോക്ടർ എന്നാണ് അവന്റെ അമ്മാവൻ എന്നോട് ചോദിച്ചത്. സാധാരണ സൈക്കോസിസ് രോഗികളിൽ കാണുന്ന സ്ഥിരമായ ലക്ഷണങ്ങളല്ല വിനീതിൽ കണ്ടത്. അതൊരു മായാ കാഴ്ച പോലെയായിരുന്നു. ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് അക്യൂട്ട് ആൻഡ് ട്രാൻസിയന്റ് പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ്. മനഃശാസ്ത്രത്തിൽ ചില രോഗങ്ങൾ അങ്ങനെ വലിയ പേരുകളാണ്. വിനീത് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ നോക്കിയേ, ഈ ജനലിലൂടെ വരുന്നത് വെറും കാറ്റല്ല, അത് ആയിരക്കണക്കിന് മാലാഖമാരുടെ ചിറകടിയാണ്. എനിക്ക് സംഗീതം കേൾക്കാം ഡോക്ടർ, സ്വർണ്ണ നിറമുള്ള സംഗീതം. വിനീതിനോട് ഞാൻ ശാന്തമാകാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സംഗീതമൊന്നുമില്ലല്ലോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്വരം മാറി പേടിയോടെ അവൻ പറഞ്ഞു, സംഗീതമോ? ഏയ്, അതല്ല ഡോക്ടർ, നോക്കിയേ, നിങ്ങളുടെ പുറകിൽ ആ ഭിത്തിയിൽ രക്തം പടരുന്നുണ്ട്. അവർ വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ. ആ ജനൽ അടയ്ക്കൂ ഡോക്ടർ, അവർ എന്നെ കൊല്ലും. നോക്കൂ, ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഒരു നിമിഷം വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണെങ്കിൽ അടുത്ത നിമിഷം കടുത്ത ഭയത്തിലേക്കും സംശയത്തിലേക്കും അവൻ വഴുതി വീഴുന്നു. അവന്റെ ലക്ഷണങ്ങൾ ഒരു പോളിമോർഫിക് അവസ്ഥയിലാണ്. അതായത്, ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇപ്പോൾ കണ്ട ഹാലുസിനേഷൻ തൊട്ടടുത്ത നിമിഷം മാറി മറ്റൊന്നായി മാറുന്നു. ഇവർക്ക് ഡെല്യൂഷൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് മാറിമറിയുന്ന സ്വഭാവമുള്ളതാണ്. കുറച്ചു കഴിഞ്ഞ് വിനീത് വളരെ സാധാരണക്കാരനെ പോലെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ അമ്മ എവിടെ, എനിക്ക് വീട്ടിൽ പോണം. വിനീത്, നീ കുറച്ചു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മാലാഖമാരെക്കുറിച്ചും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെക്കുറിച്ചും ചുമരിൽ രക്തം പടരുന്നതിനെക്കുറിച്ചുമൊക്കെ ഓർക്കുന്നുണ്ടോ അത്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എനിക്ക് പനിയാണോ ഡോക്ടർ? മനസ്സിന്റെ ഈ അവസ്ഥ വളരെ സങ്കീർണമാണ്. കൂടെയുള്ള ആളുകൾ വിശ്വസിച്ചു പോകും ഏതോ ബാധ കയറിയതാണ് എന്ന്. പക്ഷേ പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ ബാധിച്ചവർക്ക് ലോകം ഒരു കലങ്ങിയ കണ്ണാടി പോലെയാണ്. ലക്ഷണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായേക്കാം. പക്ഷെ ശരിയായ ചികിത്സയും കൗൺസിലിംഗും നൽകിയില്ലെങ്കിൽ അത് വീണ്ടും മടങ്ങിവരാം. വിനീതിനെ ഞങ്ങൾ കരുണാസൈയിൽ അഡ്മിറ്റ് ചെയ്തു. കൃത്യമായ മരുന്നുകളും സ്നേഹത്തോടെയുള്ള പരിചരണവും അവനെ ആ മായാ കാഴ്ചകളിൽ നിന്ന് മോചിപ്പിക്കും, ഞങ്ങൾക്കുറപ്പുണ്ട്. സൈക്യാട്രിസ്റ്റ് വളരെ കാര്യമായിട്ടാണ് അവന് മരുന്നെഴുതിയിരിക്കുന്നത്. മറ്റെല്ലാവരും അവനോടൊപ്പമുണ്ട്. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും മറ്റു കാര്യങ്ങളും ഒക്കെയായി തീർച്ചയായും വിനീത് തിരിച്ചു വരിക തന്നെ ചെയ്യും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് രജനി, ഞാൻ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വരുന്നു. സുജാത മോഹൻ പാടിയ വരം മഞ്ഞളാടി എന്ന ഗാനമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് അർച്ചന, ഞാൻ പുനഃപറയുന്നുവായിരുന്നു. എനിക്കിന്ന് റേഡിയോയിലൂടെ ഒപ്പത്തിലെ സിനിമ എന്ന പാട്ടാണ് റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പാട്ട് എന്റെ ഫ്രണ്ട് ഉണ്ണിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എൻ്റെ പേര് ഡന്ന. ഞാൻ പൊങ്ങണങ്കാട് ഭാഗത്തു നിന്ന് വരികയാണ്. എനിക്കിന്ന് കരുണാ സായി റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വാനും ചായും എന്ന പാട്ടാണ് അനാർക്കലി സിനിമയിലത്തെ.

എൻ്റെ പേര് നിവേദ്യ, തൃശ്ശൂരിൽ നിന്നാണ്. എനിക്കിന്ന് കരുണാസായി റേഡിയോയിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് കർണൻ നേപ്പോളിയൻ ഭഗത് സിംഗിലെ സായാഹ്ന തീരങ്ങളെ എന്നുള്ള സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് യുക്ത. ഞാൻ തൃശ്ശൂർ കുറ്റുമുക്ക് ഭാഗത്തു നിന്ന് വരുന്നതാണ്. എനിക്കിന്ന് കരുണാസൈ റേഡിയോയിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് നീ എൻ വെണ്ണില കസിൻസ് മൂവി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: Hi, I'm Srinidhi HS. I'm from Thrissur. So the song that I would like to hear is Aaro Nenjil from Goda.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രദ്ധ അതിൻ്റെ പൂർണ്ണതയിൽ വ്യാപരിക്കാൻ പ്രചോദനം അനിവാര്യമാണ്. പ്രചോദനത്തിന് താല്പര്യവും താല്പര്യത്തിന് മനോഭാവവും ആവശ്യമാണ്. അപ്പോൾ കാര്യങ്ങൾ മനോഭാവത്തിൽ നിന്ന് തുടങ്ങണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ദി ഗ്രേറ്റ് ബനിയൻ ട്രീയെ കുറിച്ച് കേൾക്കാം. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഏക്കറോളം പടർന്നു കിടക്കുന്ന ഒരു വലിയ കാടാണെന്നേ ആരും പറയൂ. എന്നാൽ കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാനിക് ഗാർഡനിലെ ഈ വിസ്മയ കാഴ്ച സത്യത്തിൽ ഒരൊറ്റ ആൽമരമാണ്. 250-ലേറെ വർഷം പഴക്കമുള്ള ഈ മരം ദി ഗ്രേറ്റ് ബനിയൻ ട്രീ എന്ന പേരിലാണ് ലോക പ്രശസ്തമായത്. ഏകദേശം 4.67 ഏക്കറിലായി പടർന്നു നിൽക്കുന്ന ഈ മരം ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ശാഖകൾ പടർന്നു നിൽക്കുന്ന ചുറ്റളവും മാത്രം ഏകദേശം 486 മീറ്ററോളം വരും. ഈ മരത്തിന് ചുറ്റുമായി നിർമ്മിച്ചിട്ടുള്ള 330 മീറ്റർ നീളമുള്ള റോഡിലൂടെ നടന്നാൽ ഈ വടവൃക്ഷത്തിന്റെ വലിപ്പം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. ഈ ആൽമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താങ്ങുവേരുകളാണ്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 3772-ലധികം താങ്ങുവേരുകൾ ഇന്ന് ഈ മരത്തിനുണ്ട്. ഇവ മണ്ണിലിറങ്ങി തടികളായി മാറുന്നതോടെ മരം വീണ്ടും വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് മരങ്ങൾ നിൽക്കുന്ന ഒരു വനമായി ഇതിനെ തോന്നിപ്പിക്കുന്നത് ഈ സവിശേഷതയാണ്. 1864-ലും 1867-ലും ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റുകൾ ഈ മരത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് മരത്തിന്റെ പ്രധാന തടിയിൽ ഫംഗസ് ബാധ ഉണ്ടായതിനെ തുടർന്ന് 1925-ൽ അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പ്രധാന തടി ഇല്ലാതിരുന്നിട്ടും തന്റെ ആയിരക്കണക്കിന് താങ്ങുവേരുകളിലൂടെ ഈ മരം ഇന്നും കരുത്തോടെ വളരുന്നു. മധ്യഭാഗമില്ലാതെ ചുറ്റുമുള്ള വേരുകളിലൂടെ ജീവൻ നിലനിർത്തുന്ന ലോകത്തിലെ ഏക സസ്യവിസ്മയങ്ങളിൽ ഒന്നാണ് ഇത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ മരത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ വർഷവും ഇതിന്റെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മരത്തിന്റെ അതിരുകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ ആൽമരത്തിന്റെ പ്രതാപവും കരുത്തും വിളിച്ചോതുന്ന ഒന്നാണ് ഈ വിസ്മയം. പ്രകൃതിയുടെ അതിജീവനത്തിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ഒരു പ്രധാന തടി പോലുമില്ലാതെ നൂറ്റാണ്ടുകളോളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരം കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 10,000-ങ്ങളാണ് കൊൽക്കത്തയിലെത്തുന്നത്.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

മറ്റൊരാളെക്കാൾ സമർത്ഥനാണ് താനെന്ന് തെളിയിക്കാൻ ഏവർക്കും ആഗ്രഹമുണ്ടാകും. എന്നാൽ ജന്മസിദ്ധമായ കഴിവോ അനുഭവ സമ്പത്തോ ഉള്ള സമർത്ഥരെ അംഗീകരിക്കുവാൻ മടി കാണിക്കാതിരിക്കുന്നതാണ് ഉചിതം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വ്യക്തിവിശേഷം. വ്യക്തിവിശേഷത്തിൽ ഇന്ന് തരുവത്ത് അമ്മാളു അമ്മയെ കുറിച്ച് കേൾക്കാം. തരുവത്ത് അമ്മാളു അമ്മ ഒറ്റവാചകത്തിൽ വിശേഷിപ്പിച്ചാൽ മലയാളത്തിൽ അപസർപ്പക നോവൽ എഴുതിയ ആദ്യത്തെ വനിത. അപസർപ്പക നോവൽ എന്നാൽ ഡിക്റ്റേറ്റീവ് നോവൽ. കമലാഭായി അഥവാ ലക്ഷ്മി വിലാസത്തിലെ കൊലപാതകം എന്നായിരുന്നു നോവലിന്റെ പേര്. എഴുതിയ വർഷം 1914. നോവലിസ്റ്റ് എന്നതിനപ്പുറം സ്വന്തമായി നിലപാടുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു തരുവത്ത് അമ്മാളു അമ്മ. മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും അവഗാഹമായ അറിവുണ്ടായിരുന്ന അമ്മാളു അമ്മയ്ക്ക് അന്നത്തെ കൊച്ചി മഹാരാജാവ് സാഹിത്യസഖി ബിരുദം നൽകാൻ തയ്യാറായെങ്കിലും അവർ അത് സ്വീകരിച്ചില്ല. മികച്ച ഒരു പ്രഭാഷകയായിരുന്നു അവർ. 1927 തൃശൂർ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നു. അന്ന് ഭാഷ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്ന വിഷയത്തിൽ അവർ നടത്തിയ പ്രഭാഷണം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. അപ്പോൾ രാമകൃഷ്ണപിള്ളയ്ക്കും കുടുംബത്തിനും അഭയം നൽകാൻ അമ്മാളു അമ്മ തയ്യാറായി. അത് തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒരു മുഖ്യ ഏടാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിൽ 1873 ഏപ്രിൽ 6 പാലക്കാട് തരുവത്ത് കുടുംബത്തിൽ ജനിച്ചു. മലയാള ഭാഷയിൽ എഴുതുക മാത്രമല്ല, സംസ്കൃതത്തിൽ നിന്നും തമിഴിൽ നിന്നും നിരവധി കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജുമ ചെയ്തു. കൊച്ചി രാജ്യത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് സാഹിത്യസഖി. അതാണ് അവർ നിരസിച്ചത്. ലീല, കോമളവല്ലി, ഭക്തമാല, ബുദ്ധചരിതം, ബാലബോധിനി, ഭക്തമാലയിലെ ചെറുകഥകൾ, സർവവേദാന്ത സിദ്ധാന്ത സാരംഗ സംഗ്രഹം, ഭക്തിചന്ദ്രിക, കൃഷ്ണഭക്തിചന്ദ്രിക, ബുദ്ധഗാഥചന്ദ്രിക, ഒരു തീർത്ഥയാത്ര, ശ്രീശങ്കരവിജയം, ശിവഭക്തവിലാസം തുടങ്ങി നിരവധി കൃതികൾ അമ്മാളു അമ്മ രചിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിന്റെ പരിഭാഷയാണ് ബുദ്ധഗാഥ. സ്ത്രീപക്ഷവാദിയും സ്ത്രീസമത്വവാദിയുമായിരുന്ന അമ്മാളു അമ്മ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെയോ അതിലധികമോ സാഹിത്യ അഭിരുചിക്ക് പ്രാധാന്യം നൽകണമെന്ന് ആഹ്വാനം ചെയ്തു. ഒരിക്കൽ ലക്ഷ്മിഭായി എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച സ്ത്രീകളുടെ സാഹിത്യവാസന എന്ന ലേഖനത്തിൽ അവർ ഇങ്ങനെ എഴുതി: സ്ത്രീകൾക്ക് സാഹിത്യാഭിരുചി ഉണ്ടെന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടെന്ന് എനിക്കറിയാം. സാഹിത്യത്തിന്റെ സത്ത ഓരോ സ്ത്രീയിലുമുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും ശക്തമായി ആഹ്വാനം ചെയ്യുകയും സ്ത്രീ ശാക്തീകരണം മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്ത തരുവത്ത് അമ്മാളു അമ്മ ചരിത്രത്തിന്റെ വിസ്മൃത പഥത്തിലേക്ക് എങ്ങനെയാണ് ആണ്ടുപോയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യ ബി കല്യാണി അമ്മ രചിച്ച വ്യാഴവട്ട സ്മരണകളിൽ തരുവത്ത് അമ്മാളു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെപ്പറ്റി വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1936 ജൂൺ 6 അവർ അന്തരിച്ചു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ആൾക്കൂട്ടം ബലമല്ല, എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കൂട്ടം ഒരു ബലവുമല്ല. ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. റിപ്പബ്ലിക് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പ്ലേറ്റോ പറയുന്നു, മെജോറിറ്റി ആർ ഫൂൾസ് എന്ന്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാലും ആദർശപരമായ ഒരു കഴമ്പൊന്നും അതിനില്ല. അതൊക്കെ വെറും കണക്കുകൾ മാത്രം. കണക്കുകൾക്കപ്പുറത്താണ് കാര്യം. കുഞ്ചൻ നമ്പ്യാർ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എലികളൊരായിരം ഉണ്ടെന്നാലും ഒരു പുലിയോട് കലഹിക്കാനാവുമോ എന്ന്. മാത്രമല്ല, ലക്ഷം മനുഷ്യർ കൂടും ദിക്കിൽ ലക്ഷണമൊത്തവരൊന്നോ രണ്ടോ. ആടുകൾ പറ്റമായും സിംഹം ഒറ്റയ്ക്കും സഞ്ചരിക്കുന്നു. അപ്പോൾ ആൾക്കൂട്ടമല്ല ബലം, അത് ധൈര്യമാണ്. ആത്മധൈര്യം ബുദ്ധിമാന് മാത്രമേ ഉണ്ടാകൂ. അവസരമാകട്ടെ, എപ്പോഴും ബുദ്ധിമാന്റെ പക്ഷം പിടിച്ച് മത്സരിക്കുകയും ചെയ്യും. സൈന്യബലം കുറച്ചേ ഉള്ളൂ എന്നിരിക്കട്ടെ, അത് കണ്ടിട്ട് നിസാരമെന്ന് കരുതുന്നത് ബുദ്ധിയല്ല. ആ സൈന്യം തന്നെ നിൽക്കേണ്ടിടത്ത് നിന്നാൽ വലിയ ബലമാണ്. ആൾബലമല്ല, സ്ഥാനത്തുള്ള നിൽപ്പാണ് ശക്തിയുടെ രഹസ്യം. സുരക്ഷിതമായ കോട്ട, തക്ക സൈന്യബലം, ഇതൊന്നുമില്ലാത്തവരെ പോലും അവരുടെ താവളത്തിൽ ചെന്ന് ആക്രമിച്ച് കീഴടക്കുക എന്നത് വിഷമകരം തന്നെ. എല്ലാ മുൻകരുതലുകളും ഉള്ള ഒന്നായിരിക്കുമല്ലോ ആരുടെയും സങ്കേതം. പാപ്പാന്റെ നിയന്ത്രണത്തിൽ നിൽക്കാതെ ഇഴഞ്ഞോടുന്നതും വേലേന്തിയ ഭടന്മാരെ കൊമ്പിൽ കോർക്കുന്നതുമായ ഒരു മതഗജം അതിന്റെ കാലുകൾ ചെളിയിൽ പൂഴ്ന്നു പോയാൽ എത്രമാത്രം നിസ്സഹായമായ ഒരവസ്ഥയിലാണ് പെടുക. വെറും നരികൾക്ക് പോലും ആ അവസ്ഥയിൽ അതിനെ കീഴടക്കാനാകും. കൊല്ലാനും പറ്റും. അവനവന്റെ സ്ഥാനം പിഴച്ചുപോയാൽ പിന്നെന്തു ശക്തി.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് മെയ് 12-ന്റെ ഹൃദയഭൂമികയിലാണ്. 1820 മെയ് 12 ഫ്ലോറൻസ് നൈറ്റിംഗേൽ ജന്മം കൊണ്ടിരിക്കുന്നു. 1937 മെയ് 12 ഇംഗ്ലണ്ട്, ജോർജ് 6-ന്റെയും എലിസബത്തിൻ്റെയും കിരീടധാരണം നടക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ മന്ദർ ദേശ്പാണ്ഡെ പാടിയ ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദനസുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാന മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അഖിലേന്ത്യാ നേതൃത്വം നടത്തിയ ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായ സാഹചര്യത്തിലാണിത്. ഇതിനിടെ മുതിർന്ന നേതാക്കൾക്ക് അനുകൂലമായുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ്. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിൽ പാർലമെന്റ് അംഗമായ KC വേണുഗോപാൽ എന്നിവർക്ക് അനുകൂലമായ പ്രചാരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തുണ്ടായിരുന്നത്.
0: തമിഴക വെട്രി കഴകം നേതാവ് JCD പ്രഭാകരനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ജോസഫ് വിജയ് സർക്കാരിന്റെ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള വിശ്വാസ വോട്ടെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് TVK അംഗം ശ്രീനിവാസ സേതുപതിയെ വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി നാളെ അടിയന്തരവാദം കേൾക്കും. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഖാനാപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LNG, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. അസംസ്കൃത എണ്ണ, LNG എന്നിവയുടെ 60 ദിവസത്തേക്കുള്ള ശേഖരവും LPGയുടെ 45 ദിവസത്തേക്ക് വേണ്ട ശേഖരവും രാജ്യത്തുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും ആഭ്യന്തര ഇന്ധന വിലയിൽ സ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ലോക നഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. പുരസ്കാരം ലഭിച്ചതിൽ ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ശ്രീമതി ഐഷ ബീബി കെ ആകാശവാണി പങ്കുവച്ചു.
2: ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ്. കഴിഞ്ഞ 17 വർഷത്തെ എന്റെ നഴ്സിംഗ് കരിയറിൽ ഞാൻ നൽകിയ സേവനങ്ങളെ മുൻനിർത്തി രാജ്യത്തിന്റെ ഏറ്റവും വലിയ നഴ്സിംഗ് ബഹുമതിയായ നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് ഇന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയിൽ നിന്നും എനിക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒരു പുരസ്കാരത്തിനപ്പുറം എന്റെ തൊഴിലിനോടുള്ള അർപ്പണ ബോധ്യത്തിൽ ലഭിച്ച വലിയൊരു അംഗീകാരമായാണ് ഞാൻ കാണുന്നത്. അനേകം രോഗികളുടെയും സഹപ്രവർത്തകരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഇതിന് പിന്നിലുണ്ട്. ഈ സന്തോഷം എന്റെ പ്രിയപ്പെട്ട ദ്വീപ് നിവാസികൾക്കും എന്റെ സഹപ്രവർത്തകർക്കും കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ടവർക്കുമായി ഞാൻ സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്രാനഗർ ഹവേലി നമോ ഹോസ്പിറ്റലിലെ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. May 3 രാജ്യവ്യാപകമായി നടന്ന NEET UG പരീക്ഷ റദ്ദാക്കിയതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും പരീക്ഷ എഴുതുന്നതിന് അധിക ഫീസ് ഈടാക്കില്ലെന്നും NTA അറിയിച്ചു. പരീക്ഷ നടത്തിപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ബ്രിക്സ് രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ബ്രിക്സ് പ്രതിനിധികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസ കാലയളവിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുള്ളതായി KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 KV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ തകരാർ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം. തിരുവനന്തപുരം നഗരത്തിലെ നന്ദാവനം, ബേക്കറി ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ പൈപ്പ് ലൈനിൽ രൂപപ്പെട്ട ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടും. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. അരുവിക്കര ജലശുദ്ധീകരണശാല, വെള്ളയമ്പലത്തെ പ്രധാന പൈപ്പ് ലൈൻ എന്നിവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ മാസം 15 രാവിലെ 8 മണി മുതൽ 16 രാവിലെ 8 മണി വരെയും വിവിധ വാർഡുകളിൽ ജലവിതരണം തടസ്സപ്പെടും. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് 4-7 വയസ്സുള്ള 2 കുട്ടികൾക്ക് ദാരുണാന്ത്യം. മേൽമുറി പടിഞ്ഞാറേമുക്ക് സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യാ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി പാലക്കാട് കാട്ടുശ്ശേരിയിൽ കണ്യാർകളി സംഗമം നടക്കും. ജില്ലയിലെ 31 ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി കലാകാരന്മാർ ഈ ദിവസങ്ങളിൽ ഇവിടെ ഒത്തുകൂടും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: ദേശപ്പെരുമ എന്ന പേരിലാണ് കാട്ടുശ്ശേരി ദേശത്ത് സംഗമം നടക്കുന്നത്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ വാമൊഴിയിലൂടെ തലമുറകൾ കൈമാറി വന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കണ്യാർകളി. ഈ ദേശങ്ങളിൽ നിന്നുള്ള കണ്യാർകളി പുറാട്ടുകളാണ് സംഗമത്തോടനുബന്ധിച്ച് അരങ്ങേറുക. മൺമറഞ്ഞുപോയ കണ്യാർകളി കലാകാരന്മാരെയും കളി ആശാന്മാരെയും പരിപാടിയിൽ അനുസ്മരിക്കും. വെള്ളിയാഴ്ച രാവിലെ പതാക ഘോഷയാത്രയോടുകൂടിയാണ് കണ്യാർകളി സംഗമത്തിന് തുടക്കമാവുകയെന്ന് സംഘാടകർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74,559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23,380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ നിർവഹിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ 76 വാർഡുകളിലും ഇതോടൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആദരസൂചകമായി ലോക റെക്കോർഡ് ജേതാവ് സൂഫിയ സൂഫി നടത്തുന്ന മാരത്തൺ ഓട്ടത്തിന് തുടക്കമായി. മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമാൻഡന്റ് കേണൽ സൂര്യ മുഖർജി കന്യാകുമാരിയിൽ നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം വൈകാതെ ഉണ്ടായേക്കും. സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്നും നിലവിൽ ക്ഷാമം അനുഭവപ്പെടുന്നില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ട്രാൻസ്ഫോർമർ തകരാറ് മൂലം 4 വടക്കൻ ജില്ലകളിൽ ഇന്നു മുതൽ 7 ദിവസം ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ ഇടിവ്. സ്വർണവിലയിൽ പവന് 400 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യയുടെ സുഖദ ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, കെ ജെ യേശുദാസ് ആലപിക്കുന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റുവീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ശ്രേയാ ഘോഷാൽ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: പടാവ് പ്രധാനമന്ത്രി കാ സംയുക്ത അറബ് അമീരാത് കാ ഹോഗാ. സംയുക്ത അറബ് അമീരാത് കെ സാത്ത് ഹമാരെ ബഹുയാമേ റിഷ്തേ ഹൈ ലേക്കിൻ ഉസ്മേ ഊർജ സുരക്ഷ ബഹുത് അഹം ഏക ഉസ്കാ ഭാഗ്യ ഹൈ. ഊർജ സുരക്ഷ പർ ബാത്ചീത് ഹോഗി, കൈസേ ഇസ്കോ ഓർ വ്യാപക് കിയാ ജായേ. ഊർജ സുരക്ഷ ഹമാരി ഹൈ, ഉസ്കോ ഹം മജ്ബൂത് കർ സകേ. ഉസ്കേ അലാവേ ജോ 4 അന്യ ദേശ് ഹൈ, നോർഡിക് സമിറ്റ് ഹോനേ വാലാ ഹൈ, നോർവേ കി യാത്ര ഹൈ, സ്വീഡൻ കി യാത്ര ഹൈ, ഇറ്റലി കി യാത്ര, നെതർലൻഡ്സ് കി യാത്ര ഹൈ. ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം മേ ഭാരത് മേ ബഹുത് കാം ഹോ രഹാ ഹൈ ഓർ ക്ലീൻ എനർജി ടെക്നോളജീസ് മേ യേ ലോഗ് ഓർ ഗ്രീൻ ട്രാൻസിഷൻ മേ കാഫി ആഗേ ഹൈ. തോ ഇൻ സഭി മുദ്ദേ പർ ഹമാരി ബാത്ചീത് ഹോഗി. വികസിത ഭാരത് കി തരഫ് ഹംകോ ലേ ആതാ ഹൈ, ഉസ്കോ കൈസേ മജ്ബൂത് കിയാ ജായേഗാ. യേ പ്രധാനമന്ത്രി കേ ദൌറേ കാ ഏക് മുഖ്യ ആധാർ ഹൈ.
0: സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവുമായും രാജ്ഞിയുമായും പ്രധാനമന്ത്രി റോബ് എട്ടനുമായും കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 14-15 തീയതികളിൽ നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ലോക നഴ്സ് ദിനത്തോടനുബന്ധിച്ച് ദേശീയ ഫ്ലോറൻസ് നൈറ്റിംഗേൾ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നഴ്സിംഗ് മേഖലയിൽ വിശിഷ്ട സംഭാവനകൾ നൽകിയ 15 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി 3 പേരാണ് ഇക്കുറി അവാർഡ് നേടിയത്. തിരുവനന്തപുരം പാങ്ങപ്പാറ ഹെൽത്ത് സെന്ററിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ മഞ്ജുമോൾ VS, ദാദ്ര നഗർ ഹവേലി നമോ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട് ദീപ ബിജു, ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഓഫീസർ ഐഷ ബിബി എന്നിവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സമിതിയുടെ വിശദമായ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാലിന് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. ഇതു സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിനും 40 മുതൽ 50,000 കോടി രൂപ വരെ സർക്കാർ വിഹിതം നേടിയെടുക്കുന്നതിനുമാണ് സുപ്രീംകോടതി ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം പ്രതിദിനം ഏകദേശം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന വാർഷിക ബിസിനസ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: Our LPG, which you use in kitchens, about 60% used to come from the Strait of Hormuz. Now we had to make arrangements. Our domestic production of LPG prior to the crisis was 35,000 or 36,000 metric tons per day. We ramped up our domestic production to 54,000 metric tons. This by itself is a mind-boggling thing.
0: 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ മാതൃഭാഷ, ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യം, നിർമ്മിത ബുദ്ധി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഗവേഷണവും നവീകരണവും കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR അമ്പത്തിയെട്ടാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നതിന് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെപിസിസി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായമാണ് നേതൃത്വം ആരാഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 8 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനം അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ചത്. അതേസമയം അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഖാനപാരയിൽ നടന്ന ചടങ്ങിൽ 4 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴക വെട്രി കഴകം നേതാവ് JDC പ്രഭാകറിനെ തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തു. സ്പീക്കർ സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് നാളെ വരെയാണ് സമയം. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ TVK നിയമസഭാംഗം R ശ്രീനിവാസ സേതുപതി സമർപ്പിച്ച ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ പരിഗണിക്കാനാണ് സുപ്രീംകോടതി ബെഞ്ച് അനുമതി നൽകിയത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 3 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി NCERTയും CBSEയും കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും നിർമ്മിത ബുദ്ധിയും അടക്കമുള്ള വിഷയങ്ങളിൽ പുതിയ പാഠ്യപദ്ധതി അവതരിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. വേനൽക്കാല അവധിക്കാലത്ത് അധ്യാപകർക്ക് ഇതിൽ പരിശീലനം നൽകുമെന്നും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞു. 9, 10, 11, 12 ക്ലാസുകൾക്കായി NCERT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠപുസ്തകങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 2030 ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കായിക മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ജനങ്ങളുടെ മനോഭാവം, സർഗാത്മകത, യുവാക്കളുടെ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മൈ ഭാരതുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന 3 സംരംഭങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
4: കോമൺവെൽത്ത് ഗെയിംസ് 2030 ടോർച്ച് ഡിസൈൻ മത്സരം, CWG റീൽ ചലഞ്ച്, കോമൺവെൽത്ത് ഗെയിംസ് ക്വിസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൈ ഭാരത് ഉപയോക്താക്കൾക്കും മത്സരങ്ങളിൽ പങ്കെടുക്കാം. ഈ വർഷം സെപ്റ്റംബർ 26 വരെ ക്വിസിൽ പങ്കെടുക്കാം. എല്ലാ ആഴ്ചയും മികച്ച 5 വിജയികളെ പ്രഖ്യാപിക്കും. ഇന്ത്യയിലെ കായിക പ്രസ്ഥാനത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 2030 ഒക്ടോബറിലാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് 4 മരണം. പരിക്കേറ്റ 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മങ്കടയിലെ പന്തലൂർ മല വ്യൂ പോയിന്റിൽ എത്തിയ വിദ്യാർത്ഥികൾക്കാണ് ഇടിമിന്നലേറ്റത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. അഹമ്മദാബാദ് ാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1456 പോയിന്റ് ഇടിഞ്ഞ് 74559, നിഫ്റ്റി 436 പോയിന്റ് നഷ്ടത്തിൽ 23380 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 400 രൂപ വർദ്ധിച്ച് 1,12,920 രൂപയും ഗ്രാമിന് 14,115 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഏറ്റെടുത്ത CBI 7-അംഗ സംഘം രൂപീകരിച്ചു. സംസ്ഥാന പോലീസിന്റെ ശുപാർശയെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. May 3 രാജ്യവ്യാപകമായി നടന്ന നീറ്റ് UGC പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ച ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിലും രാജ്യത്ത് ആഭ്യന്തര LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യത്തുടനീളമുള്ള കോടതികളുടെ നവീകരണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. വിശദമായ റിപ്പോർട്ട് ഈ വർഷം ഓഗസ്റ്റ് 31 സമർപ്പിക്കണം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
5: സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യ്ക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് സുകുമാർ അഴീക്കോട് സംസാരിക്കുന്നത് കേൾക്കാം.

0: ഇവിടെ ഈ കാട്ടിന്റെ ഈ പർവ്വതത്തിന്റെ സാധനം മനുഷ്യൻ കാണാത്തയിടത്ത് ഈ പരമസൗന്ദര്യം എന്തിനാണ് വെച്ചത്? അജന്ത കാണുമ്പോൾ അത് നമുക്ക് തോന്നിപ്പോകും. ഈ മനുഷ്യൻ കാണാത്തയിടത്ത് ഈ അഗണിത മർത്യവിഭൂതി, അഗണിത ദിവ്യവിഭൂതി എന്തിനിവിടെ പ്രതിഷ്ഠിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. സൗന്ദര്യം കാണുവാൻ നീ ആത്മത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. സൗന്ദര്യം തെരുവിൽ വിൽക്കപ്പെടുന്നതല്ല. സൗന്ദര്യം ഒരു മഹാത്യാഗത്തിൻ്റെ അന്തിമമായ ഒരു പ്രതിഫലമാണ്. അതാണ് ഇന്ത്യൻ കലയുടെ, അത് അരവിന്ദ ഘോഷ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ ആർട്ട് എന്ന പുസ്തകത്തിൽ അതിവിശദമായി പറഞ്ഞതാണ്. വലിയ മരം, മൗണ്ട് ആബുവിലെ തേജ്പാൽ ക്ഷേത്രം, അത്ഭുതകരമായ ക്ഷേത്രം. അത് നിങ്ങൾ ഈ മലയൊക്കെ കയറി, ഈ മരുഭൂമിയിലൂടെ പോയി മലയൊക്കെ കയറിയിട്ട് നിങ്ങൾ അവിടെ എത്തേണ്ടതാണ്. അപ്പോഴാണ് ഇത് കുഞ്ഞിരാമൻ നായർ പാടിയില്ലേ, ഇനിയുമുണ്ട് ഗോപുരം, ഇനിയുമുണ്ട് പടികളെത്ര കയറണം എന്ന് ചോദിച്ചില്ലേ? അത് കലയുടെ ആത്മാവിലേക്ക് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് കുഞ്ഞിരാമൻ നായർ അവതരിപ്പിച്ചത്. ഇനിയും എത്ര കയറി കയറിയിട്ട് ഇത് അവസാനിക്കുന്നില്ല. ഇത് ശബരിമലയെ പറ്റി പറഞ്ഞതല്ല, ശാശ്വതമായ ആനന്ദ ഈ സൗന്ദര്യ തീർത്ഥാടനത്തിൻ്റെ കഥ പറയുകയാണ് അദ്ദേഹം. അങ്ങനെ നമ്മുടെ ഈ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഈ തരത്തിലുള്ളതാണ്. ഞാൻ ഈ അജന്താ ചിത്രങ്ങളെ പറ്റി ഒരുപാട് ഗുഹകളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പ്രത്യേക ആശയം പറയാൻ വേണ്ടി ഇവിടെ ഒരു ഗുഹയിൽ ഇത് അവലോകിതേശ്വരൻ എന്ന് പറയുന്ന ബുദ്ധമതത്തിൽപ്പെട്ട, ഇതൊക്കെ മിക്കവാറും ബുദ്ധമത സന്യാസികളാണ്, ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ അനർഘ സംസ്കാരവുമാണ് ഇത്. ഇതിൽ ഹൈന്ദവ കല എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുമില്ല, പക്ഷെ ഇത് എൻ്റെ കലയാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അജന്ത എന്ന് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും അത് ഹൃദയത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ്, അജന്തയില്ലെങ്കിൽ ഇന്ത്യയില്ല, അത്തരത്തിലാണ് അജന്ത നിൽക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുമായ എല്ലോറ എലിഫൻ്റ ഇങ്ങനെ വാരി വിതറിയിരിക്കുകയാണ് സൗന്ദര്യഭൂമികൾ മുഴുവനും. അതിലൊരു അവലോകിതേശ്വരൻ എന്ന ഒരു ബോധിസത്വനുണ്ട്. ബോധിസത്വം എന്ന് പറഞ്ഞാൽ ആരാണ്? ബോധിസത്വം എന്ന് പറയുന്നത് നിർവാണം കിട്ടിയിട്ടും ജനതയുടെ ഈ ദുഃഖത്തിൽ പങ്കാളിയായി കാരുണ്യം കൊണ്ട് ഈ ദുഃഖം അവസാനിപ്പിക്കുവാൻ വേണ്ടി നിർവാണത്തിലേക്ക് പോകാതെ മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നവരാണ് ബോധിസത്വൻ. ആ ബോധിസത്വൻ അവലോകിതേശ്വരനാണ്. നമ്മുടെ ബച്ചന്റെ വിശേഷം തന്നെയും അമിതാഭ ബച്ചൻ എന്നുള്ളത് ബുദ്ധന്റെ ഒരു പര്യായമാണ്. അമിതാഭൻ എന്നുള്ളത് മറ്റൊരു ബോധിസത്വനാണ്. അത് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ കവിയായത് കൊണ്ടാണ് ഇവിടുത്തെ ഈ അവലോകിതേശ്വരന്റെ നോട്ടം. അത് ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഈ ധാരണയില്ല, ഒരുപാട് ഇതിങ്ങനെ കിടക്കുകയാണ്. നമ്മൾ കടപ്പുറത്ത് പോയ പോലെ കടൽ കണ്ടു എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടു? ഒരിളക്കം കണ്ടു എന്നല്ലാതെ ആത്മഹത്യ ചെയ്യുന്നവനെ കടൽ മുഴുവൻ കാണാൻ സാധിക്കും എന്ന അഭിപ്രായമാണ് എനിക്ക്. അതിന് ധൈര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും കടൽ അകലെ ഇത് കണ്ടിട്ട് ഇരിക്കുകയാണ്. അപ്പം അതുപോലെയാണ് ഇത്. 1000 കൊല്ലം BC 2nd century തൊട്ട് AD 7th century വരെ നിരന്തരമായി ഈ പേരില്ലാത്ത മനുഷ്യർ വന്ന് കലയുണ്ടാക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത് ഞാൻ നേരത്തെ തമാശ പറഞ്ഞെങ്കിലും അത് അവനവനെ ത്യജിച്ചുകൊണ്ടുള്ള ഒരു കലാപ്രകടനമാണ് അത്. നമ്മളിന്ന് ഒരു ചിത്രം പറഞ്ഞാൽ അടിയിലൊരു സിഗ്നേച്ചർ വരും. ഇവരുടെ സിഗ്നേച്ചർ ഈ ചിത്രം തന്നെയാണ്. അതാണ് കലയുടെ അത്ഭുതം. ഞാൻ വരഞ്ഞ ചിത്രം ഞാൻ മാത്രം വരയുന്ന ചിത്രമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മമുദ്ര ഈ ചിത്രമാണ്. അതിലെ വർണ്ണഭംഗിയും അതിലെ പ്രകാശഛായ സമ്മേളനവും ഇതൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഇന്ന് വേറെ സിഗ്നേച്ചർ നടത്തുന്നവർക്ക് തങ്ങളുടെ ചിത്രം തങ്ങളുടെ ആത്മമുദ്ര വഹിക്കുന്നതല്ല എന്നുള്ള ധാരണ ശരിക്കുള്ളത് കൊണ്ട് അവരെ ഒപ്പിട്ടിട്ട് ഇത് അഴീക്കോടിൻ്റെ രചന, അത് കണ്ടാൽ അറിയും അഴീക്കോടിൻ്റെ രചനയാണ്. അങ്ങനെ മറ്റത് അവരുടെ പൂർണ്ണ 1000 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇത് നിലനിൽക്കും എന്നുള്ള വിശ്വാസമാണ്. അവരുടെ ചായം എന്ന് പറയുന്നത് അത്ഭുതകരമായ ചായമാണ്. വെറും ചാണകം തുടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നൂറ്റാണ്ടുകളെ വെല്ലുന്ന ഈ എന്താ ചായക്കൂട്ടുണ്ടാക്കിയത്. അതുപോലെ അത്ഭുതമാണ്. ഒരു കലാകാരന് തൻ്റെ ഉപകരണങ്ങളുണ്ടല്ലോ, തൻ്റെ ആത്മലക്ഷ്യം എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ഉപകരണങ്ങൾ അവൻ തനിയെ ഉണ്ടാക്കും. അതിന് വേറെ എനിക്ക് ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞില്ല എന്നൊരു കലാകാരൻ പറഞ്ഞില്ല. ബ്രഷില്ലാത്തതുകൊണ്ട് വരഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ കലാകാരനല്ല, അവനെ ബ്രഷുണ്ടാക്കുന്ന ജോലിക്ക് വിടുന്നതാണ് നല്ലത്. കല നിർമ്മിക്കാനും വിടുന്നില്ല, ബ്രഷുണ്ടായിക്കോട്ടെ അവൻ എന്നിട്ട്. പക്ഷെ അവൻ ഒരിക്കലും വരഞ്ഞ ചിത്രമാവുകയില്ല. ഇവിടെ അത്തരത്തിലുള്ളതാണ്. എത്ര നൂറ്റാണ്ടുകളായി മങ്ങിപ്പോയി. ഇതിലൊക്കെയാണ് ഒരു ഭരണകൂടം ശ്രദ്ധിക്കേണ്ടത്. ഇംഗ്ലണ്ടിലൊക്കെ നമ്മളിപ്പോൾ സായിമാരെ പറ്റി പറയും. ഷേക്സ്പിയറിന്റെ ഇവരൊക്കെ എത്ര മന്ത്രിമാരും ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ ഇതെന്താ കയറാത്തത്? അമേരിക്കയിലൊക്കെ പോയ അവിടുത്തെ ഈ ഓരോ വില്ലേജിലുമുള്ള മ്യൂസിയം, അവിടുത്തെ ലൈബ്രറി ഒക്കെ കാണുമ്പോൾ അതൊക്കെ ചെന്നിട്ട് എൻ്റെ നാട്ടിൽ ഇതൊക്കെ വേണം എന്നൊരു തോന്നില്ല അവർക്ക്. അമേരിക്കയിലുണ്ടായാൽ മതി, ഞങ്ങൾക്ക് ഇടക്കിടക്ക് രോഗമൊക്കെ വരുമ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ചികിത്സയൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഒരുപാട് കെട്ടും ചുമടുമായിട്ട് ഗ്രീൻ ചാനലിലൂടെ നടന്നു നീങ്ങണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. എല്ലാവരും ക്യൂ നിൽക്കുന്ന ഇതിനു വേണ്ടിയാണ്. ഈ അല്പജീവികളിൽ നിന്ന് ഉള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ദ്വിതീയ സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ രാജ്യത്തിൽ ഈ ഇത്തരത്തിലുള്ള അല്പജീവികൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കുട്ടികൾ അവരുടെ കൂടെ പോകാൻ പാടില്ലാത്തതാണ്. നമ്മളീ അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിലൊക്കെ ഭൂമൈവ സുഖം, എന്താണോ വലുത് അതാണ് ആനന്ദം, ഭൂമാത്യവ വിജിക്ക വലുതിനെ മാത്രം. ഇതാ ഞാൻ കലയിലെ സൗന്ദര്യ ശൃംഗം എന്ന് പറയുമ്പോൾ സൗന്ദര്യ ഭൂമാവുകളാണ് അത്, ഏറ്റവും വലിയ സൗന്ദര്യം. ഇതാണ് ഈ അജന്തൽ. അപ്പൊ ഈ അവലോകിതേശ്വരനെ പറ്റി ഞാനെന്ന് പറയാം. അവലോകിതേശ്വരന്റെ കിരീടമുണ്ട്. ആ കിരീടം അദ്ദേഹത്തിന്റെ ഒരു രാജത്വത്തെ, അതായത് ദീപ്തിമത്വത്തെ കാണിക്കുകയാണ്. ഒരു കയ്യിൽ ഒരു താമരയുണ്ട്. പിന്നെ അദ്ദേഹം ചുമലൊന്ന് കുനിച്ചിട്ട് താഴോട്ട് നോക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്ന ആളാണ്. അവലോകനം ചെയ്യുന്നത് മനുഷ്യ ദുഃഖത്തെയാണ് അദ്ദേഹം അവലോകനം ചെയ്യുന്നത്. ബോധിസത്വന്മാർ അതാണ് ഇങ്ങനെ, അവർ കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ നിൽപ്പിനെ ഭാരതീയ ചിത്രരചനയിൽ അതിനെ ത്രിഭംഗം എന്ന് പറയും. മൂന്ന് സൗന്ദര്യങ്ങൾ ചേർന്നത്. എനിക്ക് തോന്നി ഈ നോട്ടം, കയ്യിൻ്റെ ഇരിപ്പ്, തലയുടെ വടിവ്, തലയുടെ താഴ്ച, കണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഏതോ ഒരു ഈ ദുഃഖത്തിൻ്റെ, അത് ബൗദ്ധ സാഹിത്യത്തിലുടനീളം കാണും. നമ്മൾ കരുണയിൽ, ആശാൻ്റെ കരുണ, അത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പ്രകാശം കിട്ടും. അത് ദുഃഖസത്യജ്ഞനാണ് ആ ധീരൻ. അപ്പോൾ ഈ അവലോകിതേശ്വരൻ ധീരനാണ്. അദ്ദേഹം ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിന് ദുഃഖം ഉള്ളത് മറ്റൊരു ദുഃഖമാണ്. ഇത് പരിഹരിക്കപ്പെടാൻ ഇതുവരെ സാധിച്ചില്ലല്ലോ എന്ന ദുഃഖം, അല്ലാതെ ഇത് കണ്ടിട്ട് കുട്ടി മരിച്ചുപോയല്ലോ എന്ന ദുഃഖമല്ല, കുട്ടിയെ ജീവിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം, അതിൻ്റെ എതിർവശത്തുള്ള ദുഃഖമാണ്, ആ ദുഃഖമാണ്. അങ്ങനെ ആ തരത്തിലുള്ള മൂന്ന് ചലനങ്ങൾ, അത് നിങ്ങൾ അവലോകിതേശ്വരൻ്റെ പടങ്ങൾ പല ചരിത്ര പുസ്തകങ്ങളിലും കാണും. ഇപ്പം ഇന്ത്യ ആൻഡ് ഇൻഡോനേഷ്യൻ ആർട്ട്, ആനന്ദകുമാരസ്വാമി, അതിലൊക്കെ വളരെ വലുതായിട്ടത് കൊടുക്കും. അത് ഇപ്പോൾ നോക്കുമ്പോൾ, അതിൻ്റെ പടത്തിൽ നോക്കുമ്പോൾ പോലും, ഈ അനുപമ കൃപാനിധി എന്നൊക്കെ ആശാൻ പറഞ്ഞില്ലേ, അഖില ബാന്ധവൻ, അനുപമ കൃപയ്ക്ക് ഇരിപ്പിടമായവൻ, ഈ അവലോകിതേശ്വരൻ അതുപോലെ നോക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഹൃദയ സംസ്കാരമാണ്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും ഭൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽ.

മിഴിവാർന്ന ഈ ദിനങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മനസ്സുകൊണ്ടൊരു യാത്ര പോയാൽ ഒരു നെഞ്ചിടിപ്പോടെ ഭയപ്പാടോട് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരുപാട് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഐത്തത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പട്ടിണിയുടെയും രൗദ്രത നിറഞ്ഞാടിയിരുന്ന ഒരു കാലം മനസ്സിൻ്റെ തിരശീലയിൽ അനാവൃതമാകും. ജന്മിയും അടിയാനും ജാതി വിലക്കും നീണാളവാണിരുന്ന കണ്ണീരിൻ്റെ കാലം. നവോത്ഥാന നേതാക്കൾ അടിയാളന്റെ കണ്ണുനീർ നെഞ്ചിലേറ്റിയെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാതെ ഏറെക്കാലം പിന്തുടർന്ന ശാപം. യുവതലമുറകൾ പോരിറങ്ങി കാലത്തെ ഒഴുകുമറിച്ചെങ്കിലും കുറേയധികം മാറ്റങ്ങൾ നേടിയെടുത്തെങ്കിലും ഇന്നും അടിയാളരായി കുറേയെങ്കിലും നിഴൽജീവിതം. ധാർമ്മിക രോഷം ആളിക്കത്തിക്കുന്ന സ്ഥിതിവിശേഷങ്ങളുടെ അലവിൽ അങ്ങിങ്ങായി കേൾക്കുന്നുണ്ടെങ്കിലും മനസാക്ഷിക്ക് മീതെ മൂടൽ മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ് പലപ്പോഴും സമൂഹം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുന്നു. അനീതി, അക്രമം, അടിച്ചമർത്തൽ, പാപങ്ങളുടെ കണ്ണുനീർ, മാനവ ചരിത്രത്തിന്റെ മായാത്ത പാപക്രമം, മായാത്ത കണ്ണീർ കണങ്ങൾ, മണ്ണിന്റെ മക്കളുടെ വിയർപ്പും ചോരയും കാണാൻ ലോകത്തിന് കണ്ണില്ലാതെ പോകും. ഇതിനെല്ലാം മീതെ ഉള്ളതുകൊണ്ട് ആഹ്ലാദിച്ചു രസിക്കാൻ ചെയ്യുന്ന ജോലിയിൽ താളവും ഓളവും കണ്ടെത്തിയിരുന്ന മണ്ണിന്റെ മക്കൾ നമുക്കുണ്ടായിരുന്നു. ആ നേർക്കാഴ്ചകളിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു.

ചിതലിക്കുന്ന ചെറിയുള്ള പനയോലങ്ങളൊക്കെ ചിതയിലേക്കറിയും ചുക്കും മനോഹരമായ ഒരു കഥാശകലം. ഏതൊക്കെയോ വ്യവസ്ഥിതികളോടുള്ള അമർഷം, കപടതയില്ലാത്ത തന്റെ ഹൃദയത്തിനും വേദനകളും ദുരിതങ്ങളും കരുണയും അടിച്ചമർത്തപ്പെട്ട പാവങ്ങളോടുള്ള നിലയ്ക്കാത്ത സ്നേഹവും ചുടുചോരയായി തന്റെ കവിതകളിൽ പിഴിഞ്ഞിരിച്ച് മൺമറഞ്ഞ ഒരു മഹാകവി മലയാളത്തിന്റെ മുന്നിൽ ജീവിച്ചിരുന്നു. 37 വർഷത്തെ ജീവിതം മാത്രം. ആ കാലയളവിൽ 57 കൃതികൾ. മലയാളം എന്ന് നിശ്ചയിച്ച അതിപ്രശസ്തമായ രമണൻ എന്ന വിലാപകാവ്യത്തിനുടമ, നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചങ്ങമ്മയുടെ കൃഷ്ണപിള്ള, സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും ഭാഷകളിൽ നിന്നും മറ്റ് കൃതികളിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹിക അസമത്വങ്ങളോടുള്ള സമീപനവും അതിനോട് പ്രതികരിക്കാനുള്ള ആഹ്വാനവും ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരായ രോഷവും വാഴക്കുല എന്ന കവിതയിൽ കാണാവുന്നതാണ്. ഇതിലൂടെ കവി തുറന്നു ചോദിക്കുന്നു അവശന്മാർ, ആർത്തന്മാർ, ആരംഭഹീനർ, അവരുടെ സങ്കടം ആരറിയാൻ, അവരുടെ പട്ടിണി എന്ന് തീരാൻ. പണമുള്ളവൻ നിർമ്മിച്ച നീതിക്കെതിരൊന്നും പറയുന്നില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ തന്നോ പതിതരെ നിങ്ങൾ തന്നെ പിന്മുറക്കാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ മനസ്സ് നമിച്ചുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു വാഴക്കുല.

0: താങ്കളെല്ലാം എവിടെ പോയില്ലേ?
1: ഓരെല്ലാം അപ്പുറത്ത് തൊടിയില് കളിക്കാൻ പോയിരിക്കുന്നു.
0: ഇന്നലത്തെ മഴയില് മണ്ണ് നന്നായി നനഞ്ഞിരിക്കുമെന്റെ അഴുകി. എന്തേലും നട്ടുകൊടുത്താ നന്നായി മുളച്ചു വന്നേനെ.
1: ഒരു വാഴക്കണ്ണ് കിട്ടിയിരിക്കണല്ലോ, എന്നാ കിട്ടിയേ?
0: ഇല്ലത്ത് തിരിവ് വന്നതെന്റെ അഴുകി. തന്ത്രാനോട് ചോദിച്ചപ്പോ കൊണ്ടോക്കളാൻ
1: പറഞ്ഞു.
0: നീ വായന്റെ അഴുകി, നമുക്കിത് ആ മാടത്തിനരികെ കുഴിച്ചു വെക്കാം. അച്ഛന്റെ മക്കളും എത്തിയോ? നന്നായി കളിച്ചോ കുട്ടികള്? വായോ, നമുക്ക് ഈ വാഴക്കണ്ണ് നടാം. അച്ഛന്റെ മക്കളിത് നനച്ച് വളർത്തണോട്ടോ.

0: മോളെ, അച്ഛന്റെ ആ പാളത്തൊപ്പ് എങ്ങെടുത്ത്? ആരാ ഇന്ന് വാഴത്തേക്ക് വെള്ളം ഒഴിക്കുന്നേ? ആരും തല്ലുകൊണ്ടിരിക്കോ? നന്നായി നോക്കിയ വെക്കം വാഴപ്പഴം കഴിക്കാം. അഴുകിയേ, വെക്കം ഇറങ്ങാട്ടോ, നേരെ പോയല്ലോ, കഞ്ഞി എടുത്തോളോ.
1: കഞ്ഞി എടുത്തു വെച്ചിരിക്കണോട്ടോ, കളി കഴിയുമ്പോ കഞ്ഞി കുടിക്കണം. അച്ഛനും അമ്മയും വേലയ്ക്ക് പോയിട്ട് വരാം.
2: നമുക്ക് കളിക്കാം, അപ്പുറത്ത് തൊടിയുന്ന് എല്ലാവരെയും വിളിക്കാം.

0: മക്കൾ ഇന്ന് വാഴ നനച്ചോ? അഴകിയെ, ഇന്ന് അമ്പലത്തിൽ ഉത്സവം അല്ലേ? ഡാങ്ങളെ കൂട്ടി അമ്പലത്തിൽ പോയാലോ?
1: പോവാനോ? നമുക്ക് അമ്മയുടെ കുട്ടികള് വേഗം

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടു നാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

0: മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ പ്രേമത്തിന്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തെ ഇത്രമേൽ ലയിപ്പിച്ച് അവതരിപ്പിച്ച ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുമെന്നതുപോലുള്ള ഗാനങ്ങൾ വളരെ വിരളമാണ്. ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ രചിച്ച് സംഗീതത്തിന്റെ ലാവണ്യത്തിൽ അലിഞ്ഞു ചേർന്ന ഈ ഗാനം പ്രണയിനിയുടെ മനസ്സിൽ കാമുകന്റെ അഭിലാഷങ്ങൾ നിറയ്ക്കുന്ന ഒരു മനോഹര ചിത്രം വരച്ചിടുന്നുണ്ട്. ഗാനത്തിന്റെ ശീർഷകം തന്നെ പ്രകൃതിയുടെയും പ്രണയത്തിന്റെയും സംയോജനമാണ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്ത രാത്രി. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുന്നത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു. രാത്രി ഇവിടെ വെറും സമയമല്ല, മറിച്ച് സൗന്ദര്യം അണിഞ്ഞു വരുന്ന ഒരു നായികയാണ്. പ്രണയത്തിന്റെ സാധ്യതകൾ നിറഞ്ഞ രാത്രിയെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ സൗന്ദര്യാത്മകമായ പശ്ചാത്തലത്തിൽ നായകന്റെ പ്രധാന അഭിലാഷം പ്രണയിനിയോടുള്ള ലയനമാണ്. ആ ലയനം സാധ്യമാകുന്നിടം വൃന്ദാവനമായി മാറണം. കൃഷ്ണന്റെയും രാധയുടെയും നിത്യപ്രണയത്തിന്റെ പുണ്യഭൂമിയായ വൃന്ദാവനം എന്നത് ഇവിടെ പ്രണയത്തിന്റെ പാരമ്യത്തെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്നു. എന്നെ നിൻ മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടെ നായകൻ ആവശ്യപ്പെടുന്നത് കേവലം സാമീപ്യമല്ല, താൻ പ്രണയിനിയുടെ മാറിലെ വനമാലയിലെ മന്ദാരമലർ, അതായത് സ്വർഗീയ പുഷ്പമാകണമെന്നാണ്. ഇത് നായികയുടെ ഏറ്റവും അടുത്ത അവിഭാജ്യമായ ഒരു ഭാഗമായി മാറാനുള്ള തീവ്രമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗാനത്തിന്റെ ഓരോ ഖണ്ഡികയിലും നായകന്റെ അഭിലാഷം കേവലമായ കാഴ്ചകളെ പ്രണയത്തിന്റെ മാന്ത്രിക ലോകമാക്കി മാറ്റാൻ ആവശ്യപ്പെടുന്നു. ഒഴുകുമീ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. രാത്രിയിലെ വെണ്ണില പാലരുവി ഒരു നിമിഷം കൊണ്ട് യമുനയായി മാറണം. യാഥാർത്ഥ്യത്തിലെ സൗന്ദര്യം ഐതിഹ്യത്തിലെ പ്രണയബിംബങ്ങളായി രൂപാന്തരപ്പെടാനുള്ള ആഗ്രഹമാണിത്. പ്രേമോദയങ്ങളിൽ മെയ്യോട് ചേർക്കും ഒരു ഗാനഗന്ധർവനാക്കൂ, എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. നായകൻ സ്വയം ഗാനഗന്ധർവനായി മാറാൻ ആഗ്രഹിക്കുന്നു. ഗന്ധർവൻ സംഗീതത്തിന്റെയും പ്രണയത്തിന്റെയും ദേവനാണ്. നായികയുടെ മെയ്യോട് ചേരുമ്പോൾ താൻ പ്രണയഗാനം ആലപിക്കുന്ന ഗന്ധർവനായി മാറാനുള്ള ഈ അഭിലാഷം പ്രണയത്തിന്റെ അനുഭൂതിയെ സംഗീതത്തിന്റെ ഉന്നത തലത്തിലേക്ക് ഉയർത്തുന്നു. ഉണരുമീ സർപ്പലതാസദനം ഒരു നിമിഷം കൊണ്ടൊരു മധുരയാക്കൂ. ഇവിടെ സർപ്പലതാസദനം എന്ന ഭൗതിക ഇടം ഒരു നിമിഷം കൊണ്ട് മധുരയായി മാറണം. ഇത് കേവലമായ കാമനയല്ല, മറിച്ച് തങ്ങളുടെ പ്രണയം ദിവ്യമായ ഒരു പശ്ചാത്തലത്തിൽ സംഭവിക്കണമെന്ന ആഗ്രഹമാണ്. മാരോത്സവങ്ങളിൽ ചുണ്ടോടടുക്കുമൊരു മായാമുരളിയാക്കൂ, എന്നെ നിൻ മായാമുരളിയാക്കൂ. കൃഷ്ണന്റെ മറ്റൊരു രൂപമായ മുരളിയായി മാറാനാണ് ഇവിടെ നായകന്റെ ആഗ്രഹം. മാരോത്സവങ്ങളിൽ, അതായത് പ്രണയോത്സവം, താൻ പ്രിയയുടെ ചുണ്ടുകളോട് ചേരുന്ന മായാമുരളിയാകണം. മുരളി കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും അവിഭാജ്യവുമായ ഒന്നാണ്. മായാമുരളിയാകാനുള്ള ഈ അഭിലാഷം തന്റെ പ്രണയം കേവലം ഭൗതികമല്ല, മറിച്ച് സംഗീതത്തിലൂടെയും വികാരങ്ങളിലൂടെയും അവളെ പൂർണ്ണമായും സ്വാധീനിക്കുന്ന ഒന്നായി മാറണം എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഗാനത്തിന്റെ സൗന്ദര്യം കുടികൊള്ളുന്നത് ലൗകികമായ പ്രണയത്തെ വയലാർ എത്ര മനോഹരമായാണ് ഭക്തിഭാവങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നത് എന്നതിലാണ്. ഹേമന്തരാത്രി, ഇന്ദ്രവല്ലരി, വെണ്ണില പാലരുവി, സർപ്പലതാസദനം തുടങ്ങിയ പ്രകൃതിബിംബങ്ങളെ വൃന്ദാവനം, യമുന, മധുര, മുരളി തുടങ്ങിയ ഭക്തിയുടെ ബിംബങ്ങളുമായി ലയിപ്പിക്കുമ്പോൾ പ്രണയത്തിന് ഒരു പുണ്യഭാവം കൈവരുന്നു. ലാവണ്യവും ആത്മസമർപ്പണവും. മന്ദാരമലരാകാനും ഗാനഗന്ധർവനാകാനും മായാമുരളിയാകാനുമുള്ള ആഗ്രഹങ്ങൾ നായികയുടെ അസ്തിത്വത്തിൽ താൻ പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് അവളുടെ ഇച്ഛാനുസരണം നിലനിൽക്കാനുള്ള ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. പ്രണയത്തിന്റെ തീവ്രമായ അഭിലാഷങ്ങളെ അതിമനോഹരമായ ബിംബകൽപ്പനകളുടെ അകമ്പടിയോടെ അവതരിപ്പിച്ച ഈ ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിതമായ ഒരു പ്രണയകാവ്യം തന്നെയാണ്.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: മതം, ജാതി, വർഗം, ഗോത്രം എന്നിവയെല്ലാം വേലികളും വിലങ്ങുകളും നിർമ്മിച്ചത് സ്ത്രീയുടെ അളവുകൾക്കനുസരിച്ചാണ്. അത് അവളുടെ ഭദ്രതയ്ക്കാണ് എന്ന് വിശ്വസിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലെ വിരോധാഭാസം ഇരുലിംഗത്തിലും പെട്ടവർ കണ്ടില്ലെന്ന് നടിച്ചു. അതൊരാചാരമായി കൃത്യമായി പാലിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുന്നത് ലിംഗാധിപത്യ പ്രവണതയുള്ള പുരുഷൻ അവകാശമായി സ്വയം ഏറ്റെടുത്തു. അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകളും അതിനൊത്താശ ചെയ്തു. അതിലൂടെ നഷ്ടപ്പെട്ടത് ലിംഗസമത്വവും പരസ്പര ബഹുമാനവും തുല്യതയുമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടാതെ പോയി. തൽഫലമായി പെൺമനസ് ലോകത്തെയാകെ ഉരുക്കുവാൻ മാത്രം കഥനാംഗമുള്ള തീച്ചൂളയായി മാറി. അതിൽ സ്വയം എരിഞ്ഞമർന്നു. ഈ സഞ്ചരണത്തിൽ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരുടെ കഥയാണ് മുദ്രിത എന്ന ജിസ ജോസിന്റെ നോവൽ. ഒരു അപസർപ്പക കഥയുടെ താളത്തിലും ഭാവത്തിലുമാണ് നോവൽ തുടങ്ങുന്നത്. മുദ്രിത എന്ന സ്ത്രീയുടെ തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണ ഘട്ടത്തിൽ നിന്നാണ് കഥ ആരംഭം. ടൂർ ഓപ്പറേറ്ററായ അനിരുദ്ധന്റെ പരാതിയാണ് കേസിന് ആസ്പദം. കേസ് അന്വേഷിക്കുന്നതാകട്ടെ വനിത എന്ന സിവിൽ പോലീസ് ഓഫീസറും. ആ അന്വേഷണമാണ് കഥയിലെ മറ്റ് 9 കഥാപാത്രങ്ങളുമായി വായനക്കാരെ ബന്ധിപ്പിക്കുന്നത്. അതിൽ ഒരാളൊഴിച്ച് മറ്റുള്ളവരെല്ലാം മുദ്രിതയുമായി ഓൺലൈൻ വഴി ബന്ധപ്പെട്ടവരാണ്. അവരെയെല്ലാം മുദ്രിത നയിക്കുന്നത് ഒഡീഷയിലെ പരിചിതമല്ലാത്ത ഭൂവിഭാഗത്തിലേക്കാണ്. അവിടെ അവരെ ആകർഷിക്കുന്ന വ്യവച്ഛേദിച്ചറിയാനാവാത്ത ഏതൊക്കെയോ ഘടകങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. മറ്റാരും നിശ്ചയിക്കാത്ത ഒരു യാത്രാപഥത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ. അത് തങ്ങളുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. നവമാധ്യമത്തിലൂടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മാനങ്ങൾ കണ്ടെത്തിയവരാണ് അവർ. അവരുടെ യാത്രയ്ക്ക് നിയതമായ ഉദ്ദേശ്യമുണ്ട്. അതൊരു സ്ത്രീപക്ഷ യാത്രയാണ്. അതുകൊണ്ട് തന്നെ അവർ കൊണാർക്കിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നതേയില്ല. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്നത് തന്നെ ആരാധിച്ചിരുന്ന ചന്ദ്രഭാഗ എന്ന നദിയെ തെല്ലും മനസ്സിലാക്കാതെ പരിത്യജിച്ച സൂര്യന്റെ ക്ഷേത്രമാണ്. അത്രമേൽ പുരുഷാധിപത്യത്തെ നിഷേധിക്കുന്നവരാണവർ. ലെസ്ബോസ് എന്ന സ്ത്രീകളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ യാത്ര സംഘടിപ്പിക്കുന്ന മുദ്രിതയുടെ ഭൗതിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ക്രമേണ ആത്മ അന്വേഷണമായി പരിണമിക്കുന്നു. മുദ്രിത ഓരോ വ്യക്തിയിലും അന്തർലീനമായ മുദ്രിതമാക്കപ്പെട്ട അടക്കാനാവാത്ത 9 സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും മാനസിക സാമൂഹിക ജീവിതത്തിലൂടെയുള്ള അയനമാണ് ഇതിലെ അധ്യായങ്ങൾ. പല കഥാപാത്രങ്ങളുടെയും കുട്ടിക്കാലം മുതലുള്ള ജീവിതം ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്. അതിലെ ജീവിത നിരീക്ഷണവും അന്തരീക്ഷ പുനഃസൃഷ്ടിയും അനുവാചകരെ തങ്ങളുടെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. നാസ വിക്ഷേപിച്ച സ്കൈലാബ് എന്ന ഉപഗ്രഹത്തെക്കുറിച്ചുള്ള പരാമർശം ശ്രദ്ധേയമാണ്. ഭ്രമണപഥം കൈയൊഴിഞ്ഞ സ്കൈലാബ് ഏതു സമയവും എവിടെയും പതിച്ചേക്കാമെന്ന ഭീതി ബാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പല കുട്ടികളുടെയും മനസ്സിനെ അത് ഏറെ മതിച്ചിരുന്നു. സങ്കോചം കൊണ്ട് പുറമേ പറഞ്ഞിരുന്നില്ലെങ്കിലും ഉമാനാരായണിയുടെ കുട്ടിക്കാലത്ത് ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തിയ സന്ദർഭത്തിന്റെ വിവരണത്തിലൂടെ ഒരു കാലഘട്ടത്തിന്റെ വൈകാരിക ചരിത്രമാണ് എഴുത്തുകാരി രേഖപ്പെടുത്തുന്നത്. സ്കൈലാബ് പിന്നീട് കൈവളയുടെ രൂപത്തിൽ ഉത്സവപ്പറമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നോവൽ കാലത്തിന്റെ കണ്ണാടിയായി മാറുന്നു. വെണ്ണില എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ റെയിൽവേയുടെ അന്തരീക്ഷ സൃഷ്ടിയിൽ പുലർത്തുന്ന കൃത്യതയും മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം. നിറഞ്ഞ പൂക്കളുടെ ഗന്ധവുമായി കേരളത്തിലേക്ക് വരുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് റെയിൽവേ ജീവിതത്തിന്റെ സജീവമായ ഒരേടാണ്. ഇതുപോലെ ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും നിരവധി യഥാർത്ഥ ചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്നു ഈ നോവൽ. ഒരു കാലഘട്ടത്തിന്റെ ചൂരും നിറവും അടയാളപ്പെടുത്തുന്നതിൽ തികഞ്ഞ ചാതുര്യമാണ് ജിസ ജോസ് മുദ്രിതയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രാജയോഗത്തിൽ ഖേയം ദുഃഖമനാഗതം എന്നൊരു സൂക്തമുണ്ട്. വരാനിരിക്കുന്ന ദുഃഖങ്ങളെയാണ് നിവാരണം ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. കുറെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചില ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചത് അത് കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ളത് അത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ അതിജീവിക്കുക, അതിനായി ശ്രമിക്കുക എന്നത് തന്നെയാണ്. ഹേയം ദുഃഖമനാഗതം. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ടേക്ക് ഓഫ് എന്ന മലയാള ചലച്ചിത്രത്തിലെ സമീറ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീർണിച്ച ആശയങ്ങളുമായി ചടഞ്ഞുകൂടിയിരുന്ന യാഥാസ്ഥിതികരെ വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിഞ്ഞ കഥാപാത്രം എന്ന നിലയ്ക്കാണ് ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ സമീറ ശ്രദ്ധ നേടുന്നത്. മഹേഷ് നാരായണന്റെ തൂലികയിൽ പിറന്ന അതിശക്തമായ കഥാപാത്രം, താൻ ഉൾപ്പെടുന്ന സമുദായത്തിന്റെ പരിമിതമായ സങ്കല്പങ്ങൾക്കപ്പുറം സാഹസികമായി കടന്നുപോകാനും ഒരു കൂട്ടം ആളുകളുടെ രക്ഷകയാകാനും സമീറയ്ക്ക് കഴിയുന്നു. അങ്ങനെ അവൾക്ക് കഴിയുന്നത് സാമുദായിക പ്രശ്നങ്ങളെയും സ്വകാര്യ വേദനകളെയും മാറ്റിവച്ചതുകൊണ്ടാണ്. ഒപ്പം സ്വകാര്യമായ ദുഃഖങ്ങളും ദുരന്തങ്ങളുമെല്ലാം മനുഷ്യ യാഥാർത്ഥ്യമെന്തെന്നറിയുവാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാറുന്നു. ജീവിതത്തിലെ അപരിചിത ഭാവങ്ങളും വിഷമസന്ധികളും രഹസ്യ യാഥാർത്ഥ്യങ്ങളും ദാർശനികമായ അവബോധത്തോടെയാണ് ടേക്ക് ഓഫ് എന്ന സിനിമ അവതരിപ്പിക്കുന്നത്. കിടപ്പാടം പണയപ്പെടുത്തി നഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഇടമല്ല ഇറാഖ് എന്നറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ അവിടേക്ക് ജോലിക്ക് പോകുന്നത്. നാട്ടിലേക്കാൾ നാലിരട്ടി ശമ്പളം കിട്ടുമെന്ന ഒറ്റ കാര്യമാണ് അവരെ പ്രവാസികളാക്കാൻ പ്രേരിപ്പിക്കുന്നത്.

ഇറാഖിലേക്ക് പോകുന്നതിനു മുൻപ് സമീറ ഷഹീദ് എന്ന ചെറുപ്പക്കാരനെ വിവാഹം ചെയ്തു. അതിനു മുൻപ് അവൾ വിവാഹം ചെയ്ത ഭർത്താവിനെയും കുട്ടിയെയും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ അവൾക്ക് സ്വന്തം നാട്ടിൽ ജോലിക്ക് പോകണമായിരുന്നു. അതിന്റെ പേരിലാണ് ആ വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടതായി വന്നത്. ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം അവൾ ഇറാഖിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നു. പക്ഷേ അവൾ ഗർഭിണിയാകുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷഹീദ് അതിന് സമ്മതിക്കുന്നില്ല. ഷഹീദിനൊപ്പം അവൾ ഇറാഖിലെത്തുമ്പോൾ സംഭവിക്കുന്നത് ആദ്യ ഭർത്താവ് കുട്ടിയെ അവളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. മകന്റെ മുന്നിൽ താൻ ഗർഭിണിയാണെന്നും ഷഹീദ് തന്റെ ഇപ്പോഴത്തെ ഭർത്താവാണെന്നുമുള്ള കാര്യവും മറച്ചുവെക്കാൻ സമീറ ഏറെ ബുദ്ധിമുട്ടുന്നു. അവർ ഇറാഖിൽ ടിർക്കി എന്ന സ്ഥലത്ത് ഇറങ്ങിയതു മുതൽ സ്ഫോടനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. പരിക്കേറ്റവരെ പരിചരിക്കുന്ന കാര്യത്തിൽ സമീറയും ഷഹീദും ഏറെ ശ്രദ്ധ കാണിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ നടത്തിപ്പുകാരായ ഡോക്ടർ ദമ്പതികളെ ഏറെ ആകർഷിച്ചു.

0: അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ മൊസൂൾ എന്ന നഗരത്തിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചുവരാമെന്ന് പറഞ്ഞുപോയ ഷഹീദും കൂട്ടരും IS ഭീകരരുടെ പിടിയിലാവുന്നു. മൊസൂൾ നഗരം ഭീകരർ പിടിച്ചെടുത്തു. വാർത്ത TVയിൽ കണ്ട സമീറ ഷഹീദിനെ രക്ഷിക്കാൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നു. അവിടെ ചെന്ന് ബഹളം വച്ച സമീറയോട് മലയാളിയായ ഉദ്യോഗസ്ഥൻ മനോജ് പറഞ്ഞു, നേരെ ചെന്ന് രക്ഷിക്കാൻ ഇത് ഇന്ത്യയല്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കാത്തത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഡറുണ്ട്. നാട്ടിൽ വേറെ ജോലി കിട്ടാഞ്ഞിട്ടല്ലോ, എന്തു കണ്ടിട്ടാണ് പോകാതെ നിൽക്കുന്നത്?
1: ഇവരെല്ലാം നിങ്ങളെപ്പോലെ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ എത്തിയവരാണ്. ഇവരിൽ പലരെ ആളുകളൊന്നും ജീവിച്ചിരുന്നില്ല. ബോഡി പോലും വിട്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ പാടുപെടുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മാത്രമല്ല ഞങ്ങളുടെ പ്രയോറിറ്റി.
2: രക്ഷിക്കാൻ വേണ്ടി മരിക്കുന്നവരെ കാത്തിരിക്കാൻ വയ്യ സർ.
1: നേരെ ചെന്നാൽ രക്ഷിക്കാനത് ഇന്ത്യ അല്ല. ഇവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാം. എ ബ്രൂട്ടൽ സിവിൽ വോർ. ഇതറിഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഗവൺമെന്റ് ഓർഡർ വന്നു. എന്നിട്ട് ഇവിടെയുള്ള ഇന്ത്യക്കാരെ ഓർത്ത്

0: ഉള്ളൂ സർ. വിളിക്കുന്നവരാരും മാലാകുമാരുടെ വീട്ടിലവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് സാർ, ശൈല തിരിച്ചു വരും. പറ്റുമെങ്കിൽ സാറൊന്ന് അന്വേഷിക്കണം. എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല. ഒന്ന്
1: നഴ്സുമാരെ രക്ഷിക്കാനും ഷഹീദിനെ കണ്ടുപിടിക്കാനുമുള്ള ശ്രമങ്ങൾ മനോജ് തുടങ്ങി. സമീറ തിരിച്ച് ആശുപത്രിയിലെത്തുമ്പോൾ ഭീകരർ അവിടെ ആക്രമിച്ച് കീഴടക്കിയിരുന്നു. ഭീകരർ അവരെ മൊസൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. അവിടേക്ക് പുറപ്പെടുന്നതിനു മുൻപ് സമീറ എല്ലാവരെയും നിസ്കരിക്കാൻ പഠിപ്പിച്ചിരുന്നു. അറബി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന സമീറയുടെ ബുദ്ധിപൂർവമായ ഇടപെടലാണ് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. സമീറ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയ്ക്ക് ഈ ദൌത്യം വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഷഹീദിലേക്ക് എത്താനുള്ള സമീറയുടെ തിടുക്കമായിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ ആയുധം. മനുഷ്യർ എക്കാലവും അനുഭവിച്ച ആഴത്തിലുള്ള സങ്കടങ്ങളും പീഡനങ്ങളും ടേക്ക് ഓഫ് എന്ന ചലച്ചിത്രത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ദൈവത്തിന്റെ മാലാഖമാറെന്ന് വിളിച്ച് ആദരിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ ഭാണ്ഡങ്ങളുമായി നീങ്ങുന്ന നഴ്സുമാരുടെ യഥാർത്ഥ ജീവിതത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥ മാലാഖമാർ ജീവിതത്തിൽ നിന്ന് പുറത്താകുന്നു. യാഥാർത്ഥ്യങ്ങളെ അതായി സ്വീകരിക്കാൻ മടിക്കുന്ന സമൂഹം മാലാഖമാരുടെ മൗനത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ശിഖരത്തിൽ നിന്ന് അടർന്നുവീഴുന്ന പാതികരിഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. സമീറമാരുടെ ജീവിതത്തിലൂടെ നഴ്സുമാർ അനുഭവിക്കുന്ന യാതനയുടെ തീവ്രതയും ആഴവും വിശദമാക്കുന്നു. സമീറയ്ക്ക് നിരന്തരം നൈറ്റ് ഡ്യൂട്ടിയിടുന്ന സൂപ്പർവൈസറോട് മറയില്ലാതെ പ്രതികരിക്കാൻ സമീറയ്ക്ക് കഴിയുന്നുണ്ട്.
0: ദൈവം സഹായിച്ച എല്ലാവർക്കും ഒരിടത്ത് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. നീ ഉള്ളോണ്ട് മാത്രം ഷഹീദ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിനക്കതൊന്ന് സമ്മതിച്ചൂടെ?
2: എന്റെ ഈ പോക്ക് തന്നെ ഇവിടെ ഉള്ള ബാധകൾ തീർക്കാൻ വേണ്ടിട്ടാ. പുതിയൊന്നും ഏറ്റെടുക്കാൻ വയ്യ.
0: എന്നാ പിന്നെ നീ ഇത് അവനോട് തന്നെ അങ്ങ് പറഞ്ഞു തുടക്കി വെറുതെ ഇട്ട് പുറകെ നടത്തിക്കാതെ.
2: ഞാൻ പറഞ്ഞോടി അവനോട് പുറകെ വരാൻ? എനിക്ക് വേണ്ടി ആരും ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്ക് ചേച്ചി. നീ ഇങ്ങനെ ബ്രോക്കർ വേഷം കിട്ടി വന്നാണ്ടല്ലോ.
3: കർത്താവേ, ചേച്ചിക്ക് ഈ ആഴ്ചയായിട്ടാണല്ലോ.
2: ഈ ഞാനവനെ ഞാൻ ശരിയാക്കും. ഇങ്ങനെ ഉണ്ടൊരു ഗതികേട്. ഇവിടെ നൈറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ.
4: ലേബർ വാർഡിൽ പേഷ്യന്റ്സ് കൂടുതലാ. ഞാൻ എന്ത് ചെയ്യാനാ? എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെ കിട്ടുന്നുണ്ട്.
2: എന്നാലേ സാർ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് എനിക്കില്ല. അതിനുവേണ്ടി വെറുതെ ഉറക്കം കളയണ്ട.
4: ഞാൻ ഉദ്ദേശിച്ചത് നീ പറയുന്നത് അങ്ങനെ ഒരാളുടെ സൗകര്യത്തിന് ഷിഫ്റ്റ് ഒന്നും മാറ്റാൻ പറ്റില്ല.
2: സാറിന്റെ സൗകര്യം ഞാൻ ഈ ഡൈവേഴ്സ് ആയി നിൽക്കുന്നതാണല്ലോ അല്ലേ?
4: എന്തോന്ന്
2: എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. പിന്നെ എന്നാണോ കഴിഞ്ഞ 4 ആഴ്ച എടുത്താണ് എനിക്ക് മാത്രം നൈറ്റ് ഇട്ടത്? 6 മാസം കൂടിയല്ലേ ഉള്ളൂ, അതുവരെ സഹിച്ചാൽ മതിയല്ലോ തന്നെയൊക്കെ.
1: സമീറയ്ക്ക് ആദ്യ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടതായി വന്നതും രണ്ടാമതൊരാളെ വിവാഹം ചെയ്യേണ്ടി വന്നതും കുടുംബത്തെ ഓർത്തതുകൊണ്ട് മാത്രമാണ്. എല്ലാ മാനസിക പീഡനങ്ങളും അവൾ സഹിക്കുന്നതും തന്റെ കുടുംബത്തിനു വേണ്ടിയാണ്. സമീറയ്ക്ക് ഒരു ലക്ഷ്യമേയുള്ളൂ, അതിനുവേണ്ടി ഏതു വെല്ലുവിളികളെയും നേരിടാനും അതോടൊപ്പം തന്റെ സുഖങ്ങളെ ഉപേക്ഷിക്കാനുമുള്ള ധീരമായ നിലപാട് സ്വീകരിക്കുന്നു. സമീറ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. കണ്ണടച്ചിരുട്ടാക്കി വാദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നുമില്ല. വെല്ലുവിളികളുടെ കരുത്തു കാണാതെ സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെപ്പോലെ മുഖം മറച്ച് നടന്നില്ല. ഉറച്ചുപോയ ശീലങ്ങളിലും ചിന്താരീതികളിലും പെട്ടുപോയതുകൊണ്ട് ആദ്യ ഭർത്താവായ ഫൈസലിന് പോലും സമീറയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
5: എന്റെ കാര്യം കുടുംബക്കാരോടൊക്കെ ആലോചിച്ചു. ബന്ധം പിരിഞ്ഞെങ്കിൽ എന്താ, ഒന്നുകൂടെ കെട്ടാനുള്ള വയസ്സേ നിനക്കായിട്ടുള്ളൂ എന്നാ എല്ലാരും പറയുന്നത്. അവര് പറയുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എവിടെയും ഒറ്റയ്ക്ക് പുറത്തുപോയി പണിയെടുക്കണ പെണ്ണുങ്ങളില്ല. അതുകൊണ്ട് തൽക്കാലം നീ ഈ പോക്കങ്ങ് മറന്നേക്ക. ഇനിയിപ്പോ ഇതെന്തിനാ ആ വസ്തു അതവിടെ കിടന്നോട്ടെ.
2: ഞാനൊന്ന് കെട്ടിയ നിങ്ങളൊക്കെ ഈ സങ്കടം തീരൂ. എനിക്കെന്തായാലും പോയ പറ്റും. നീ എന്ത് ചെയ്തിട്ടായാലും
6: ഞങ്ങളോടുള്ള വാശിക്കണോ? നീ നാട്ടിൽ ജോലിക്ക് രജിസ്റ്റർ ചെയ്തത്
2: ഇനി ഞാൻ എന്തേണം? എനിക്ക് എന്റെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണ്ടേ?
6: ഇപ്പോഴും ഇവിടെ ഉള്ളപ്പോ അതെങ്ങനെ പോസിബിൾ ആണ് സമയം?
2: അവനെ ഞാൻ എന്റെ കൂടെ നാട്ടിക്കൊണ്ടു.

0: അത് നീ മാത്രം തീരുമാനിച്ചാ മതി.
1: അവൻ എന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്?
0: അവൻ നിൽക്കേണ്ടത് ഇവിടെയാണ്, ഇവിടെ ഈ വീട്ടിൽ. ഒന്നില്ലേ ജോലി, അല്ലെങ്കിൽ നിനക്ക് തീരുമാനിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പിനാദം. തിന്മയുടെ രക്ഷസായി IS ഭീകരർ ഇറാഖിൽ നടത്തിയ ഭീകരവാഴ്ച സമീറ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി. ഒരു രാജ്യം പൊതുവായി അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ഇന്ത്യൻ നഴ്സുമാരും പെട്ടുപോയി. ഈ ഭൂമിയിൽ മനുഷ്യനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു. നാട്ടിൽ നിന്നു പോകുമ്പോൾ ജ്വലിച്ചു നിന്ന സുന്ദര സ്വപ്നങ്ങൾ തകർന്നുടഞ്ഞുണ്ടായ മരവിപ്പ് സമീറയെ മാത്രം ബാധിക്കുന്നില്ല. ആശുപത്രിയെ ഭീകരർ പിടിച്ചടക്കുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കുറെ നഴ്സുമാർ തയ്യാറാവുന്നില്ല. കാരണം 4-5 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. പണമില്ലാതെ നാട്ടിൽ ചെന്നാലുള്ള അവസ്ഥ ഭീകരാക്രമണത്തെക്കാൾ ഭയാനകമാണ്. ജീവനോടെ തിരിച്ചു വന്നല്ലോ എന്ന് വീട്ടുകാർ ഒരു ദിവസം ആശ്വസിക്കും. പിന്നെ കാശില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കടിക്കും. എങ്ങനെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നു.
1: ഹലോ
2: സാറേ, സമീറയാണ്. റെഡ് ക്രോസിന്റെ റെസ്ക്യൂ വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം?
1: ഞങ്ങൾക്ക് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നുമില്ല. സേഫ് ആണെങ്കിൽ ഇറങ്ങാവോ? അവരെങ്ങോട്ടാന്നാ പറയുന്നത്?
2: അതറിയില്ല സാർ, മറ്റു ബ്ലോക്കിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി തുടങ്ങി.
1: ഓക്കെ, ലെറ്റ് മീ ചെക്ക്.
2: സേഫ് ആണെങ്കിൽ മനോജ് സാർ ഇറങ്ങിക്കോളാൻ പറയുന്നേ.
3: നീ വേണമെങ്കിൽ ഇറങ്ങിക്കോ സമീറ, ഞങ്ങളില്ല. 4 മാസമായി ലീച്ച് ഇവിടെ എന്തെങ്കിലും കിട്ടിയിട്ട് വെറുതെ ഒക്കെ പോയാൽ എങ്ങനെയാ? പണിയെടുത്ത് കാശെങ്കിലും കിട്ടണ്ടേ?
2: ഇടി പുറത്ത് നടക്കുന്നത് നീ കാണാൻ കിട്ടാ. ഈ നേരത്തെ ഉള്ള ജീവനും കൊണ്ട് പോവാനാ നോക്കണ്ടേ?
3: നിനക്കത് പറയാം സമീറ, ഷഹീദിനടുത്തെത്താൻ നിനക്ക് പോയേ പറ്റൂ. ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല, ശമ്പളം കിട്ടാണ്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല.
2: നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാതെ? ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് തീരും, പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇവിടുത്തെ ഗവൺമെന്റ് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ആർക്ക് വേണ്ടിയാ പിന്നെ ഈ വാശി?
3: ശമ്പളം ഇല്ലാതെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്ന അപ്പനോട് ഞാൻ പിന്നെ എന്തു പറയണം? തിരിച്ചെത്തിയ ജീവൻ കിട്ടിയല്ലോ മോളെ എന്ന് പറഞ്ഞ് ഒരു ദിവസം സ്നേഹിക്കും, പിന്നെ കാശില്ലാതെ വന്നതിനെ പറ്റി പറഞ്ഞ് വഴക്കാവും. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു പോകും?
0: ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ഉദ്യോഗത്തിൽ സമീറ എല്ലാ നഴ്സുമാരെയും കൂട്ടി മൊസൂളിലേക്ക് പോയി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ മനോജ് അവരെ ആത്മാർത്ഥമായി സഹായിച്ചു. കാരണം സമീറയുടെ ഇടപെടൽ അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു. സമീറയുടെ ആത്മാർത്ഥതയും ഉത്സാഹവും ഉപയോഗിച്ചാണ് മനോജ് തന്റെ കരുക്കൾ നീക്കിയത്. സമീറയിലൂടെ അധികാരികൾ നഴ്സുമാരുടെ കരച്ചിൽ കേട്ടു. ജീവനുവേണ്ടി ഇവർ തങ്ങളുടെ കരുണയ്ക്ക് കേഴുകയാണെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങൾ പിടിവിട്ടാൽ ആ നഴ്സുമാർ മരണപ്പെടുമെന്ന് അവർക്കുറപ്പായി. ഭീകരരുടെ പിടിയിൽ നിന്ന് ഷഹീദ് രക്ഷപ്പെടുമെന്ന് ഉദ്യോഗസ്ഥരാരും കരുതിയിരുന്നതല്ല. പക്ഷേ സമീറയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെ ഷഹീദിന് ജീവൻ തിരിച്ചു കിട്ടി. ഒപ്പം സമീറയ്ക്ക് ജീവിതവും.
1: സോറി സമീറ, അവരുടെ റൂട്ട് അത്ര സേഫ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല.
4: ഇറാഖിൽ യുദ്ധമേഖലയിൽ കുടുങ്ങിയ 19 മലയാളി നഴ്സുമാർ ഭീതിയുടെ നിഴലിൽ. വിമതരുടെ തോക്കിന് മുന്നിൽ കഴിയുന്ന ഇവരെയോർത്ത് ഓരോ നിമിഷവും ആശങ്കയോട് തള്ളി നീക്കുകയാണ് നാട്ടിലുള്ള ബന്ധുക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എംബസിയും ഇടപെടുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും തുറന്നിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരം. ഇപ്പോൾ ഇറാഖിലെ മലയാളി കൂടിയായ ഇന്ത്യൻ അംബാസിഡർ മനോജ് അബ്രഹാം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ
1: ചേരുന്നു. പക്ഷെ അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഒരുപാട് വാർ സോൺസ് ക്രോസ് ചെയ്ത് വന്നു, അതൊട്ടും സേഫ് ആയിട്ട് തോന്നിയില്ല. ഇപ്പോ ഈ നഴ്സുമാരിൽ ഇറാഖിലെ ഹോസ്പിറ്റൽ ആർമിയുടെ നോ ഫ്ലൈ സോണാണ്. ദാറ്റ് മീൻസ് എസ് സേഫ്. അതുകൊണ്ട് ഫാമിലീസ് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 100% സേഫ് ആയ റിസ്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം.
2: ഷഹീദ് അടുത്ത് ബ്ലോക്കിലാണ് ഉമ്മ, ഫോണിൽ കിട്ടില്ല. പേടിക്കാനൊന്നുമില്ല.
5: നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
2: ഇല്ല ഉമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
0: വീട്ടിലെ അവസ്ഥ അത്രയും ദയനീയമായതുകൊണ്ടാണ് സമീറയടക്കമുള്ള നഴ്സുമാർ ഇറാഖിലെത്തുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അല്പായുസായിരുന്നുവെന്ന് അവർ അധികം വൈകാതെ തിരിച്ചറിഞ്ഞു. ജീവൻ തിരികെ കിട്ടിയല്ലോ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് വെറും കൈയോടെ അവർ തിരികെ നാട്ടിലെത്തുന്നു. പഠനത്തിനു വേണ്ടിയെടുത്ത വായ്പയുടെ പലിശയെങ്കിലും അടയ്ക്കാൻ ഉതകുന്ന ശമ്പളം നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവർ വിദേശത്ത് പോവില്ലായിരുന്നു. വർത്തമാന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നഴ്സുമാരുടെ ജീവിതം പുനർവായനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. സമീറയെപ്പോലെ മിടുക്കും കാര്യപ്രാപ്തിയുമുള്ള നഴ്സുമാരുടെ സേവനം അവർ ജനിച്ചു വളർന്ന നാട്ടിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ വായ്പ പ്രാഥമിക നിഗമനങ്ങളിൽ വലിയ സഹായമാണ് ചെയ്യുന്നത്. എങ്കിലും അത് പലർക്കും ഒരു ഊരാക്കുടുക്കായി മാറുകയാണ് പിന്നീട്. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്കില്ലാതെ പോകുന്നു. മതിയായ തരത്തിൽ ശമ്പളം നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉയർന്ന നിപുണതകൾ പലതും മറ്റു രാജ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തേണ്ടതായി വരുന്നു. ഇങ്ങനെ നിരവധി ചിന്തകൾ ടേക്ക് ഓഫ് എന്ന ചലച്ചിത്രം നമ്മോട് പങ്കുവയ്ക്കുകയാണ്.
5: സാർ എന്നോട് പറഞ്ഞത് എനിക്ക് ശരിയും തോന്നുന്നു ചെയ്യാനാണ്. റെഡ് ക്രോസ് ഓപ്ഷൻ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല.
6: സർ, ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്?
7: ഫ്ലൈറ്റ് കൊച്ചോടോ ശുക്ല. Then why did you talk to the media? ചില കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന് മനോജന് അറിയില്ലേ? എമ്മിക്ക് ഒരു സ്പോക്സ്മാൻ ഉണ്ട്. He should be doing the talking.
5: സോറി സർ, ഞാൻ സംസാരിച്ചത് നഴ്സുമാരുടെ വീട്ടിലെ അവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. തെറ്റായൊരു ഇൻഫർമേഷൻ കൊടുത്താൽ അവരത് പാനിക് ആവും. ഞാൻ പിന്നെ എന്ത് ചെയ്യണം?
7: So you're trying to say I will be giving wrong information to the press.
0: സമീറയുടെ ജീവിതം സൂക്ഷ്മമായി വായിക്കുമ്പോൾ സ്വന്തം സമുദായത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന ധീരമായ വാക്കും പ്രവൃത്തിയും കാണാൻ കഴിയും. പെട്ടെന്ന് തിരിച്ചറിയാനാകാത്ത ഒരു വിപ്ലവം അവളുടെ ജീവിതാഖ്യാനത്തിന്റെ പിന്നിലുണ്ട്. സമീറയുടെ ദുഃഖത്തിന്റെ പകുതി അവളുടെ സമുദായ സംഘടന നൽകിയതാണ്, അവളുടെ സമുദായ ഘടന നൽകിയതാണ്. ഗതികേടുകൊണ്ടാണ് സമീറ വിവാഹശേഷം ജോലിക്ക് പോയത്. ആദ്യ ഭർത്താവായ ഫൈസലിന്റെ കുടുംബം ആദർശത്തിനും വിശ്വാസത്തിനും വേണ്ടി നിലകൊണ്ടപ്പോൾ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സമീറ ജോലിക്ക് പോയി. സമീറയെ തിരസ്കരിച്ചവർ പിന്നീട് ചരിത്രത്തിലെ കോമാളികളായി മാറി.
5: ഈ വഴിയിലൂടെ അവരെ കൊണ്ട് തന്നെ നമ്മുടെ നഴ്സുമാരെ ട്രാൻസ്പോർട്ട് ചെയ്യണം.
7: മേക്ക് യുവർ പോയിന്റ് ക്ലിയർ മനോജ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്.
5: സർ, ഹോസ്പിറ്റൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന നോ ഫ്ലൈ സോണിൽ നിന്നും റാഖി മിലിറ്ററിയോട് മാറ്റാൻ പറ. ആൻഡ് ദി റിബൽസ് വിൽ നോ ദാറ്റ് വെരി സൂൺ.
7: അങ്ങനെ ചെയ്താൽ കൂടുതൽ ഡേഞ്ചറസ് ആകില്ലേ?
5: ഇല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നഴ്സുമാർ ഒരു ഷീൽഡ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ സേഫ്റ്റിക്ക് നഴ്സുമാർ ആവശ്യമാണ്. ഇഫ് എവറിതിങ് ഫോൾസ് ഇൻ പ്ലേസ്, റിബൽസ് അവരുടെ മൊസൂലിലെ ബേസ് ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
7: എന്തിനാ മൊസൂൽ?
5: റിബൽസിന്റെ കമാൻഡിംഗ് ലീഡേഴ്സ് എല്ലാം മൊസൂലിലെ ബേസ് ക്യാമ്പിലാണ്. അങ്ങോട്ടേക്ക് അവർ എത്തിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല.
7: ബട്ട് വി ഓൾ നോ ദേ വോണ്ട് നെഗോഷിയേറ്റ്.
5: സർ, അവർ ഇന്ത്യയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യില്ല. ബട്ട് ദേ ലിസൺ ടു ദ സപ്ലൈസ്, ദ സൗദി ഗ്രൂപ്പ്. റിബൽസിന്റെ മെയിൻ ഫണ്ടിംഗ് അവിടെ നിന്നാണ്. ദേ കൻ ഹെൽപ്പ് അസ്.
7: ബട്ട് ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഇന്ത്യ എന്താ അവരുടെ കാല് പിടിക്കണോ?
5: സർ, ഇത് നമുക്ക് കുറച്ച് അൺഒഫീഷ്യൽ ആയി ഡീൽ ചെയ്യണം. അവിടെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട്. ക്രസൻറ് ഗ്രൂപ്പ് ചെയർമാൻ ജയമോഹൻ സർ, ഹീസ് ദ റൈറ്റ് പേഴ്സൺ. ആൻഡ് ലെറ്റ് ഹിം ഡു ദ ടോക്കിംഗ്.
0: മാറ്റത്തെ ആർക്കും മാറ്റി നിർത്താനാവില്ല. ഓരോ തവണ ബാങ്കിൽ നിന്ന് വരുന്ന നോട്ടീസും അതിന്റെ പിന്നിൽ അടയ്ക്കാനുള്ള തുകയുടെ വർദ്ധനവും സമീറ യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിഞ്ഞു. വിശ്വാസവും ആദർശവും കൊണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒതുങ്ങിക്കൂടിയാൽ തന്റെ കുടുംബത്തോടൊപ്പം നശിക്കുന്നത് താനും കൂടിയാണെന്ന ബോധം സമീറയെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചു. സമീറയുടെ തന്റെ ഇടം അവൾക്കും കുടുംബത്തിനും മാത്രമല്ല ഒരു കൂട്ടം ആളുകൾക്കും തണലായി അത് മാറുന്നു. ഭീകരതയുടെ മുന്നിൽ ബലിയാടാകാതെ, അധികാര ബലാത്കാരത്തിന് ഇരയാകാതെ സമകാലിക ലോകത്തിന്റെ സ്പന്ദനമായി സമീറ മാറുന്നു. അങ്ങനെ മാറാൻ അവൾ ഓരോ പെൺകുട്ടിയെയും പ്രേരിപ്പിക്കുന്നു.
8: 19 നേഴ്സുമാരെ റിബൽസിന്റെ സഹായത്തോടെ പുറത്തെടുക്കാൻ ആലോചിക്കുന്നത് തന്നെ സ്റ്റുപ്ലിറ്റിയാണ്. അത് ഇറാഖ് പോലെ സ്ഥലത്ത് നിന്നു. ഇറ്റ്സ് ക്ലോസ് ടു സൂയിസൈഡ്. ഇനി സൗദിയിൽ നിങ്ങൾ പറയുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്യമായി അംഗീകരിക്കാൻ ആര് തയ്യാറാവും?
5: സർ, കഴിഞ്ഞ 20 ദിവസമായി ഓരോ നിമിഷവും മരണം പിടിച്ചു കഴിയുന്ന സ്ത്രീകളാണ്. ജീവിക്കാൻ വേണ്ടി അന്യനാട്ടി വന്ന് കഷ്ടപ്പെടുന്നു. കൈവിടുന്നു സർ.
8: നിങ്ങൾ അവരെ കുവൈറ്റിലേക്ക് എത്തിക്കാൻ നോക്കുക. ഐ കൻ അറേഞ്ച് എ പ്രൈവറ്റ് ഫ്ലൈറ്റ്. അല്ലാതെ എന്റെ മുന്നിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ഐ ആം സോറി. ഞാൻ ആരോട് സംസാരിക്കുന്നത്?
5: സർ, മോഹൻ സർ അഗ്രി ചെയ്തു.
7: സോ വാട്സ് നെക്സ്റ്റ്? അവിടെ നമുക്ക് വേണ്ടി ആർ റെഡി ചെയ്യും?
5: സമീറ ഷഹീദ്. ആ ഗ്രൂപ്പിലുള്ള ഏക മുസ്ലിം അവരാണ്. ആൻഡ് ഐ തിങ്ക് ഷീസ് കേപ്പബിൾ.
7: ആർ യു ഷുവർ?
5: യെസ് സർ. മിഡിൽ ഈസ്റ്റിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അറബിക്കും ഫ്ലുവന്റ് ആണ്. മാത്രമല്ല, മൊസൂലിന് മിസ്സിംഗ് ആയിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിലേക്ക് എത്താൻ അവർ ഏത് വഴിയും സ്വീകരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോ മോർ.
7: അങ്ങനെയാണെങ്കിൽ ഇവാക്വേഷൻ കഴിയുന്നതുവരെ സമീറ വന്നു മരിയരുത്. സമീറയ്ക്ക് ഹോപ്പിലുണ്ടായാൽ അവർ ആരും രക്ഷപ്പെടില്ല. ഇറ്റ്സ് കൊളാറ്ററൽ ഡാമേജ്.
5: ഓക്കെ സർ.
9: ഹലോ സർ, അവർ ഇറങ്ങാൻ റെഡി ആയി കഴിഞ്ഞു. ദേ കോൺഫിഡന്റ്.
7: പക്ഷേ നമ്മൾ കോൺഫിഡന്റ് അല്ല മനോജ്. ലെറ്റ്സ് ഡ്രോപ്പ് ദിസ്.
10: ജയമോനെ മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് സ്റ്റോപ്പ് ചെയ്തു. നഴ്സസ് വിൽ ബി റെസ്ക്യൂഡ് ബൈ ഇറാഖി ആർമി.
9: ബസ് ഞാൻ പറഞ്ഞു വിശ്വസിച്ച് അവർ ഇറങ്ങാൻ തുടങ്ങിയാണ്. ഈ സിറ്റുവേഷൻ മിലിറ്ററി
7: മനോജ് 19 ഇന്ത്യക്കാർ മിലിറ്ററി ഓപ്പറേഷനിൽ മരിച്ചാൽ അത് രാജ്യത്തിന്റെ ധീരതയാണ്. മരിച്ച 19 ഇന്ത്യക്കാർ റെബൽസിന്റെ വണ്ടിയിൽ കൊല്ലപ്പെട്ടാൽ അത് ഇന്ത്യക്ക് നാണക്കേടാണ്. ടെൽ ദം ടു സ്റ്റേ ബാക്ക്.
9: അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവർ മരിക്കാൻ ഞാൻ വിടുന്നില്ല. ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി.
7: നോ നോ നോ മനോജ്,
9: മിനിസ്റ്റർ ചോദിച്ചാൽ അവർ ഇറങ്ങി എന്ന് പറഞ്ഞു.
10: തിരക്കിലാണ് സാർ, ഒരു ഫംഗ്ഷന് വേണ്ടി ബഹ്റിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
11: ആരാ സലീമെ?
10: ഇറാഖ് അംബാസിഡർ മനോജ് അബ്രഹാം.
11: മിനിസ്റ്റർ പറഞ്ഞാണല്ലോ വേണ്ടെന്ന്. പിന്നെ ഇപ്പൊ ഇയാൾക്ക് എന്താ?
9: സോറി സാർ, യാത്രക്കിടയിൽ ബുദ്ധിമുട്ടിക്കല്ല. ഇറാഖിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ നഴ്സുമാർക്ക് സാറിനോടൊന്ന് സംസാരിക്കണോ? സാർ യാത്ര കഴിഞ്ഞെത്തുമ്പോൾ അവരുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ അവരെടുക്കില്ല.
11: പ്ലീസ് കണക്ട് ചെയ്യൂ.
9: സമീറ, ഞാൻ ഒരാൾക്ക് ഈ ഫോൺ കണക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾക്ക്. നിങ്ങളുടെ കരച്ചിൽ അയാൾ കേൾക്കണം. അയാൾക്ക് തോന്നണം ജീവന് വേണ്ടി നിങ്ങൾ ആ മനുഷ്യന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ പിടിവിട്ട നിങ്ങൾ മരിക്കുമെന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരം വായിച്ചതിലും പഠിച്ചതിലും പരിചയപ്പെട്ടതിലും വച്ച് ഒരു നല്ല മനുഷ്യന്റെ പേര് ഏതാണെന്ന് രഞ്ജിനി എന്നോട് ചോദിച്ചു. ഒരു നല്ല സുഹൃത്തായതുകൊണ്ടാവണം രഞ്ജിനി അങ്ങനെ ചോദിച്ചത്. എനിക്കാണെങ്കിൽ അതിന് ഒരാലോചനയുടെ ആവശ്യകതയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കേരളത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും നല്ല മനുഷ്യൻ വർഗീസ് ആയിരുന്നു. എ വർഗീസ് മാനന്തവാടിക്ക് സമീപം വെള്ളമുണ്ടയിൽ വർക്കിയുടെയും റോസയുടെയും മകൻ വർഗീസ്. അതേക്കാൾ വലിയ മനുഷ്യ സ്നേഹിയെ എനിക്കറിയില്ല തന്നെ. ഇത്രയും നല്ലൊരു പീപ്പിൾ പേഴ്സൺ കേരളത്തിൽ വേറെ ഉണ്ടായിരുന്നു എന്നെനിക്ക് സംശയമാണ്. വെള്ളത്തൂവൽ സ്റ്റീഫന്റെ പുസ്തകങ്ങളും സെബാസ്റ്റ്യൻ ജോസഫിന്റെ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എവിടെയും വർഗീസ് ഒരു രീതിയിലും വെറുക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യസ്നേഹിയും കമ്മ്യൂണിസ്റ്റും തമ്മിൽ ഒരു അന്തരവുമില്ലെന്ന് ജീവിതത്തിലൂടെ വർഗീസ് നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് അയാൾ 100% വിപ്ലവകാരിയായിരുന്നത്. ഇരുത്തം വന്ന കമ്മ്യൂണിസ്റ്റായിരുന്നു വർഗീസ്. വർഗീസിനെക്കുറിച്ച് ഒരു സിനിമയെടുക്കുന്നു എന്ന് വിചാരിക്കൂ. നിശ്ചയമായും അതിൽ പ്രണയത്തിന്റെ രാസനിലാവ് കലർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രണയം പറ്റില്ല എന്ന ചിന്താഗതി തന്നെ വർഗീസിനുണ്ടായിരുന്നു. ചിന്തയിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും വൃത്തിയും വെടിപ്പും കാത്തുസൂക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ചും പുസ്തകങ്ങളുടെ കാര്യത്തിൽ. പുൽപ്പള്ളി, തൃശ്ശിലേരി, ആനപ്പാറ പ്രദേശങ്ങളിലെ ആദിവാസി ജനതയുടെ ആത്മമിത്രമായിരുന്നു വർഗീസ്. തനി പീപ്പിൾസ് പേഴ്സൺ, ഗ്രിഗോറിയസ്, അപ്രോച്ചബിൾ. ആദിവാസി ജനങ്ങൾക്ക് എന്ത് കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റുമായിരുന്ന ഒരാൾ എ വർഗീസ്. അയാളുടെ വശ്യമായ പുഞ്ചിരിയിൽ നാട്ടിലെ സമത്വത്തിന്റെ നിലാവ് പരന്നുകിടന്നു. തീഷ്ണമായിരുന്നു വർഗീസിന്റെ കണ്ണുകൾ. ആ കണ്ണുകളിലെ തീ കണ്ടിട്ടായിരുന്നു മുണ്ടൂർ രാവുണ്ണി കനൽ എന്ന പേരിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. നന്നായി പ്രസംഗിക്കാൻ അറിയുന്ന ആളായിരുന്നു വർഗീസ്. അതും ആളുകൾക്ക് നല്ല ഇഷ്ടം തോന്നുന്ന വിധത്തിൽ. ബാലുശ്ശേരി അപ്പുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വർഗീസ് ജീവിച്ചിരുന്നുവെങ്കിൽ ചെഗുവേരയെ പോലെയുള്ള ഒരു വിപ്ലവകാരിയാകുമായിരുന്നു. അത്രയേറെ മനുഷ്യസ്നേഹിയായിരുന്നു അയാൾ. ഏവരുടെയും സ്നേഹ ബഹുമാനങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞിരുന്ന ആൾ. പീപ്പിൾ പേഴ്സൺ, സുഹൃത്ത്, സ്നേഹിതൻ.

സൗഹൃദത്തിന്റെ ചില്ലകളിൽ എനിക്ക് നല്ല ചുവപ്പുള്ള പൂക്കളും വെളുത്ത് പനിനീരിറ്റുന്ന പൂക്കളുമുണ്ട്. വർഗീസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നതെങ്കിൽ പോയി കണ്ട് ഞാനയാളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താക്കുമായിരുന്നു. ഞാനും ആ ചുവപ്പിൽ അലിഞ്ഞു ചേരുമായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചേയെപ്പോലെ ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ തോന്നുന്നത് എന്ന്. എന്തിൻ്റെ പേരിലായാലും ഗാന്ധിയുടെ വൃദ്ധഹൃദയത്തിലേക്ക് തോക്കു ചൂണ്ടാൻ എങ്ങനെയാണ് ഒരാൾക്ക് കഴിയുന്നത് എന്ന്. നന്മയുടെ നേരെ വീശുന്ന വാൾമുനകൾ ചരിത്രത്തിൻ്റെ വീഥികളിൽ എവിടെയും ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാനല്ലാതെ എന്തു ചെയ്യാൻ. മനുഷ്യത്വത്തിൻ്റെ ചെമ്പനീർപ്പൂക്കൾ ഹൃദയത്തിൽ വിടർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു യഥാർത്ഥ വിപ്ലവകാരിയാകാൻ കഴിയൂ. ഒരു വിപ്ലവകാരിക്ക് മാത്രമേ ഒരു നല്ല പീപ്പിൾ പേഴ്സണാകാനും കഴിയൂ. ഒരു പീപ്പിൾ പേഴ്സനെ ഒരു നല്ല മനുഷ്യസ്നേഹിയാകാൻ കഴിയൂ. ഒരു നല്ല മനുഷ്യസ്നേഹിക്കെ ഈ ഭൂമിയിൽ നിസ്വാർത്ഥനായി ജീവിക്കാനും കഴിയൂ. നിസ്വാർത്ഥത എന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന ഒന്നാണ്. നിസ്വാർത്ഥൻ എന്നാൽ സ്വന്തം കാര്യം നോക്കാത്ത ആൾ എന്നാണ് പലരും കരുതി വച്ചിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കാത്ത ആൾ എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. സ്വന്തം കാര്യം നന്നായി നോക്കുകയും ഒപ്പം നല്ല രീതിയിൽ സാമൂഹികമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വത്തെയാണ് നിസ്വാർത്ഥൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം മനുഷ്യജീവിതം എന്നത്. സ്വന്തം കാര്യങ്ങൾ നോക്കാത്ത ഒരാൾക്ക് സാമൂഹികമായ കാര്യങ്ങളിൽ എങ്ങനെ ഇടപഴകാനാകും? അതുകൊണ്ട് വളരെ നന്നായി സ്വന്തം കാര്യങ്ങൾ നോക്കണം, സ്വയം മാറണം, ഒപ്പം സാമൂഹികമായ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ശ്രമിക്കണം. മനുഷ്യസ്നേഹികളുടെ ജീവിത രീതികൾ അങ്ങനെയായിരിക്കും. ഗാന്ധിജി സ്വന്തം ജീവിതത്തിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അടുക്കും ചിട്ടയോടെ ജീവിച്ചു, വ്രതങ്ങൾ ശീലിച്ചു, ഭക്ഷണ കാര്യങ്ങളിൽ പോലും തൻ്റേതായ നിഷ്ഠകൾ വെച്ചു. സ്വന്തം കാര്യം അത്രയും അടുക്കും ചിട്ടയോടെ ചെയ്യാനായതുകൊണ്ടാണ് കാഴ്ചപ്പാടുകളെയും അങ്ങനെ അടുക്കിയെടുക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞത് എന്ന് മറന്നുപോകരുത്.

എല്ലാത്തിലും ഒരു സൗന്ദര്യം കാണാൻ കഴിയണം. ഒന്നിലും വൈരൂപ്യം ദർശിക്കരുത്. ഏറ്റവും വൈരൂപ്യമുള്ളത് ഈ ലോകത്തില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജാതി, മതം എന്നിവയാണ് ഞാൻ നോക്കിയിട്ട് ഈ ലോകത്തിലെ ഏറ്റവും വിരൂപമായ സംഗതികൾ. അതിനെ നെഞ്ചോട് ചേർത്തിട്ട് മനുഷ്യരെ വിരൂപരായി കാണുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? ഒന്നും പറയാനില്ല തന്നെ. ഈ പ്രപഞ്ചത്തിലെ ഏതൊന്നിലും സൗന്ദര്യം ദർശിക്കാനാവുക എന്നത് പീപ്പിൾ പേഴ്സന്റെ ലക്ഷണമാണ്. സൗന്ദര്യ ദർശനം ഒരു മനുഷ്യനെ സൗമ്യമാക്കും. എല്ലാത്തിലും സൗന്ദര്യം ദർശിക്കുന്ന ഒരാൾ സ്വയം സൗന്ദര്യപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല.

കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം എന്നിവയെ പണ്ട് മുതലേ മനുഷ്യർ ശത്രുക്കളായാണ് കണ്ടിരുന്നത്. ഷഡ്വൈരികൾ എന്നാണ് എഴുത്തച്ഛൻ ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഭ്രമാത്മകമായ കാമം അപകടം തന്നെയാണ്. മറ്റൊരാളിന്റെ ജീവിതത്തെ കെടുത്തിക്കൊണ്ടുള്ള മത്സരവും അപകടമാണ്. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും എന്ന രീതിയിൽ വലിയ മാളുകൾ തുടങ്ങുന്നവരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ അവരെ നന്മമരങ്ങളായി വാഴ്ത്തും. വികസിത രാജ്യങ്ങളിൽ അതൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ പോലെ വികസ്വര രാജ്യങ്ങളിൽ അതെത്രത്തോളം ആവശ്യമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാം ഒരു കുടക്കീഴിൽ വരുന്നതോടെ ചുറ്റുപാടുമുള്ള ചെറിയ കടകളെല്ലാം പൂട്ടിപ്പോവില്ലേ? തൊഴിൽ നഷ്ടപ്പെടില്ലേ? ഒരിടത്ത് ബഹുനില മന്ദിരങ്ങൾ ഉയരുമ്പോൾ മറുഭാഗത്ത് കുടിലുകളുടെ എണ്ണം കൂടും. സ്ലം ഡോഗ് മില്ലിനിയർ എന്ന പദം പ്രസക്തമാകും. രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിക്കിട്ടാൻ ഭിത്തികൾ പണിയേണ്ടതായി വരും. ടെറസിൻ വീടും കാറും ഫ്രിഡ്ജും പണമുള്ളവർക്ക് ലഭിച്ചാൽ നാട്ടിൽ വികസനമായെന്ന് ധരിച്ചു പോകരുത് എന്നേ ഈ പറയുന്നതിന് അർത്ഥമുള്ളൂ. നാട്ടിൽ ഒരു പലവ്യഞ്ജനക്കട പൂട്ടുമ്പോൾ നിങ്ങൾ കടക്കാരനോട് ചോദിക്കുകയാണ്, എന്തേ കട മതിയാക്കിയത് എന്ന്. അയാൾ പറയുന്നു, കച്ചവടം കുറവായതുകൊണ്ടാണെന്ന്. എങ്കിൽ അതേ നാട്ടിൽ മറ്റൊരു കടയിൽ കച്ചവടം കൂടണമല്ലോ. അങ്ങനെ ഉണ്ടാവുന്നുമില്ല. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുമില്ല. ടെക്സ്റ്റൈൽസുകളുടെ കാര്യത്തിലും പച്ചക്കറി കടകളുടെ കാര്യത്തിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. മാളുകൾ അധികമാകാനുള്ള സമയമായില്ല നമ്മുടെ നാട്ടിൽ എന്നോർക്കുന്നത് നന്ന്. ചായക്കട നടത്തിയിരുന്ന ആളെ അവിടെ നിന്നൊഴിപ്പിച്ചിട്ട് അവിടെ വലിയ ഹോട്ടൽ പണിതിട്ട് ചായക്കടക്കാരന് അവിടെ ജോലി വാഗ്ദാനം ചെയ്യുന്നത് നന്മയുടെ സൂത്രവാക്യമാണെന്ന് കരുതരുത്. അത് ആർത്തിയുടെ ഒരു കെണിയാണ്.

മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതിനേക്കാൾ വലിയ കർത്തവ്യം വേറെയില്ല. അങ്ങനെ മനുഷ്യരെ ജീവിതത്തിന്റെ പാതകളിലേക്ക് നടത്തുന്നതിന് പ്രസ്ഥാനങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. മനുഷ്യത്വമുള്ള മനുഷ്യന് അത് സാധ്യമാണ്. മനുഷ്യരെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യമാണുള്ളത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മതങ്ങൾ ആവിർഭവിച്ചത്. അധികാരവും അതിന്റെ ശ്രേണികളുമായി തടിച്ചു കൊഴുത്തതല്ലാതെ മതങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായില്ല. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ വലിയ വലിയ പൊൻവലകൾ അവർ നെയ്തെടുത്തു. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പൊൻവല, ഈ പ്രയോഗം എം എൻ വിജയൻമാഷിന്റേതാണ്. അതിൽ വീണുപോയാൽ പിന്നെ ചെങ്കൂലും കിരീടവുമെല്ലാം മോഹിക്കും. നാലാൾ അറിഞ്ഞേ തീരൂ എന്നത് വാശിയാകും. പണത്തോട് ആർത്തി കാണിക്കും. മനുഷ്യത്വം ദൂരെ നിൽക്കും. മതങ്ങൾക്കും ചില രാഷ്ട്രീയ സംഘടനകൾക്കുമൊക്കെ സംഭവിച്ചത് ഇതുതന്നെയാണ്. അവർ പൊൻവലകൾക്കകത്തുപെട്ടു. അവർ സ്വയം വളർന്നു. അങ്ങനെ വരുമ്പോൾ എന്തു സംഭവിക്കും എന്നറിയുമോ? യഥാർത്ഥ മനുഷ്യസ്നേഹികളോട് അവർക്ക് പുച്ഛം തോന്നും. ഇന്നും മതമേധാവികളോടോ ചില രാഷ്ട്രീയ നേതാക്കളോടോ വർഗീസിനെക്കുറിച്ചോ കൃഷ്ണപിള്ളയെക്കുറിച്ചോ പറഞ്ഞു നോക്കൂ, അവർ പുച്ഛിക്കും. കാരണം മനുഷ്യസ്നേഹത്തിൽ നിന്നകന്ന് യാന്ത്രികതയുടെ മറ്റേതോ ലോകത്ത് വിരാജിക്കുകയാണ് അവർ.

അടുത്തുനിൽപ്പോർ അനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താശ്ചര്യം എന്ന് കവിവാക്യം. കൺമുമ്പിലിരിക്കുന്ന ഫയലുകൾ കാണാത്ത, ഞങ്ങളിവിടെ ചുമ്മാ ഇരിക്കുകയല്ല എന്ന് കസ്റ്റമറോട് പറയുന്ന, ബില്ല് കെട്ടണം സർ എന്നിട്ട് ജീവൻ നോക്കാം എന്ന് പറയുന്ന മനുഷ്യർക്ക് പലതും അദൃശ്യമാകുന്നതിൽ ആശ്ചര്യമില്ല തന്നെ. സത്യത്തിൽ സേവനം എന്തെന്നുള്ളത് പലർക്കും അറിയില്ല. ജോലി ചെയ്യുന്നത് ആർക്കുവേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. ഇതിന് കൃത്യമായൊരു ഉത്തരം പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി സേവനമാണ്, പൊതുജന സേവനം. അത് തിരിച്ചറിയാതെ ശമ്പളത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. തന്റെ മുന്നിലെത്തുന്ന ഫയലുകളിൽ മനുഷ്യരുടെ ജീവിതമാണുള്ളതെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. എന്നാൽ ഒരു മനുഷ്യന് ഇതെല്ലാം തിരിച്ചറിയാനാകും, മനസ്സിലാക്കാനാകും, പൊതുജന സേവനാർത്ഥം പ്രവർത്തിക്കാനാകും. അതുകൊണ്ട് മനുഷ്യനാകണം, ശരിക്കും മനുഷ്യനാകണം.

പീപ്പിൾ പേഴ്സൺ ആയിരിക്കുക എന്നത് ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. മനുഷ്യ സ്നേഹിക്ക് മാത്രമേ പീപ്പിൾ പേഴ്സൺ ആകാൻ കഴിയുകയുള്ളൂ. വർഗീസ് മനുഷ്യ സ്നേഹിയായിരുന്നു, പി കൃഷ്ണപിള്ള മനുഷ്യ സ്നേഹിയായിരുന്നു, ചെഗുവേര മനുഷ്യ സ്നേഹിയായിരുന്നു. അവരൊന്നും അധികാരത്തിന്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടി കൊതിച്ചില്ല. അവരൊന്നും സെലിബ്രിറ്റിയാകാൻ ആഗ്രഹിച്ചില്ല. എങ്ങനെയും നാലാൾ അറിയുക എന്ന നിർബന്ധ ബുദ്ധിയും അവർ കാണിച്ചില്ല.

മനുഷ്യരോടൊപ്പം നിന്നു, മനുഷ്യരുടെ വിമോചനത്തിനു വേണ്ടി പോരാടി, പ്രഭുത്വത്തിനെതിരെയും അടിമത്തത്തിനെതിരെയും പോരാടി. മനുഷ്യരെല്ലാവരും തുല്യരാകണമെന്ന് അവർ ആഗ്രഹിച്ചു. ചൂഷണം അനുവദിക്കാൻ പാടില്ലെന്ന് ശഠിച്ചു. ഒരു മനുഷ്യ സ്നേഹിക്കല്ലാതെ ഇത്രയും നിർവ്യാജമായി മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല തന്നെ. അതുകൊണ്ടാണ് അവരെ മറ്റുള്ളവർ അലങ്കാരങ്ങളൊന്നും കൂടാതെ സഖാവ് എന്ന് തീർത്തു വിളിച്ചത്.

ഒരു മനുഷ്യന് തന്റെ ഒപ്പമുള്ളവർക്കിടയിൽ എങ്ങനെ വസന്തമാകാൻ സാധിക്കും? വസന്തചാരുതയാർന്ന അയാളുടെ ജീവിതത്തിന്റെ സുഗന്ധവാഹിയായ അനുഭവങ്ങളുടെ കാറ്റിൽ ഒരു ഗ്രാമം തന്നെ സമ്മോഹനമാവും. സുതാര്യ സുന്ദരമായ ജീവിതം, അത്രമേൽ അതങ്ങനെ ആകണമെങ്കിൽ ആൾ അത്ര തന്നെ നിസ്വാർത്ഥനായിരിക്കണം, വളരെയേറെ ജനുവിനായിരിക്കണം, യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ആൾ അങ്ങേയറ്റം ജെന്റിലായിരിക്കും എന്നതിൽ സംശയമില്ല. ജെന്റിൽമാൻ, അതിനേക്കാൾ വേറെ എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കാനാവുക?

സുഖതം ഈ നേരത്ത് സുഗന്ധവാഹിയായ ആളുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് തന്നെ എത്ര വലിയ കാര്യമാണ് അല്ലേ? വസന്തം ചമയ്ക്കുന്നവർ, പുഷ്പസുരഭിലമായ ജീവിതം നയിക്കുന്നവർ, എനിക്കുറപ്പുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഒരു ഗാനമാണ്, ഒരു ഓടക്കുഴൽ നാദമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്, ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈ ലോകത്തിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നത്. ആയിരങ്ങൾ സ്വാർത്ഥരായിരിക്കുമ്പോൾ ഒരാൾ നിസ്വാർത്ഥനായിരുന്നാൽ തന്നെ സമൂഹം അതിൻ്റെ താളത്തിലൂടെ അങ്ങനെയങ്ങ് സഞ്ചരിച്ചുകൊള്ളും.

ജീവിതത്തെ എങ്ങനെ എവിടെ അടയാളപ്പെടുത്തണം എന്നത് ഏറ്റവും പ്രധാനമാണ്. സ്വാർത്ഥമായും അടയാളപ്പെടുത്താം, നിസ്വാർത്ഥമായും അടയാളപ്പെടുത്താം. എപ്പോഴും പറയുന്ന പോലെ അത് അവരവർ തീരുമാനിക്കേണ്ടതാണ്. അവരവരാണ് അവരവരുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യേണ്ടത്. അവരവരാണ് അവരവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യേണ്ടത്. അത് വ്യക്തിപരമാകാം, കുടുംബത്തിനു വേണ്ടി മാത്രമാകാം, സമൂഹത്തിനു വേണ്ടിയുമാകാം. അതൊക്കെ അവരവരുടെ മാത്രം ചോയ്സാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഖദം ഈ നേരത്തിൽ നിന്ന് സ്നേഹപൂർവം വിട പറഞ്ഞുകൊള്ളട്ടെ.